ടോക്കിയോ റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 25, ക്രിസ്തുവർഷം 2026, ജൂൺ 8, തിങ്കളാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

അതിന്റെ ഊർജവും വിഭവങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം മാറ്റി സൂക്ഷിക്കാറ്. ഇനിയും വന്നിട്ടില്ലാത്ത ഒരു നാളെയുടെ സാങ്കല്പിക ആവശ്യം ചെടിയുടെ ആകുലതയുമല്ല. മറിച്ച് തനിക്കുള്ളതെല്ലാം സുലഭമായി സൗജന്യമായി പ്രകൃതിക്ക് സമ്മാനിക്കാനാണ് അത് ഇഷ്ടപ്പെടുന്നത്. പൂക്കളായി പൂന്തേനായി കനികളായി ചെടി എല്ലാവരെയും വിരുന്നൊരുക്കി ക്ഷണിക്കുന്നു. ചെടിയുടെ ദാനം നഷ്ടമല്ല, മറിച്ച് അവ പുതിയ നാമ്പുകളായി ജീവന്റെ പരിണാമം തുടരുന്നു. അങ്ങനെ ചെടിയുടെ ജീവിതം സഫലമാകും. നമ്മുടെ പക്കലുള്ള വിഭവങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അപ്രകാരം ചെയ്യുന്നെങ്കിൽ അത് സ്വാർത്ഥതയുടെ കാരാഗ്രഹങ്ങളിരുന്ന് വന്ധ്യമാകും. നമുക്കുള്ളത് കൊടുക്കുവാനുള്ളതാണ്. അവ ത്വചിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ കൂടി മനുഷ്യനുപേക്ഷിക്കുവാൻ എന്തു പ്രയാസമാണ്. ധനമായാലും ആഡംബര വസ്തുക്കളായാലും മറ്റേത് വസ്തുവായാലും എല്ലാം ശേഖരിച്ചു വയ്ക്കാനാണ് മനുഷ്യൻ്റെ പ്രവണത. അങ്ങനെ കൂടുതൽ കൂടുതൽ ശേഖരിക്കും തോറും മനുഷ്യജീവിതം കൂടുതൽ കൂടുതൽ സുരക്ഷിതമാകും എന്നാണ് വിശ്വാസം. എന്നാൽ നാം ശേഖരിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നില്ല എന്നതാണ് സത്യം. കൊടുക്കുമ്പോഴാണ് ജീവിതം സമ്പന്നമാകുന്നത്. ഉപേക്ഷിക്കാനുള്ള ശേഷി നാം സംഭരിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മശക്തി നേടുകയും സ്വതന്ത്രരാവുകയും ചെയ്യുന്നു. ശേഖരിച്ചു കൂട്ടുന്നവൻ അവൻ്റെ ശേഖരത്തിൻ്റെ അടിമയാണ്. ത്യജിക്കുന്നത് നഷ്ടമല്ല, നേട്ടമാണ്. താൽക്കാലികമായി ഉപേക്ഷിക്കുന്നവ ശാശ്വതമായി മടങ്ങിവരും. പ്രത്യക്ഷത്തിൽ നഷ്ടമാകുന്നത് സ്ഥായിയായി തിരികെ ലഭിക്കും. വേരുകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഒരു വേള നിറമുള്ള പൂക്കളെയും സ്വാദുള്ള കനികളെയും ഉപേക്ഷിക്കുന്നു. പക്ഷേ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വേരുകൾ കൈവശമാകുമ്പോൾ അവന് ലഭിക്കുന്നത് വേരുകൾ മാത്രമല്ല, വേരുകൾക്കൊപ്പം വിളവും കൂടിയുണ്ടാവും. മോഹിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ വർണ്ണവും മേളവും ഒരു വേള ഉപേക്ഷിച്ച് മണ്ണിൽ മറഞ്ഞിരിക്കുന്ന വേരുകൾക്കായി പരതിയാൽ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർകെപുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും.

0: രണ്ട് മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. നമ്മുടെ നീലഗ്രഹത്തിനായുള്ള ശക്തമായ സമുദ്ര സംരക്ഷിത പ്രദേശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ സമുദ്ര ദിനാചരണ പ്രമേയം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലക്ഷണങ്ങൾ അവഗണിക്കാതെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ ബ്രെയിൻ ട്യൂമർ ദിനാചരണ പ്രമേയം. ഗാർഹിക LPG സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 3 മാസത്തിനിടെ 2 തവണയാണ് ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2-ാം ദിനം ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത്.

0: ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ.

107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അരവിന്ദന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റൈൽ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘവസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 കൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സതി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: വിവാഹത്തിലെ സാമ്പത്തിക പൊരുത്തത്തെ കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. വിവാഹം രണ്ട് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇനിയുള്ള കാലം ഒന്നിച്ച് ചേർന്ന് ജീവിക്കാൻ സമൂഹം അംഗീകാരം നൽകുന്ന ഒരു പ്രക്രിയയാണ് വിവാഹം. ഇതിൽ ലിഖിതവും അലിഖിതവുമായ കരാറുകളും ചടങ്ങുകളുമുണ്ട്. വിവാഹ ആലോചനയ്ക്കിടയിൽ ഇരു കൂട്ടരും ഒട്ടനവധി കാര്യങ്ങൾ പരിഗണിക്കപ്പെടും. പൊരുത്തങ്ങൾ പലതുണ്ട്. മതപരമായി നോക്കുന്ന പൊരുത്തങ്ങൾക്കുപരി 15 ഘടകങ്ങളും പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? പ്രായം, ഉയരം, വണ്ണം, മതം, ഉപജാതി, വിദ്യാഭ്യാസം, ജോലി, വളർന്നു വന്ന സ്ഥലം, അച്ഛനമ്മമാരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, സാമൂഹ്യ അംഗീകാരം, സാമൂഹ്യ പശ്ചാത്തലം, ബന്ധുമിത്രാദികളൊക്കെ എങ്ങനെ, ഇതുകൂടാതെ രാഷ്ട്രീയ ചായ്വ് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ കണക്കിലെടുക്കുമല്ലോ. ഇവിടെ ഒരു കാര്യം പറഞ്ഞില്ല, സാമ്പത്തിക നില. ഇന്ന് അതിനെക്കുറിച്ചാകട്ടെ കൂടുതലായി സംസാരിക്കുന്നത്. വിവാഹത്തിലെ സാമ്പത്തിക താല്പര്യത്തെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ തരം സങ്കല്പങ്ങൾ ഉണ്ടാവും. അത് എങ്ങനെയെന്ന് ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ആമുഖമായി പറയട്ടെ. വിവാഹത്തെക്കുറിച്ച് ആലോചനയ്ക്കൊരുങ്ങുമ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ചില കാര്യങ്ങളിൽ താല്പര്യങ്ങൾ കൂടുതൽ കാണിക്കുന്നതായി ശ്രദ്ധയിൽ വരാറുണ്ട്. അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ 4 മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്നാമതായി, വിവാഹത്തിലൂടെ സാമ്പത്തിക നില ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ. രണ്ടാമതായി, മറ്റൊന്നുമില്ലെങ്കിലും പെൺകുട്ടി സുന്ദരിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. മൂന്നാമതായി, പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ. നാലാമതായി, പെൺകുട്ടിയുടെ കുടുംബ മഹിമയും സാമൂഹ്യ അംഗീകാരവും ശ്രദ്ധിക്കുന്നവർ. ഇവിടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് വഴി സാമ്പത്തിക നില ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുക്കന്മാരാകണമെന്നില്ല, സാമ്പത്തികത്തോട് അല്പം കൂടുതൽ ത്വരയുള്ളവരാകും. എല്ലാം പണത്തിന്റെ കണ്ണിൽ തന്നെയാകും കാണുന്നത്. പത്രാസ് കാണിക്കണം അത്ര തന്നെ. സൗന്ദര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നവർ തന്റെ പങ്കാളിയെ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നണം. അതാണ് അവർക്കുള്ള വൈകാരിക നില. കുടുംബ മഹിമയും സാമൂഹ്യ അംഗീകാരവും പ്രതീക്ഷിക്കുന്നവർ സാമ്പത്തികവും സൗന്ദര്യവും കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാകാം. പഠനം വഴി ഭാവിയിൽ സാമ്പത്തിക നില വന്നു ചേരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ടാവും. മറ്റുള്ളവരുമായി ചർച്ച ചെയ്തതിൽ ഒട്ടേറെ ആശയങ്ങൾ കടന്നു വരികയുണ്ടായി. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഇനി വരുന്ന ഭാഗത്ത് ചർച്ച ചെയ്യാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് M. നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ജൂൺ 8 ഇന്ന് ലോക സമുദ്രദിനമാണ്. മനുഷ്യന് കടലോളം ഉപകാരം ചെയ്യുന്ന വിശാല ഹൃദയരാണ് സമുദ്രങ്ങൾ. വേണ്ടുവോളം പ്രാണവായുവും ആഹാരവും വെള്ളവും നൽകി അവ നമ്മെ സേവിക്കുന്നു. എന്നാൽ നാം അവയ്ക്ക് തിരിച്ചു നൽകുന്നത് എന്താണ്? വികസനത്തിൻ്റെ ഉപോൽപ്പന്നമായി ഇന്ന് മാലിന്യങ്ങൾ മാറിക്കഴിഞ്ഞു. മനുഷ്യൻ ഉള്ളിടത്തൊക്കെ മാലിന്യങ്ങളുണ്ട്. കരയിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ഒഴിവാക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യൻ കണ്ടെത്തിയ എളുപ്പവഴിയാണ് സമുദ്രങ്ങൾ. കടലിൽ ഇങ്ങനെ നെഞ്ചും വിരിഞ്ഞ് കിടപ്പല്ലേ, ഇച്ചിരി വേസ്റ്റ് തട്ടിയാൽ കടലിന് എന്ത് പറ്റാനാ? ഇതാണ് ലോകമെങ്ങുമുള്ള മനുഷ്യൻ്റെ ചിന്ത. ഭൂമിയിലെ ജീവികളിൽ മഹാഭൂരിപക്ഷവും സമുദ്രവാസികളാണെന്നും അവരുടെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടുന്നു വെറും ന്യൂനപക്ഷക്കാരാണ് മനുഷ്യരെന്നും നാം സൗകര്യപൂർവം മറക്കുകയാണ്. ഇത്തരം സോർദ ചിന്തകളുടെ എല്ലാം അനന്തര ഫലമാണ് സമുദ്ര മലിനീകരണം. സമുദ്രങ്ങളെക്കുറിച്ചും സമുദ്ര മലിനീകരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഭൗമ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. ഈ ജലത്തിൻ്റെ നല്ലൊരു പങ്കും സമുദ്രങ്ങളാണ്. ഭൂമിയുടെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതും സമുദ്രങ്ങൾ തന്നെയാണ്. സമുദ്രവും കടലും ഒന്നല്ല. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ് കടൽ. കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രഭാഗം എന്നും പറയാം. കരയോടടുത്ത ആയതുകൊണ്ടും സൂര്യപ്രകാശം ധാരാളം കിട്ടുന്നത് കൊണ്ടും കോടിക്കണക്കിന് ജീവികളുടെ ചാകരയാണ് കടലിൽ. എന്നാൽ കരയിൽ നിന്ന് ഏറെ ദൂരെയുള്ള സൂര്യപ്രകാശം കിട്ടാത്ത അഗാധമായ സമുദ്രങ്ങളിൽ അത്രയേറെ ജീവികൾക്ക് കഴിയാനാവില്ല. പലതരം ലവണങ്ങളും ധാതുക്കളും സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഏതാണ്ട് 3.5% അതിലെ ലവണാംശത്തിൻ്റെ അളവ്. സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 3688 മീറ്ററാണ്. സൂക്ഷ്മജീവികളായ ആൽഗകൾ മുതൽ കൂറ്റൻ തിമിംഗലങ്ങൾ വരെയുള്ള വൻ ആവാസ വ്യവസ്ഥയാൽ സമ്പന്നമാണ് സമുദ്രങ്ങൾ. ഏകദേശം 380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് സമുദ്രങ്ങൾ ഉണ്ടായതെന്ന് ഭൗമശാസ്ത്രജ്ഞർ കരുതുന്നു. ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടായത് സമുദ്രത്തിലാണ്. പണ്ട് പാൻജിയ എന്ന ഒരേ ഒരു വൻകരയും അതിനു ചുറ്റും പന്താലാസ എന്ന ഒറ്റ സമുദ്രവുമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 208 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ പിളർന്ന് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചു. ഭൗമബലകങ്ങളുടെ നിരന്തര ചലനങ്ങൾ പിൽക്കാലത്ത് സമുദ്രങ്ങളുടെ അതിരുകളെയും ആകൃതിയെയും സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ സമുദ്രങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. പ്രാണവായുവായ ഓക്സിജൻ നൽകുന്നത് പ്രധാനമായും സമുദ്രങ്ങളിലെ പ്ലാങ്ക്ടണുകൾ എന്ന സൂക്ഷ്മജീവികളാണ്. ഒരിക്കലും വറ്റാത്ത ഊർജ സ്രോതസ്സായ സമുദ്രങ്ങൾ, ആഹാരം, ധാതുക്കൾ, പെട്രോളിയം എന്നുതുടങ്ങി പലതും നമുക്ക് സംഭാവന ചെയ്യുന്നു. ഇന്ന് ഭൂമിയിലെ 7 വൻകരകളെ ചുറ്റി 5 മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്, സതേൺ, ഇന്ത്യൻ എന്നിവയാണ് അവ. ഇവയിൽ ഏറ്റവും വലുത് പസഫിക് സമുദ്രവും തൊട്ടു പിന്നിൽ അറ്റ്ലാന്റിക് സമുദ്രവുമാണ്. ആർട്ടിക് സമുദ്രമാണ് മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ചെറുത്. മനുഷ്യൻ ഇതുവരെ വളരെ കുറച്ചേ സമുദ്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജൈവശാസ്ത്രപരമായി ഏറെ വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. സമുദ്ര ഉപരിതലത്തിൽ നിന്ന് സൂര്യൻ്റെ ചൂട് മൂലം ബാഷ്പീകരിക്കപ്പെടുകയും ഭൂമിയിൽ മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്ന വലിയ അളവിലുള്ള ജലത്തെയാണ് ജലചക്രം ആശ്രയിക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്കും സമുദ്രങ്ങളിലേക്കുമുള്ള ഒരിക്കലും നിലയ്ക്കാത്ത ചലനത്തെയാണ് ജലചക്രമെന്ന് വിളിക്കുന്നത്. സമുദ്രം എന്ന വിശാലമായ ജലസംഭരണി ഇല്ലെങ്കിൽ ഭൂമി വെറും മരുഭൂമിയായി മാറിയേനെ. കരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പോഷകങ്ങൾ സമുദ്രങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു. ഹരിതഗൃഹ വാതകമായ കാർബൺ ഡയോക്സൈഡ് വൻതോതിൽ ആഗിരണം ചെയ്യുക, ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുക, ഇതൊക്കെ സമുദ്രങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സമുദ്രങ്ങളാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനം. പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കാര്യത്തിൽ സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്തിട്ടും മനുഷ്യൻ സമുദ്രത്തിന് തിരികെ നൽകുന്നത് ദ്രോഹങ്ങൾ മാത്രമാണ്. ആഗോള ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നാം കൂടുതൽ കൂടുതലായി കടലിനെ ചൂഷണം ചെയ്യുന്നു. മത്സ്യം, എണ്ണ, വാതകം, ധാതുക്കൾ, പുത്തൻ ജനിതക വിഭവങ്ങൾ തുടങ്ങിയവയ്ക്കായി സമുദ്രങ്ങളിലേക്ക് മനുഷ്യൻ കൂടുതൽ ആഴത്തിൽ അന്വേഷണം നടത്തുകയാണ്. സമുദ്ര മലിനീകരണത്തിൻ്റെ നാൾവഴികൾ നാം മനസ്സിലാക്കിയാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഏതാണ്ട് 7,000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ സമുദ്ര പരിവേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. സഞ്ചാരങ്ങൾക്കായും മറ്റും പിന്നീട് 100 ആണ്ടുകളോളം ഉപയോഗിച്ചിട്ടും സമുദ്രങ്ങൾ മലിനപ്പെട്ടില്ല. അന്ന് ഇന്നത്തെ പോലുള്ള മാലിന്യ നിർമ്മാർജ്ജന രീതികൾ ഉണ്ടായിരുന്നില്ല. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് പകരം കത്തിച്ചു കളയുകയായിരുന്നു പഴയ രീതി. ജലപാതകൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിച്ചിട്ടും ജനസംഖ്യ കുറവായിരുന്നതിനാൽ സമുദ്രങ്ങളിൽ എത്തിച്ചേരുന്ന മാലിന്യത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ സ്ഥിതി ആകെ മാറി. ലോക ജനസംഖ്യ ഉയർന്നു. മനുഷ്യൻ പെരുകിയതോടെ മാലിന്യങ്ങളും വൻതോതിൽ കൂടി. മണ്ണിൽ ലയിക്കുന്ന മാലിന്യങ്ങൾക്ക് പകരം മണ്ണിൽ ഒരിക്കലും ലയിച്ചു ചേരാത്ത മാരകമായ കെമിക്കലുകളും മറ്റും ലോകം കീഴടക്കി. അതോടെ സമുദ്രങ്ങളുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറയാം. ഇന്ന് കടലിനെ ആശ്രയിക്കുന്ന പ്രധാന, അതായത് കടലിലേക്ക് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട വില്ലൻ എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കിനെയാണ്. 1860-കളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് ആണ് വൈകാതെ മനുഷ്യൻ്റെ വലിയ മിത്രമായി മാറിയത്. 100 ദശലക്ഷം ടണ്ണിലേറെ മാലിന്യങ്ങൾ സമുദ്രത്തിൽ തള്ളുന്നതായി 1960-കളിൽ തന്നെ അമേരിക്കയിൽ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. അതിൽ പ്ലാസ്റ്റിക് പക്ഷേ അന്ന് ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവ പ്രധാനമായും രാസ വ്യവസായിക മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ തനിനിറം നാം തിരിച്ചറിയുന്നത് പിന്നീടാണ്. പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതല്ലെന്നും അത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന ചെറിയ കഷ്ണങ്ങളായി മാറുകയാണെന്നും 1970-കളോടെ വ്യക്തമായി. പരിധികളിൽ ഇല്ലാത്ത അത്രയും മാലിന്യങ്ങൾ തള്ളാൻ പറ്റുന്ന ഇടമാണ് സമുദ്രങ്ങളെന്ന് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ആദ്യമായി പുറത്തു വരുന്നത് 1972-കളിലാണ്. പിന്നീട് അതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഇന്ന് പസഫിക് സമുദ്രത്തിൽ മാത്രം ഏതാണ്ട് 99 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരന്നുകിടക്കുകയാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ പരിസ്ഥിതി സന്തുലിതാവസ്ഥയുടെ നട്ടെല്ലായ സമുദ്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ അവതാളത്തിലാക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? സമുദ്രങ്ങൾ അവയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ പ്രത്യേകിച്ചും ഭൗതികമായും രാസപരമായും ജൈവപരമായും

0: നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില നിയന്ത്രിക്കുന്നതിൽ സമുദ്രങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഹരിതഗൃഹ വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ചൂട് സമുദ്രജലമാണ് ഏറ്റുവാങ്ങുന്നത്. ഇങ്ങനെ ഭൂമിയെ അമിതമായ ചൂടിൽ നിന്ന് സമുദ്രങ്ങൾ സംരക്ഷിക്കുകയാണ്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകങ്ങൾ. ഹരിതഗൃഹ വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിൽ എത്തുന്നത് സമുദ്രത്തിന്റെ താപനില കൂടാനിടയാക്കും. ഇത് സമുദ്രജീവികളെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സമുദ്രം ചൂടുപിടിക്കുന്നത് വഴി ജലം വികസിക്കും. ഇത് സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകും. സമുദ്രനിരപ്പിൽ വരുന്ന നേരിയ മാറ്റം പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. നിലവിൽ സമുദ്രനിരപ്പിൽ നിന്ന് അധികം വ്യത്യാസമില്ലാതെ കിടക്കുന്ന കരപ്രദേശങ്ങൾ വെള്ളത്തിന് അടിയിലാകും. കടൽ കയറുന്നതോടെ ബീച്ചുകൾ കൂടുതൽ കരഭാഗത്തേക്ക് നീങ്ങും. തീരപ്രദേശത്തെ ജനജീവിതത്തെ ഇത് സാരമായി ബാധിക്കും. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ സമുദ്രജലം നദികളിൽ കൂടുതൽ അകത്തേക്ക് കയറും. ഇത്തരം നദീമുഖങ്ങളിൽ വസിക്കുന്ന ശുദ്ധജല ജീവികളുടെ കാര്യം ഇതോടെ കുഴപ്പത്തിലാകും. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ തടയാൻ നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. ഇന്ത്യയുടെ ആകെ തീരപ്രദേശത്തിന്റെ ഏകദേശം 10% കേരളത്തിലാണ്. 591 കിലോമീറ്ററിലധികം വരും ഇവിടത്തെ ആകെ കടൽ തീരം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ പോലും ബീച്ചുകൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയാണ്. ജനസംഖ്യ വളർച്ച, നഗരവൽക്കരണം എന്നിവയെല്ലാം ഇതിന്റെ പ്രധാന കാരണമാണ്. ഏകദേശം 1057 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ കടൽ തീരങ്ങളിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഏകദേശം 1,000,000 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് അർത്ഥം. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 53% ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വെള്ള കുപ്പി പോലുള്ള യൂസ് ആൻഡ് ത്രോ പ്ലാസ്റ്റിക് ആണ്. ഇവ കൂടാതെ മത്സ്യബന്ധന ഉപകരണങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മീൻപിടുത്തം പോലുള്ള കടൽ തീരങ്ങളിൽ കാണുന്ന മാലിന്യത്തിന്റെ ഭൂരിഭാഗവും മത്സ്യബന്ധന വ്യവസായത്തിൽ നിന്ന് വരുന്നവയാണ്. കേരളത്തിലെ കടൽ തീരങ്ങളെ മലിനമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ടൂറിസമാണ്. കുപ്പിവെള്ളവും ലഘുഭക്ഷണങ്ങളുമാണ് ബീച്ചുകളിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ പ്രധാന ഉറവിടം. ആവശ്യത്തിന് വേസ്റ്റ് ബിന്നുകൾ ഇല്ലാത്തതും സന്ദർശകരും കച്ചവടക്കാരും ഒരുപോലെ മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതുമാണ് ഇതിന് പ്രധാന കാരണം. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ അറിയാം, മാറ്റിയെടുക്കാം എന്ന പരിപാടിയുടെ 6-ാം ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോപത്തിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളാണ് കൂടുതലായും നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് ജീവിതം തന്നെ മാറിമറിഞ്ഞു പോയ ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അവരുടെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്ഷണികമായ ഒരു നിമിഷത്തെ അവിവേകമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ആകാം? ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് ജീവിതകാലം മുഴുവൻ ജയിലഴികളിലേക്കാണ് പലരെയും എത്തിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അതൊക്കെ വായിച്ചു കാണുമല്ലോ. പെട്ടെന്ന് വന്ന ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു പോയത് എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമോ? എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ചെയ്തു പോയതാണേ എന്ന ന്യായം നിയമത്തിന്റെ മുന്നിൽ വിലപ്പോയില്ല. കോപത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിനും നിയമം ഇളവുകൾ നൽകുന്നേയില്ല. ശാരീരിക ആക്രമണങ്ങളാണല്ലോ കൂടുതൽ. എങ്ങനെയാണ് കോപത്തിന്റെ പുറത്ത് മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നത്? ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റകൃത്യവുമാണിത്. വാക്കുകളിൽ സൂക്ഷ്മതയുണ്ടാകുക തന്നെ വേണം. ദേഷ്യമൂത്ത് മറ്റുള്ളവരെ പരസ്യമായി ചീത്ത വിളിക്കുന്നതും അപമാനിക്കുന്നതും മാനനഷ്ട കേസുകൾക്കും നിയമ നടപടികൾക്കും കാരണമാകും. പൊതുമുതൽ നശിപ്പിക്കൽ ശീലം ചിലരിലെങ്കിലും ഇല്ലേ? ദേഷ്യം തീർക്കാൻ പൊതുമുതൽ അടിച്ചു തകർക്കുന്നത് കടുത്ത സാമ്പത്തിക പിഴയിലേക്കും ദീർഘകാല ജയിൽ ശിക്ഷകളിലേക്കും വഴി തുറക്കില്ലേ? കരിയറിൽ തകർച്ച വരില്ലേ? ഒരു പോലീസ് കേസുണ്ടായാൽ നിങ്ങളുടെ നിലവിലുള്ള ജോലി നഷ്ടപ്പെടില്ലേ? ഭാവിയിൽ നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകില്ലേ? ഇതെല്ലാം അതിന് കാരണമാകും. കുടുംബത്തിന്റെ തകർച്ചയും മറ്റൊരു പ്രശ്നമാണ്. നിയമ നടപടികളിൽ കുടുങ്ങുമ്പോൾ വ്യക്തികൾ മാത്രമല്ല തകരുന്നത്, അവരെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട കുടുംബം കൂടിയാണ് അനാഥമാകുന്നത്. സാമൂഹികമായ നാണക്കേടുമുണ്ടാകും. കോടതിയും ജയിൽവാസവും സമൂഹത്തിൽ വലിയ അപമാനം ഉണ്ടാക്കിയും വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ബഹുമാനവും അന്തസ്സും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ ഒരു വലിയ സന്ദേശം നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കുന്നതിന് മുൻപ് കോപമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒരു 10 സെക്കൻഡ് മാറി നിന്നൊന്ന് ചിന്തിച്ചാട്ടെ. ആ ഒരു നിമിഷത്തെ ചിന്ത നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും കാത്തു സൂക്ഷിക്കും. അതാണ് ഇന്ന് പ്രധാനമായി പറയാനുള്ളത്. നിങ്ങളുടെ കോപത്തെ നിയന്ത്രണത്തിലാക്കണമോ? അതിനുള്ള വഴികൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകും. ഏതായാലും അടുത്ത ദിവസം ഇതേ സമയം ഈ പരിപാടി മുടങ്ങാതെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു വർഷ ദൈർഘ്യമുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴിയും IFCI വിവിധ കേന്ദ്രങ്ങളിൽ നേരിട്ടും അപേക്ഷ നൽകാം. ബന്ധപ്പെട്ട രേഖകളും അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി ഈ മാസം 15 വരെ. LP UP സ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള ഡിപ്ലോമ പ്രോഗ്രാമായ DL-ADന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. യോഗ്യത 3 ചാൻസിനകം 50% മാർക്കോടെ പ്ലസ് ടു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് 12 ക്ലാസ് പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം 14 വരെ നീട്ടി. ഛത്തീസ്ഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റിന്റെ ഫലം പരിശോധിക്കാം. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾക്ക് ആവശ്യമുള്ളവർക്കും 10:00 വരെ അവസരമുണ്ട്. വിവരങ്ങൾ പൂർണ്ണമായും നൽകിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയാക്കി കൺഫർമേഷൻ നടത്താം. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 20-ന്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം 20 തീയതിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-274-9847. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിക്കോഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSAB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടിതോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSAB ഓഫീസ് സെക്ഷനിലോ അല്ലെങ്കിൽ 9496-01-01-01 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSAB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകും. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: മണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ?
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കഥാസാഗരത്തിലോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് പതുപോലെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, പരിപാടിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പരിപാടി. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണത്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥകൾ, അതാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത്. നമ്മൾ കേട്ടുപഴകിയ കഥകൾ, പലപ്പോഴും കേട്ടിട്ടുള്ള കഥകൾ, കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ജാതക കഥകളാണ്. ബോധിസ്വത്വത്തിനെ കുറിച്ച് ഞാൻ മുമ്പും കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കഥയൊന്ന് കേട്ടാലോ. അപ്പോൾ ബോധിസ്വത്വനെ കാണാനുള്ള ആഗ്രഹം രാജാവിന് അടക്കാനായില്ല. അദ്ദേഹം മന്ത്രി സേനകനോട് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഈ കാണാനുള്ള ആഗ്രഹം തടസ്സപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ്, സേനകൻ. അദ്ദേഹം ഓരോ തടസ്സങ്ങൾ, കുബുദ്ധികളും ഒക്കെ പ്രയോഗിച്ച് അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധിസ്വത്തിനെ തറ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ് ഇത്. അദ്ദേഹം മന്ത്രിയോട് ബോധിസ്വത്വനെ കാണാനുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. അദ്ദേഹം മന്ത്രി സേനകനോട് പറഞ്ഞു, ബോധിസത്വനെ കൂട്ടിക്കൊണ്ടുവരാൻ താങ്കളോട് പലതവണ നാം പറഞ്ഞു, പക്ഷേ ബോധിസത്വനോട് തോറ്റ താങ്കൾ ദുരഭിമാനം മൂലം അതിന് തയ്യാറായില്ല. അതുകൊണ്ട് ബോധിസത്വനെ ആദരിക്കാൻ നാം നേരിട്ട് യവമജക ഗ്രാമത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. രാജാവിനെ തടയാൻ സേനകൻ ഒരു വഴിയും കണ്ടില്ല. ബോധിസത്വനെ രാജാവ് കണ്ടാൽ തൻ്റെ മന്ത്രിസ്ഥാനം പോകുമെന്ന സേനകന്റെ ഭയം ഇരട്ടിയായി. രാജാവും പരിവാരങ്ങളും യവജക ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ പകുതി ദൂരം ചെല്ലുന്നതിന് മുമ്പ് രാജാവിൻ്റെ കുതിരയുടെ കാൽ ഒരു കുഴിയിൽപ്പെട്ട് ഒടിഞ്ഞു. അതോടെ യാത്ര തുടരേണ്ടെന്ന് തീരുമാനിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. സേനകന് വലിയ സന്തോഷമായി. അയാൾ രാജാവിനോട് പറഞ്ഞു, കുതിരയുടെ കാലൊടിഞ്ഞത് നല്ല ലക്ഷണമല്ല. അതുകൊണ്ട് ഇനി അങ്ങ് ബോധിസത്വനെ കാണാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ രാജാവ് മന്ത്രിയുടെ വാക്കുകൾ ചെവി കൊടുത്തില്ല. അദ്ദേഹം ബോധിസത്വനെ കാണാൻ വീണ്ടും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. സേനകൻ രാജാവിൻ്റെ യാത്ര പല രീതിയിലും മുടക്കാൻ നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ സേനകൻ പുതിയൊരു അടവ് പുറത്തെടുത്തു. ഒരിക്കലും അപകടമുണ്ടായത് അങ്ങ് യവജ ഗ്രാമത്തിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് അങ്ങനി കുതിരപ്പുറത്ത് യാത്ര ചെയ്യണ്ട, മന്ത്രി ഉപദേശിച്ചു. പിന്നെ എങ്ങനെ യാത്ര ചെയ്യും? രാജാവ് ചോദിച്ചു. അങ്ങേക്ക് യാത്ര ചെയ്യാൻ ഒരു കഴുതയോ കോവർ കഴുതയോ എത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബോധിസത്വന് നമുക്കൊരു സന്ദേശം അയക്കാൻ സേനകൻ നിർദ്ദേശിച്ചു. ഇത് സേനകന്റെ ഒരു അടവാണെന്ന് രാജാവിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം എതിർത്തൊന്നും പറഞ്ഞില്ല. ബോധിസത്വന്റെ അരികിലേക്ക് ഉടൻ തന്നെ ഒരു ദൂതനെ അയച്ചു. ദൂതൻ ബോധിസത്വനെ ചെന്ന് കണ്ട് രാജാവിന്റെ സന്ദേശം അറിയിച്ചു. മഹാരാജാവ് അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അങ്ങേ കാണാൻ ഒരിക്കൽ പുറപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം സഞ്ചരിച്ച കുതിരയുടെ കാൽ ഒരു കുഴിയിൽപ്പെട്ട് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് യവജ ഗ്രാമത്തിലേക്ക് വരുവാൻ അദ്ദേഹത്തിനൊരു കഴുതയോ കോവർകഴുതയോ അയച്ചു തരണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ബോധിസത്വൻ അച്ഛൻ ശ്രീവർദ്ധന്റെ അരികെ ചെന്നു. അച്ഛാ, രാജാവിനെ എന്നെ കാണണമെന്ന് അറിയിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിക്കുമ്പോൾ അതിലെന്തോ സൂത്രം ഒളിഞ്ഞിരിക്കുന്നത് പോലെ, ബോധിസത്വൻ പറഞ്ഞു. അതും ആ മന്ത്രി സേനകന്റെ സൂത്രമായിരിക്കും, ശ്രീവർദ്ധനൻ പറഞ്ഞു. അങ്ങനെയാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ 1000 കച്ചവടക്കാരുമായി ആദ്യം കൊട്ടാരത്തിലെത്തണം. അതിനുശേഷം ഞാൻ അവിടെ വരാം. എന്നെ കണ്ടാലുടൻ ഞാൻ ഇനി പറയുന്നതുപോലെ അങ്ങ് പ്രവർത്തിക്കണം. ബോധിസത്വൻ ശ്രീവർദ്ധന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്രകാരം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ശ്രീവർദ്ധനൻ 1000 കച്ചവടക്കാരുമായി കൊട്ടാരത്തിലെത്തി. ബോധിസത്വന്റെ അച്ഛനായതുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഒരു പീഠത്തിലിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധിസത്വനും 1000 യുവാക്കളും അവിടെ എത്തിച്ചേർന്നു. അവർ ചാക്കിൽ പൊതിഞ്ഞ് ഒരു കഴുതയെ കൂടെ കൊണ്ടുവന്നിരുന്നു. ബോധിസത്വനെ കണ്ടപ്പോൾ രാജാവ് സന്തോഷത്തോടെ എഴുന്നേറ്റ് സ്വീകരിച്ചു. വരൂ ബോധിസത്വ, ഇരിക്കൂ. ഉടൻ ശ്രീവർദ്ധനൻ എഴുന്നേറ്റ് ബോധിസത്വനെ ക്ഷണിച്ചു. വരൂ മകനെ, അച്ഛൻ്റെ പീഠത്തിലിരിക്കൂ. ബോധിസത്വൻ ശ്രീവർദ്ധനൻ്റെ പീഠത്തിലിരുന്നു. അത് കണ്ട് സേനകൻ ഉറക്കെ ചിരിച്ചു. അയാൾ രാജാവിനോട് ചോദിച്ചു, കണ്ടോ എത്ര മര്യാദ കെട്ടവനാണ് ഈ ബോധിസത്വൻ, അവൻ അച്ഛൻ്റെ പീഠത്തിൽ കയറിയിരിക്കുന്നത് കണ്ടോ. രാജാവ് വല്ലാതെയായി. അങ്ങേക്ക് എന്തു പറ്റി? മുഖം പെട്ടെന്ന് വാടിയതുപോലെ ബോധിസത്വൻ ചോദിച്ചു. അച്ഛനെ എഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്തിരിക്കുന്നത് മര്യാദയാണോ? രാജാവ് ചോദിച്ചു. അങ്ങ് പറഞ്ഞത് ശരിയാണ്, പൂർവികരെ ബഹുമാനിക്കുക തന്നെ വേണം. എന്നാൽ പ്രായമാണ് മഹത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് കരുതരുത്, ബോധിസത്വൻ പറഞ്ഞു. മനസ്സിലായില്ല, ഒന്ന് വിശദമാക്കാമോ? രാജാവ് ചോദിച്ചു. ബോധിസത്വൻ ചാക്കഴിച്ച് കഴുതയെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇതിന് എന്ത് വിലയുണ്ടാകും? ബോധിസത്വൻ ചോദിച്ചു. 10 പണം, രാജാവ് പറഞ്ഞു. എന്നാൽ ഒരു കോവർകഴുതയ്ക്ക് എന്ത് വില വരും? 15 മുതൽ 20 പണം വരെ. കഴുതയ്ക്ക് ശേഷമാണ് കോവർകഴുത ഉണ്ടായത്. പക്ഷേ കഴുതയേക്കാൾ വില കോവർകഴുതയ്ക്കാണ്. അതുപോലെയാണ് നമ്മുടെ പൂർവികരുടെ കാര്യവും. പ്രായം കൂടുന്നത് കൊണ്ട് മാത്രം ആരുടെയും മഹത്വം കൂടുന്നില്ല, പ്രായം കുറഞ്ഞതുകൊണ്ടും മഹത്വം കുറയുന്നുമില്ല. മഹത്വമുള്ളവരെ ആദരിക്കുന്നതിൽ തെറ്റുമില്ല. ബോധിസത്വന്റെ വാക്കുകൾ രാജാവിനെ സന്തോഷിപ്പിച്ചു. ബോധിസത്വൻ പറഞ്ഞതാണ് ശരി. പ്രായമല്ല, അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. സേനകൻ മനസ്സിലാകാതെ പോയതും അതാണ്, രാജാവ് പറഞ്ഞു. സേനകന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ബോധിസത്വന്റെ വാക്കുകൾ രാജാവിനെ സന്തോഷിപ്പിച്ചു. ബോധിസത്വൻ പറഞ്ഞതാണ് ശരി. പ്രായമല്ല, അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. സേനകൻ മനസ്സിലാകാതെ പോയതും അതാണ്, രാജാവ് പറഞ്ഞു. സേനകന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ തലകുനിച്ച് നിന്നു. സന്തുഷ്ടനായ രാജാവ് ശ്രീവർദ്ധന് യവമജക ഗ്രാമം ദാനം ചെയ്യുകയും അദ്ദേഹത്തെ വ്യാപാരികളുടെ നേതാവായി നിയമിക്കുകയും ചെയ്തു. ബോധിസത്വനെ രാജാവ് ദത്തെടുത്ത് പുത്രനും രാജ്യത്തിന്റെ അവകാശിയുമാക്കി. ഇത്രയുമാണ് കഥ. പ്രായമല്ല കാര്യം. ഇത് ബോധിസത്വൻ ബുദ്ധൻ്റെ അവതാരമാണ്. ഈ കഥ, ബോധിസത്വൻ്റെ കഥ മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി കാണും. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ബുദ്ധൻ അനേകം ജന്മങ്ങൾ എടുത്തു. അത്തരത്തിൽ ഉള്ളൊരു ജന്മമാണ് ബോധിസത്വൻ. ജാതക കഥകളിൽ ഇത്തരം ജന്മങ്ങളുടെ കഥ നമുക്ക് വായിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്രായത്തെ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനെ വിലകൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. മുതിർന്നവരെ വളരെ ആദരപൂർവ്വം കണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അത് കാണുന്ന കാഴ്ച. ഇന്ന് അത് അത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ പണ്ടൊക്കെ മുതിർന്നവരെ കണ്ടാലും പെട്ടെന്ന് ചാടി എഴുന്നേക്കും, അല്ലെങ്കിൽ കല്യാണമായാലും ചടങ്ങുകൾക്കായാലും അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്, അവരാദരിക്കും. എന്ത് കാര്യത്തിനും അവർക്ക് വലിയ സ്ഥാനമുണ്ട്. പണ്ട് കാലത്ത് കാർണവന്മാർക്ക് വലിയ വിലയാണ്. കാർണവന്മാരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാലത്തിൻ്റെ ഭാഗ്യത്തിൽ അതിനൊക്കെ മാറ്റം സംഭവിച്ചു. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. ഇതും ഒരു മാറ്റത്തിൻ്റെ കഥയാണ്, അത് വെളിപ്പെടുത്തലിൻ്റെ കഥയാണ്. പ്രായമല്ല, ആദരവും ബുദ്ധിയും കഴിവുമൊക്കെയാണ് വിലകൽപ്പിക്കേണ്ടത്. അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. ഒരു വ്യക്തിത്വം അല്ലേ, അത് ചെറുതായാലും വലുതായാലും അവിടെ ആദരിക്കപ്പെടേണ്ടതാണ്. ചൈൽഡ് പ്രോഡജി എന്നൊക്കെ പറയും. വളരെ കുട്ടിക്കാലത്ത് തന്നെ ബൗദ്ധികമായിട്ടൊക്കെ അല്ലെങ്കിൽ കലാപരമായിട്ടും ശ്രേഷ്ഠമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികളുണ്ട്, പ്രതിഭകളുണ്ട്, കുട്ടി പ്രതിഭകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അന്താളിച്ചു, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമ്മൾ കണ്ടാൽ ചിലപ്പം പല പല ബഹുമുഖ പ്രതിഭകളായിരിക്കും. പല പല പലതിലും അവർക്ക് അതിശയകരമായ കഴിവുകൾ കാണും. ആ പ്രായത്തിൽ മറ്റ് കുട്ടികളിൽ കാണാത്തൊക്കെ കഴിവുകൾ അവർക്ക് കാണാം. ചിലപ്പോൾ സംഗീതത്തിലായിരിക്കാം, ചിലപ്പോൾ കണക്കിലായിരിക്കാം, അങ്ങനെ പല പല വിഷയത്തിൽ അവരുടെ പ്രാഗൽഭ്യം കണ്ട് നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്. അവരെ ആദരിക്കപ്പെടണം. ഒരു മുതിർന്നവർക്കും കാണാത്ത വിവേകവും കാര്യശേഷിയും അറിവും ജ്ഞാനവും ഒക്കെ അവരിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടണം. യേശു ക്രിസ്തു പുരോഹിതരുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുമായിരുന്നു. ദേവാലയങ്ങളിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, അവരെ ആശ്ചര്യപ്പെടുത്തുമായിരുന്നു. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ പലരുടെയും ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടാകാം. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ പലർക്കും അദ്ദേഹത്തിനോടൊരു വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയൊക്കെ കാരണമായിരുന്നേക്കാം. എന്നാലും അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അറിവിനെ, ജീവിത ദർശനത്തെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ദർശനത്തെ പലരും അത്ഭുതപൂർവ്വം കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രായമല്ല, ഈ കഥയിലും പറഞ്ഞു വരുന്നത് അതാണ്, പ്രായമല്ല കാര്യം. ഒരു വ്യക്തിയുടെ ആദരവും മഹത്വവും ഒക്കെയാണ്, അറിവും ഒക്കെയാണ്. ഇന്ന് പലപ്പോഴും പല അധികാര സ്ഥാനങ്ങളിലും പ്രായം ചെന്നിട്ടും ശാരീരികമായ ഔഷധങ്ങൾ അനുഭവിക്കുമ്പോഴും ആ അധികാര സ്ഥാനം വിട്ടു ഒഴിയാതെ ഇരിക്കുന്ന പലരുമുണ്ട്. അല്ലെങ്കിൽ പ്രായം ഏറെയായിട്ടും യുവാക്കൾ ബുദ്ധിയും വിവേകവും കാര്യപ്രാപ്തിയും കാര്യശേഷിയും നൈപുണ്യവും ഒക്കെ ഉള്ള യുവാക്കൾ നിൽക്കുമ്പോൾ അതിൽ കടിച്ചു തൂങ്ങി ഇരിക്കുന്ന എത്രയോ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തും കാണാൻ സാധിക്കും. പ്രായം അറിവാണ് അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് കൊണ്ടാണെന്നൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ അത് ന്യായം മാത്രമാണ്. ഒരു വലിയ തലമുറ അതിനെക്കാട്ടിയൊക്കെ എത്രയോ പ്രാപ്തിയും ശേഷിയുമൊക്കെ ഉള്ള യുവാക്കളും യുവതികളും മധ്യവയസ്സിലുള്ള നേതാക്കളുമൊക്കെ അതിനേക്കാൾ മികച്ച കർമ്മശേഷിയുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ആശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എത്രയോ യുവാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. പുതിയ ദർശനങ്ങളും പുതിയ ആശയങ്ങളും പുതിയ രീതികളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് ആർജവമുള്ള എത്രയോ യുവാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കാലത്തിൻ്റെ മാറ്റം അറിയാതെ ഒരു വൻ മതിൽ പോലെ, ഒരു പർവ്വതം പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എത്രയോ പേർ, അവർക്കും ചിലപ്പോൾ ഈ കഥ ഉപകാരപ്പെട്ടേക്കാം, ഒരു വെളിച്ചം നൽകിയേക്കാം, ചിന്തിക്കാനൊരു ഒരു തീപ്പൊരി നൽകുന്നുണ്ടാവും ഈ കഥ. ഈ കഥ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും പറയപ്പെടേണ്ട കഥയാണ്. അതിനിയും ഈ കഥ ഇനിയും പറയപ്പെടും, ഉറപ്പാണ്. എക്കാലവും ഇത്തരം മതിലുകൾ കാണും, കൽ പ്രതിമകൾ കാണും, മാറ്റത്തിൻ്റെ കാറ്റിന് തടസ്സം നിൽക്കുന്ന വലിയ കൽ പ്രതിമകൾ കാണും. തീർച്ചയായിട്ടും അവർക്കൊക്കെ ആ കടുംപിടുത്തത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചിലപ്പോൾ ഈ കഥ പ്രയോജനപ്പെട്ടേക്കാം. ഇനിയും തലമുറകൾ ഈ കഥ പറയപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കും. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ് ബോണി.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാരം. തയ്യാറാക്കി തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
0: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. അതുപോലെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റുപറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. വാട്സപ്പിലൂടെയും ടെക്സ്റ്റ് മെസ്സേജായി മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക എന്ന് പറഞ്ഞ കൂടെ തന്നെ നമുക്കത് ആദ്യത്തെ കോളിലേക്ക് പോവാം.
7: ഹലോ.
0: ഹലോ,
7: ഗുഡ് മോർണിംഗ്. ഹലോ,
0: ഗുഡ് മോർണിംഗ്.
7: ഞാൻ ഡീസന്റ് നോക്കുന്ന ജലജയ.
0: പറഞ്ഞോളൂ ചേച്ചി.
7: ഇന്ന് എന്റെ ചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആണ്. രഞ്ജീവ് രഞ്ജൻ.
0: ഓക്കെ.
7: വീട്ടിൽ രഞ്ജു എന്ന് വിളിക്കും. ഹാപ്പി ബർത്ത്ഡേ മോനെ.
0: ഓക്കെ. അപ്പോൾ രഞ്ജീവ് രഞ്ജൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2931-1111. ഹലോ.
7: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ആ, പറഞ്ഞോളൂ ചേച്ചി.
7: ഞാൻ പള്ളിമുക്കിന് കീഴച്ചേച്ചാ വിളിക്കുന്നത്. എന്റെ കൊച്ചുമകന്റെ ബർത്ത്ഡേ ആണ്. മകന്റെ പേര് ജഗന്നാ, വീട്ടിൽ മനു എന്ന് വിളിക്കും. വിശ്വസ് പറയട്ടെ.
0: പറഞ്ഞോളൂ.
7: എന്റെ മനു മോന് അച്ഛമ്മയുടെ 100 ബർത്ത്ഡേ ആശംസകളും എന്റെ കുഞ്ഞിന് ആയുസ് ആരോഗ്യത്തോട് എന്റെ മോൻ ഒരുപാട് നാൾ ജീവിക്കട്ടെ. റേഡിയോ ബെൻസർ വഴി ഒന്ന് പറയണേ.
0: ഓക്കെ. അപ്പോൾ ജഗൻ എന്ന മനുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ.
8: ഹലോ ഫിലോമിന, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
8: ഇന്നലെ എന്റെ അമ്മാവിയുടെ മരുമോന്റെ ജന്മനാളായിരുന്നു. ഇന്നലെ വിളിക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ അനിയത്തിയുടെ സത്ത ചന്ദ്രശേഖര പിള്ളയുടെ ജന്മനാളാണ്.
0: ഓക്കെ.
8: ഹലോ ഫിലോ.
0: ആ, പറഞ്ഞോളൂ ചേച്ചി.
8: ആ, ആശംസ പറഞ്ഞു, ഞാൻ പറഞ്ഞു.
0: ഓക്കെ. അപ്പോൾ ചന്ദ്രശേഖര പിള്ളച്ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. 9 മണിവരെയാണ് നമ്മുടെ സമയം. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
9: ഹലോ.
0: ഹലോ,
9: എന്റെ പേര് മുരുകൻ. കന്യാകുമിക്കുന്ന് വിളിക്കുന്ന. ഇന്ന് ബർത്ത്ഡേ ആശംസിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അതുപോലെ ആശംസ 8:50 മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0930-1111. നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. ഹലോ
1: ഹലോ, ഗുഡ് മോളെ.
0: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ഉമ്മ.
1: ഒരു ബർത്ത്ഡേയും ഒരു വെഡിന്റെ ആശംസ പറയാനുണ്ട് കേട്ടോ. ബർത്ത്ഡേ എന്റെ സ്വന്തം തന്നെ ജമീലാണ്.
0: എന്താണ്
1: എന്റെ പിന്നെ വെഡിങ് ഡേ ആശംസ എന്റെ ബന്ധുവും ബെസ്റ്റ് ഫ്രണ്ടുമായ ഓസീലാടെ മകന്റെതാ, റിയാസ് സജിന. അവള് കണ്ണനല്ലൂർ സ്കൂളിലെ ടീച്ചറാണ്, മോൻ ഗൾഫിലും ആകട്ടെ. അവർക്ക് രണ്ടു പേർക്കും 17 വെഡിങ് ഡേ ആശംസകൾ എന്റെയും കുടുംബത്തിലേ അറിയിക്കുന്നു.
0: ഓക്കെ,
1: പിന്നെ എന്റെ ബർത്ത്ഡേ ആശംസ.
0: ഓക്കെ, അപ്പോൾ റിയാ സേട്ടനും സജന ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അതോടൊപ്പം ജമീല ഉമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അതുപോലെ 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കണ നമ്പർ 9809091311.

0: ഓക്കെ, തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. അപ്പോൾ വിളിക്കണ നമ്പർ 04-7429311. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എൻ്റെ പേര് ഷാനി. ഇന്ന് ഞങ്ങൾ നിക്കു എന്ന് വിളിക്കുന്ന നിഹ മറിയമ്മോൾ ആദ്യമായി പ്ലേ സ്കൂളിൽ പോവുകയാണ്. മോൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും 1000 ആശംസകൾ. ഒപ്പം നമ്മൾ ഒപ്പം മോളുടെ വാപ്പ ജാസ്മിനും ഉമ്മി വാപ്പ ജാസ്മിനും ഉമ്മി അലീഷയ്ക്കും ആശംസകൾ. പിന്നെ ഫിലോമിനയ്ക്കും ഗുഡ് ഡേ വിഷസ് നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഹ മറിയം മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൻ്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. അതുപോലെ തന്നെ പനയത്ത് നിന്നും ദീപയാണ് മെസ്സേജ് അയക്കുന്നതെന്നും എൻ്റെ മകൻ നന്ദുമോൻ എന്ന് വിളിക്കുന്ന ശ്രീദേവ് മോന് ജന്മദിനമാണ് ഇന്ന്. മോന് ജന്മദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീദേവ് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഫിലോമിന. ഇന്ന് LKG പ്രവേശിക്കുന്ന എൻ്റെ മകൾ അലങ്കൃതയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും 1000 ആശംസകൾ നേരുന്നു. അഞ്ചു ചേച്ചിയാണ് പട്ടത്താനത്ത് നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ അലങ്കൃത മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൻ്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് കളപ്പാക്കടയാണ്. ഹാപ്പി ബർത്ത്ഡേ ജമീല ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഹലോ
0: ഹലോ ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ ചേച്ചി.
2: മടങ്ങടയിൽനിന്ന് ശോഭനയാ വിളിക്കുന്നത്. ഇന്ന് എന്റെ ബ്രദറിന്റെ കൊച്ചുമോനെ ആദ്യമായിട്ട് സ്കൂളിൽ പോവുക, LKG. മോനൊരു വിഷ് ചെയ്യണം.
0: ഓക്കെ, മോന്റെ പേരെന്താണ്?
2: ദൈവിക്. ആർജി.
0: എന്താണ്?
2: ദൈവിക്. ദൈവിക്.
0: ദൈവിക്.
2: മോനെ എല്ലാവരുടെയും ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ ദൈവിക് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04-7429311311.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഫിലോമിന, ഗുഡ് മോർണിംഗ്. നമ്മുടെ ജമീല ഉമ്മയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഒരു ജന്മദിന ആശംസകൾ നേരുന്നു. രാജചേച്ചിയാണ് പട്ടരമുക്കിൽ നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഇടവപ്പാതി പെയ്തു കൊണ്ടിരിക്കുന്ന മഴയിൽ തണുപ്പിൽ നിന്ന് ഒരു ശുഭദിനം നേരുന്നു ഫിലോമിനയ്ക്ക്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജമീല ഉമ്മയ്ക്ക് ആശംസകൾ നേരുന്നു. കുട്ടിസാറും സതിയമ്മയുമായിരുന്നു ആശംസ നേർന്നിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്, ഡിയർ ഫിലോമിന, മഴയിൽ കുതിർന്ന നല്ലൊരു പുലരി ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ജമീല ഉമ്മയ്ക്ക് സ്നേഹം നിറച്ച 1000 ജന്മദിനാശംസകൾ. ഇനിയും ഒരുപാട് വർഷം ആയുർ ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, സുപ്രഭാതം ഫിലോമിന, ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ കൃഷ്ണയാണ് ആശംസ അറിയിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ദാ അടുത്തൊരു കോളിലേക്കൂടെ പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞു.
1: ഹലോ, പുലിയത്തുമുക്കിയിൽ രാധാമണി എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ ആയിരുന്നു.
0: കൊച്ചുമോളുടെ പേരെന്താ?
1: കൊച്ചുമോളെ പേര് അതിഥി പ്രമോദ്.
0: ഓക്കെ,
1: വീട്ടിൽ വിളിക്കുന്ന കൺമണി.
0: ആശംസ
1: ആശംസ പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ കൊച്ചുമോളെ. മോളെ
0: എന്തായിരുന്നു മോളുടെ പേര്? ഒന്നുകൂടെ പറയൂ.
1: അതിഥി പ്രമോദ്.
0: ഓക്കെ, അപ്പോൾ അതിഥി പ്രമോദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അപ്പൊ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീലയാണ് ആശ്രമത്തിൽ നിന്നും. ഇത് ഞങ്ങളുടെ കൊച്ചുമകൾ അവന്തിക എൽ കെ ജിയിലേക്ക് പ്രവേശിക്കുകയാണ്. മോൾക്ക് ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന്തിക മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: അധികം മോളായിരുന്നു ഇന്ന് എൽ കെ ജിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അധികം മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: നാസയുടെ സിമ്പോസിയത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് കൊല്ലം കടക്കൽ സ്വദേശിനി ശ്രീബാല ശ്രദ്ധേയമാകുകയാണ്. കടക്കൽ ആൽത്തറമൂട് ശ്രീ കാർത്തികയിൽ പി എസ് ശ്രീബാലയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ലിവിംഗ് വിത്ത് എ സ്റ്റാർ പ്രോഗ്രാമും കോഓപ്പറേറ്റീവ് പ്രോഗ്രാംസ് ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് എർത്ത് സിസ്റ്റം സയൻസും സംഘടിപ്പിച്ച നാസയുടെ 5th എഡിക്രോസ് ഡിസ്പ്ലിനറി സിമ്പോസിയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. അന്താരാഷ്ട്ര തലത്തിൽ സമ്പൂർണ്ണ സാമ്പത്തിക സഹായത്തോടെ സിമ്പോസിയത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്ത 3 ഗവേഷണ വിദ്യാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് കൊല്ലം ജില്ലക്കാരിയായ ശ്രീബാല. യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ പി ആർ പ്രിൻസിന്റെ മാർഗനിർദ്ദേശത്തിൽ സോളാർ അസ്ട്രോഫിസിക്സിൽ 3rd ഗവേഷകയാണ് ഇപ്പോൾ ശ്രീബാല. 2024 ഭൗമകാന്തിക കൊടുങ്കാറ്റിനെ കുറിച്ച് പ്രിൻസ്, ശ്രീബാല, ദേവിയാർ നായർ, അശ്വിനി തമ്പി, ദീപക് കത്തായി എന്നിവരടങ്ങുന്ന ഗവേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളാണ് നാസയുടെ ഈ സിമ്പോസിയത്തിൽ അവതരിപ്പിക്കാനായത്. റിട്ടയേർഡ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആർ പ്രഫുല്ലചന്ദ്രൻ നായരുടെയും LIC ഏജന്റായ ശോഭനകുമാരിയുടെയും മകളാണ് ശ്രീബാല. ശ്രദ്ധേയ നേട്ടം കൈവരിച്ച ശ്രീബാലയുടെ നേട്ടത്തെ കൊല്ലം നഗരവാസികൾ പ്രത്യേകം അനുമോദിക്കുകയുണ്ടായി.
3: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ, ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവെ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിനും ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ വിമലാർദ്ദയം സ്കൂളിലുണ്ടാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഈ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിമലാർദ്ദയം സ്കൂളില് ബസ്സും പോകുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ലൂർ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് രണ്ട് ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 minutes അരമണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ജാർഡിനിയർ. Jardinier.
1: Jardinier is spelled as J A R D I N I E R E.
2: This is a noun. It's an ornamental decorative receptacle such as large ceramic pot, urn or stand used to hold and display live plants or flowers. ചെടികൾ വളർത്താനോ അലങ്കാര ചെടികൾ വെക്കാനോ ഉപയോഗിക്കുന്ന അലങ്കാര പാത്രങ്ങളെയോ സ്റ്റാൻഡുകളെയോ ആണ് ഇങ്ങനെ വിളിക്കുന്നത്.
1: Thank you all.

0: പ്രേക്ഷകരിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ രാഗങ്ങളും രാഗമാലിക ഉപാംഗ ഭാഷാംഗ രാഗങ്ങളും ശ്രുതിയുടെ പ്രാധാന്യം ഇവയെല്ലാമാണ് ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി രാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്താണ് രാഗം? കാതിന് ഇമ്പം പകരും വിധം സ്വരങ്ങളെ വിവിധ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നതിനെ പൊതുവെ രാഗമെന്ന് പറയാം. ഇനിയൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് രാഗത്തിലേക്ക് മടങ്ങി വരാം. രാഗത്തെ കുറിച്ച് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വരവർണ്ണങ്ങളാൽ അലങ്കൃതമാക്കി മനുഷ്യഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള ധ്വനിവിശേഷങ്ങളുടെ സമ്മേളനമാണ് രാഗം. മനുഷ്യന്റെ വിവിധ തരം വികാരങ്ങളെയും ഭാവങ്ങളെയും രസങ്ങളെയും പ്രതിഫലിപ്പിക്കാനുള്ള രാഗത്തിന്റെ കഴിവ് അത്ഭുതകരമാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഒരു രാഗം സൃഷ്ടിക്കപ്പെടുന്നത് സപ്തസ്വരങ്ങളുടെ വിവിധ സ്ഥാനങ്ങൾ, ആരോഹണാവരോഹണങ്ങൾ, രാഗഭാവത്തെ സ്ഫുരിപ്പിക്കുന്ന വിശേഷ പ്രയോഗങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലവാരത്ത് നിന്നും അരികുനന്ദനാണ്. അമ്മച്ചി വീട് വെള്ളേറ്റമ്പലം റോഡ് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. പണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസവും ഒരു അപകടം ഉണ്ടായി, ഒരു യുവാവ് മരണപ്പെട്ടു. ഇതില് വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഓവർ സ്പീഡിലാണ് പോകുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലറും ഒക്കെ ഭയന്നാണ് ഇതുവഴി കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളേറ്റമ്പലം അമ്മച്ചി വീട് റൂട്ടില് പോലീസിലെ സേവനം ഇല്ലാതിരുന്നാൽ വളരെ അപകടം ഉണ്ടാകുന്ന തുടർന്നും സംഭവിക്കും. അതുപോലെ രാമൻകുളങ്ങര ജംഗ്ഷൻ, അവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശക്തമായ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാലുമൂടി ജംഗ്ഷനില് അവിടെ നാലു കാങ്കത്തുമുക്കുന്ന് വരുന്ന റോഡ് തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. അപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സാധാരണ ജന്യരാഗങ്ങളിൽ അതാതിന്റെ ജനകരാഗങ്ങളിൽ ഉൾപ്പെട്ട സ്വരങ്ങൾ മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെയുള്ള രാഗങ്ങൾക്ക് ഉപാംഗരാഗങ്ങൾ അഥവാ കലർപ്പില്ലാത്ത രാഗമെന്നും പറയും. ഇനി മറ്റൊരു ഗാനം ആസ്വദിച്ചുകൊണ്ട് തിരികെ വരാം. മുത്തു

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ഭാഷാംഗ രാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ജന്യരാഗങ്ങളിൽ അതാതിന്റെ മേളരാഗത്തിൽ ഇല്ലാത്ത ചില സ്വരങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പുറമെ നിന്നും വരുന്ന സ്വരങ്ങളെയാണ് അന്യസ്വരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്രകാരം അന്യസ്വരം വരുന്ന രാഗങ്ങളെ ഭാഷാംഗ രാഗം എന്നും പറയും. അന്യസ്വരം രാഗത്തിന് വ്യക്തിത്വവും മനോഹാരിതയെല്ലാം നൽകുന്നു. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ രാഗസുധാ സാരത്തിൽ നിന്ന് നിങ്ങളുടെ ആശാപ്രതാപ് ഇവിടെ പറയുന്നു. ഇനി അടുത്ത ആഴ്ച അടുത്ത രാഗങ്ങളുടെ വിവരണങ്ങളുമായി എത്തുന്നതുവരെ

0: ചെയ്യുന്നേ.
1: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
0: നമസ്കാരം. മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. മഴയാണ് പുറത്ത് അല്ലെ, മഴ ഇങ്ങനെ വരുന്നു, നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം മഴയായിരിക്കാം, എന്നാൽ ഇനി അങ്ങോട്ട് മഴക്കാലവും ആണ്. ഈ ഒരു മഴ സമയത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ പെയ്ത സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, നമുക്ക് റോഡിൽ കൂടി നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ, നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാലിൽ ചുറ്റുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മാലിന്യം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എത്ര വൃത്തിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാലും നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാലിന്യത്തിനിടയിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ ഈ ഒരു മഴ സമയത്തും കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത മൂലം നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രവണത എന്തുകൊണ്ടാണ് മാറാത്തത്? അതിൽ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രവാർത്ത ഞാൻ കണ്ടത്, ഏറെ ഞെട്ടിച്ചു. നമ്മുടെ ആശ്രമം മൈതാനത്ത്, ഇത്രയും ജനങ്ങൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് മാലിന്യം, എന്താ പറയുക, അതും വളരെയധികം ആളുകൾ പോലും അറിയാതെ മാലിന്യം അവിടെ നിക്ഷേപിച്ചിട്ട് പോവുക എന്ന് പറയുന്നത്, അതും സെപ്റ്റിക് ടാങ്ക് മാലിന്യം അവിടെ നിക്ഷേപിക്കുക, അതറിയാതെ അതുവഴി യാത്ര ചെയ്യുന്നവർ മഴവെള്ളമാണെന്ന് വിചാരിക്കുന്നു, മഴവെള്ളത്തിൽ അത് കലരുന്നു, അതുവഴി വാഹനങ്ങൾ പോകുന്നു, എത്ര എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും മനസ്സിലാത്ത, നമ്മളോട് കാണിക്കുന്നത് അത്രയും വലിയ ദ്രോഹമാണല്ലേ ഈ ഒരു പ്രവണത. എന്താണ് നമ്മൾ മാറാത്തത്? ഇത്രയും നമ്മൾ പകർച്ചവ്യാധിയുടെ സമയം കൂടിയാണ് മഴക്കാലം എന്ന് നമ്മൾ പറയുന്നു, ശുചിത്വം പാലിക്കണം എന്ന് പറയുമ്പോൾ പോലും നമ്മളിങ്ങനെ ഈ കാണിക്കുന്ന പ്രവണതയ്ക്ക് മാറ്റമില്ലാതെ പോകുന്നു. നമ്മളുടെ വീട്ടിലെ മാലിന്യം പോലും നമ്മൾ അലക്ഷ്യമായി പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്നു. ഇത് നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തേക്ക്, ഇപ്പോൾ സ്കൂള് തുറന്നു, വെള്ളക്കെട്ട് എവിടെ കണ്ടാലും, നിങ്ങൾ എത്ര പേരുണ്ട് വാഹനങ്ങളിൽ പോകുമ്പോൾ ആ വെള്ളക്കെട്ടാകുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക, അടുത്തൂടെ ആളുകൾ നടന്നു പോകുന്ന കാണുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ കുട്ടികൾ ചിലപ്പോൾ അവരുടെ ദേഹത്തേക്ക് ഈ വെള്ളം തെറിക്കും, നടന്നു പോകുന്ന ആളുകളുടെ ദേഹത്ത് വെള്ളം തെറിക്കും എന്നൊരു ചിന്ത എത്ര പേർക്കുണ്ട്? ആർക്കുമില്ല, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണുള്ളത്. കാറിൽ പോകുന്നവർ ശ്രദ്ധിക്കാറില്ല, ഓട്ടോയിൽ പോകുന്നവർ ശ്രദ്ധിക്കാറില്ല, ടൂ വീലറിൽ പോകുന്നവർ ചിലപ്പോൾ മറിഞ്ഞ് വീഴുമെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്താൽ സ്ലോ ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അധികം ആരും അവിടെ സ്ലോ ചെയ്ത് കൊടുക്കത്തില്ല. യാത്രക്കാരുടെ അതൊന്നു വഴി നടന്നു പോകുന്ന കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ഈ വെള്ളം തെറിക്കും എന്ന മനോഭാവത്തോടുകൂടി സ്ലോ ചെയ്ത് കൊടുക്കുന്നവർ വളരെ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളിതെല്ലാം ദ്രോഹമില്ലേ കാണിക്കുന്നത്, ഒന്ന് ഉറച്ചു നോക്കേ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മിണ്ടിയും പറഞ്ഞ പരിപാടിയിൽ സംസാരിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ? അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ആ കോൾ എനിക്ക് തോന്നുന്നു കേൾക്കാൻ സാധിക്കുന്നില്ല. മഴയാകുമ്പോഴുള്ളൊരു പ്രശ്നമാണ്, പലപ്പോഴും പല കോളുകളും നമുക്ക് വ്യക്തമല്ലാതാകുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിഷമിക്കേണ്ട, വീണ്ടും ഒന്നും കൂടെയൊക്കെ തന്നെ ശ്രമിക്കുക കേട്ടോ. പരിപാടിയിലേക്ക് നമുക്ക് 11 മണിയുടെ സമയമുണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഇനി ശ്രോതാക്കൾ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. ഏതൊക്കെ സാഹചര്യത്തിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ ശ്രീലക്ഷ്മി, നമസ്കാരം.
0: നമസ്കാരം, രാജീവാണ്. രാജീവ് പറയൂ. രാജീവ്,
2: അതെ അതെ, തീർച്ചയായിട്ടും ഇന്ന് പരിസ്ഥിതി സമുദ്ര പരിസ്ഥിതി ദിനവും കൂടെ,
0: സമുദ്ര ദിനം കൂടിയാണിന്ന്.
2: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാല് ആഗോള വ്യാപാരത്തില് 90% കടലിൽ കൂടാണ് നടക്കുന്നത്. അതേപോലെ ഭൂമിയില് ഏറ്റവും കൂടുതൽ സമുദ്രം മലിനീകരണം, അതായത് ഒരു വർഷം ടൺ കണക്കിന്, അതായത് ലക്ഷക്കണക്കിന് ടൺ കണക്കിന് പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഈ സമുദ്രത്തിലോട്ട് ഒഴുകി പോകുന്നത്. നമ്മൾ പത്രത്തിലുള്ളതാണ്. അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളത് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ തന്നെ നാശത്തിന്റെ, അതായത് നമ്മൾ അണുവീകരണത്തെക്കാട്ടും ഒരു അനുഭവം ഇടുന്നതിനെക്കാട്ടും വൻ നാശമാണ് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മുടെ കടലുകളിൽ ചെല്ലുന്നത്. ഇത് ഈ ആൾക്കാർ ഇത് പരമാവധി, ഇത് ഗവൺമെന്റ് പല നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ പറയുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് ഒട്ടും നിയന്ത്രണം ഇല്ലെന്നുള്ളതാണ്. അതായത് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാല് അഞ്ച് ഐറ്റംസ് മേടിച്ചാൽ അഞ്ച് പ്ലാസ്റ്റിക് കവറാണ് കൊടുക്കുന്നത്. ഇത് എവിടാ ചെല്ലുന്നത്? കറക്റ്റ് ജലത്തിലാ ചെല്ലുന്നത്. തോടുകളിലും നമ്മുടെ പരിസരങ്ങളിലും വെറുതെ കിടക്കുന്ന പുരയിടങ്ങളിലും ഇതിന് മഴക്കാലത്ത് ഒഴുകി കടലിൽ ചെല്ലുകയാണ്. അന്നേരം ഇതൊക്കെ ഈ ഗവൺമെന്റുകൾ കാലാകാലം വരുന്ന ഗവൺമെന്റുകൾ ഇതിനെപ്പറ്റി പറയുകയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ എന്തോ ക്ലീൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് കേരളം എന്തോ വളരെ വൃത്തിയുള്ള സ്ഥലമാണ് ഇന്ത്യയിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ബോർഡ് വെച്ചതിന്റെ കീഴിൽ തന്നെ ഈ ചപ്പും ചവറും കൊണ്ടിടുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടതാ, പത്രങ്ങളിൽ കാണിച്ചതാ, നമ്മുടെ പത്രങ്ങളിൽ തന്നെ കാണിച്ചത്. ക്ലീൻ കേരള, പ്ലാസ്റ്റിക് മുക്ത കേരളം, അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞ് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ ബോർഡ് വെച്ചപ്പോ ആ ഹൈവേയുടെ സൈഡിൽ ആ ബോർഡ് വെച്ചെടുത്ത് തന്നെ ഈ ആൾക്കാര് വാശിയോടെ, അതായത് ഈ വാശിയോടെ കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടിൽ തന്നെ ചപ്പും ചവറും ഇടുകയാണ്. അത്രയ്ക്കും വിവരമുണ്ട് അവര്.
0: മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറയുന്നിടത്ത് മാലിന്യം ഇടുക, അതൊക്കെ നമ്മളിപ്പോ പലയിടത്തും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിയാ,
2: അത് അങ്ങനല്ല. എന്നിട്ട് തന്നെ സ്വയം നമ്മൾ പറയും, ഇപ്പൊ ഞാൻ രാവിലെ കുളിച്ചു ഒരുങ്ങി ഇറങ്ങിയെന്നും പറഞ്ഞ് ഞാൻ കുളിച്ചെന്നും പറഞ്ഞ് വൃത്തിയാവുമോ? ഇല്ല. നമ്മുടെ പരിസരം വൃത്തി വേണം, റോഡ് വൃത്തി വേണം, വെറുതെ കിടക്കുന്ന പുഴകളായാലും തോടുകളായാലും ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു പരിസ്ഥിതി മലിനീകരണത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തളവാപുരം കഴിഞ്ഞങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന ചതുപ്പ് സ്ഥലങ്ങളായിരുന്നു അവിടെ, എല്ലാം വെള്ളക്കെട്ട സ്ഥലങ്ങളായിരുന്നു. അതെല്ലാം ഇന്ന് നികത്തിയിട്ട് ആ നികത്തിയതിന്റെ അടിയിൽ തന്നെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് കൊണ്ട് കളഞ്ഞ്, വേസ്റ്റ് കൊണ്ട് കളഞ്ഞ്, അതിന്റെ പുറത്ത് പിന്നെ മണ്ണിട്ട് നികത്തിയിട്ടാ ഇവർ ഈ വീടുകളൊക്കെ വെച്ചിരിക്കുന്നത്. അതേപോലെ അവിടെ ഒരു തോടുണ്ട്, ഈ നമ്മുടെ അതിലെ പോകുന്ന മൂന്നാല് തോട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ മത്സ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഉപജീവന മാർഗത്തിന് ഈ വള്ളങ്ങളും ചെറിയ ഇടത്തരം ബോട്ടുകളും ഒക്കെ
0: കൊടുത്തിട്ടുണ്ട്.
2: അതെ അതെ, അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിസരത്ത് ഒരു ഈ അധികാരികൾ ആരും കാണാത്ത രീതിയിലാണ് അവിടുത്തെ ആ ഒരു മാലിന്യം കിടക്കുന്നത്. അതാ മൂക്കി പൊത്തിയല്ലാതെ അവിടെ പോകാൻ പറ്റത്തില്ല, അത്ര ദുർഗന്ധമാണ് അവിടെ. ആ തോടിന്റെ നാല് സൈഡും എന്ന് പറഞ്ഞാൽ കരിയോയിലിന്റെ കണക്കാണ് ആ ജലം ഒഴുകാതെ പ്ലാസ്റ്റിക് വന്ന് കെട്ടിക്കിടക്കുന്നത്. ഇതൊക്കെ ആരും കാണുന്നില്ലയോ എന്നുള്ളതാണ് നമ്മള്. ഇതൊക്കെ എന്തെല്ലാം രോഗങ്ങൾ വരുത്തുന്നത് ഈ പരിസ്ഥിതി മലിനീകരണത്തിൽ കൂടെയാണ്. ഈ ചപ്പും ചവറും വലിച്ചെറിയുന്നത്, അതായത് റോഡുകളിലും ഈ റോഡിന്റെ സൈഡുകളിലും ചെറിയ ഓടകളിലും. പക്ഷെ ഇതിന് ഒരു പരിഹാരവും ഗവൺമെന്റ് കൂടാനുകൂടി ചെലവാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സ്കൂൾ തലത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇത് സ്കൂൾ തലത്തിൽ നിന്ന് അത് കർക്കശമായിട്ട്, പിന്നെയും മതസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ എല്ലാ മതസ്ഥാപനങ്ങളും അവിടെ ഇത് അനൗൺസ്മെന്റ് ചെയ്യണം. നമുക്ക് അറിയാവുന്ന പലയിടത്തും എല്ലാ ദേവാലയങ്ങളുടെ പരിസരത്ത് എങ്ങനെയൊക്കെ ആയാലും ഒരു മുട്ടനായ ഒരു കുഴി കാണും. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ വരുന്ന പ്ലാസ്റ്റിക്കും ചപ്പും ചവറും എല്ലാം കൂടി ഇട്ട് മൂടാനാ. ചിലയിടത്തൊക്കെ കൃത്യമായിട്ട് അത് കത്തിച്ച് കളയുന്നുണ്ട്. ഏതാ നമ്മുടെ ഈ എന്തോ അതിന് അടുപ്പ് പോലുള്ള ഒരു സാധനം എന്തോ അതിന് പറയുന്നുണ്ടല്ലോ, ബോയിലർ പോലെ
0: ഇട്ടിട്ട്
2: പേപ്പറും അത്. പക്ഷെ ഈ പ്ലാസ്റ്റിക് കത്തിക്കാതെ ഇത് ഒരാളെ നിർത്തി അവർ ഈ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും നമ്മളിത് വിമർശിക്കുകയല്ല, അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുന്നതാണ്. അന്നേരം ഇത് കൃത്യമായിട്ട് എടുത്ത് കഴുകി, പ്ലാസ്റ്റിക് കഴുകി, ഞാൻ വായിച്ചതാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം ഈ വേസ്റ്റ് പേപ്പറും അതും ഇതും എല്ലാം ഇന്ന് റീസൈക്കിൾ ചെയ്തിട്ട്.
0: ശരി, നമുക്ക് നമ്മളിത് പലപ്പോഴും പറഞ്ഞതാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് തരംതിരിച്ച് മാലിന്യങ്ങൾ തരംതിരിച്ച് ഒരു ഉപയോഗം ചെയ്യുന്നതിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു രീതിയാണ് അത്. പക്ഷെ നമുക്ക് നമ്മളിപ്പോ ചെയ്യുന്ന നമുക്കറിയാം, നമ്മളെ വീട്ടിൽ തന്നെ ഹരിതകർമ്മസേന വരുന്നുണ്ട്, അവർക്ക് മാസത്തിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് കൈമാറാം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്രയും പ്ലാസ്റ്റിക്കുകൾ വന്നടിയുന്നുണ്ട് നമ്മളീ പറയുന്ന പൊതുനിരത്തിൽ. ഇത് എത്രത്തോളം നമുക്ക്, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് രാജീവ് എന്ന് പറയുന്ന വ്യക്തി, ഇത് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്?
2: ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് വളരെ പരിസ്ഥിതി നമുക്ക് ഏറ്റവും പ്രശ്നം ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ പ്ലാസ്റ്റിക്. പ്രത്യേകിച്ചും അത് ഒരു വീട്ടിൽ ഒരു മാസം വരുന്ന പ്ലാസ്റ്റിക്കിന്റെ കൈയും കണക്കും ഇല്ല, വരുമ്പോഴെല്ലാം ഓരോ കവറുമായിട്ടാണ് വരുന്നത്. ഞാൻ തന്നെ കടകളിൽ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്ക് നമുക്കറിയാം എല്ലാ വീടുകളിലും തയ്യൽ മെഷീനും അത് ഇതില്ലാത്ത വീട് ഇന്നില്ല. ഓ, എത്രയോ നൂറ് കണക്കിന് സാരി ഇവരുടെ എല്ലാ അലമാരെ കാണും. ഈ രണ്ട് സാരി എടുത്ത് വെച്ചൊന്ന് വെട്ടിക്കണ്ടിച്ച് പഴയ സാരി എടുത്തിട്ട് രണ്ട് മൂന്ന് സഞ്ചി തയ്ച്ചിട്ട് ഈ സഞ്ചിയായിട്ട് ഇവർക്ക് പോകാവല്ലോ. പക്ഷെ അതിന് പറഞ്ഞ് ബോധവൽക്കരിക്കണം. ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് നമുക്കറിയാം ഒരു 7 കൊല്ലം 8 കൊല്ലം മുമ്പ് പ്ലാസ്റ്റിക് നിരോധിക്കുകയാണ്, നിങ്ങൾ ഈ കവറുകൾ എന്ന് പറഞ്ഞ് കടകളിലൊക്കെ എല്ലാം തുണിസഞ്ചി ഞങ്ങൾ തയ്ച്ചു കൊടുത്തു, ഞാനും തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു 100 തുണിസഞ്ചി, ഒരു സഞ്ചിക്ക് എനിക്ക് 10 രൂപ വെച്ച് കിട്ടി. അന്നേരം ഞങ്ങൾ ഇത് പ്രൊട്ടക്ഷൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തുണി കടക്കുക, അന്നേരം ഇതിന് എത്ര വേണ്ട, ഇന്നും 100 കണക്കിന് സഞ്ചി തയ്ച്ചു കൊടുക്കാനുള്ള തുണി ഇന്ന് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 100 അല്ല, ഒരു 5000 സഞ്ചിയെങ്കിലും തയ്ക്കാൻ പറ്റും. ഇത് വീണ്ടും ഉപയോഗിക്കാവുന്നേ ഉള്ളു, ഒരു 2 വള്ളി പിടിപ്പിക്കുക കൃത്യമായിട്ട്. ഇത് എന്ന് പറഞ്ഞാൽ നിരന്തരം കഴുകി ഉണക്കി ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാം, അതിനകത്ത് ഇറച്ചി മേടിക്കാം, പച്ചക്കറി മേടിക്കാം, എന്ത് സാധനവും മേടിക്കാം. ഇനി സമൂഹത്തിന് ഇത് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമി കഴിഞ്ഞ് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്.
0: രാജീവ് സന്തോഷം. അപ്പൊ നമുക്ക് മറ്റൊരു കോൾ കൂടി ചേരുന്നുണ്ട്, നോക്കാം ആരാണ്. അപ്പോ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങൾ കൂടി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാം, നോക്കാം ആരാണെന്ന്. ഹലോ, കോൾ കട്ടായി പോയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിയോ 107.8 മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോൾ ഉണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്?
3: പറയൂ
0: മായ ചേച്ചി.
3: ഇപ്പൊ നമ്മൾ എത്ര തവണ പറഞ്ഞാലും നമ്മളെല്ലാവരും കൂടെ ഒരുപോലെ നിന്നില്ല. ഇപ്പൊ തന്നെ ഒരു പനി, ഈ അന്തരീക്ഷത്തിലുള്ള ഈ അണുബാധകൾ ഇതെല്ലാം ഇരുന്ന് കെട്ടിക്കിടന്ന് പുഴുത്ത് വാരി ഇതെല്ലാം നമ്മളെ തന്നെ വന്നു ചേരുന്നു. എന്നാലും ആളുകൾക്ക് ഇതിനൊരു മാറ്റങ്ങളും വരുന്നില്ല. പ്ലാസ്റ്റിക് ഇവിടെ ഹരിതസേന വരും, അത് വൃത്തിയാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്കിലും താണ്ട് ഇവിടെ ഒരു മഴ, ഒരു മണിക്കൂർ നല്ലൊരു മഴ പെയ്യുവാണെങ്കിൽ വീടുകളിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പടപെടാന്ന് ഈ വെള്ളത്തിനോടൊപ്പം ഇനി വന്നു ചേരും. ഇവിടെ എല്ലാ റോഡുകളിലും ഇങ്ങനെ ഇങ്ങനെ സത്യാതരം കിടക്കും. പിന്നെ ഇവിടെ വെള്ളം ഒഴുകി പോകുന്നിടത്ത് ഒരു ഒരു ഇത് ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇടുന്നത്, സ്നാഗികളുമല്ല. പിന്നെ എത്ര നമ്മൾ പറഞ്ഞാലും ഇത് കത്തിച്ച് അതിന്റെ വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഇച്ചിരി മണ്ണെണ്ണ എന്തെങ്കിലും ഒഴിച്ച് ഇത് കുഴിയെടുത്ത് കത്തിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് വലിച്ചെറിയുന്ന ഒരു ശീലങ്ങള് മനുഷ്യൻ തന്നെ വലിയ നോക്കിക്കൊണ്ട് ഇരിക്കുന്നാലും അവര് തന്നെ ആരും കണ്ണടച്ചിരിക്കുക.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇതിനെതിരെയൊക്കെ നമുക്ക് പ്രതികരിക്കാവുന്നതാണ് നമുക്ക്, കേട്ടോ ചേച്ചി. എന്നാൽ വളരെ സന്തോഷം. ഇത്തരത്തില് നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അതിനും നമുക്ക് വിവരം അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് അറിയിക്കുകയാണെങ്കിൽ അറിയിക്കുന്നവർക്ക് പാരിതോഷികം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഒരു തരത്തിൽ ഈ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടി ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത് പറയുന്ന ഒരാൾ പിന്നെ അത് ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഈ ഒരു പിഴ ഈടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ പിന്നീട് മറ്റ് സംവിധാനം, ആ പൈസ പോകാതിരിക്കാൻ വേണ്ടി മറ്റ് സംവിധാനങ്ങൾ നമ്മൾ എന്തായാലും ആലോചിച്ച് തുടങ്ങും. അതൊരു കണക്കിന് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ആ നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയുക, മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിടുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് പരാതിപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ,
0: നമസ്കാരം.
4: നമസ്കാരം മാ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്.
0: സന്തോഷം. പറഞ്ഞോളാം.
4: ഈ കവറിന്റെ കാര്യം ഞാൻ, എനിക്ക് ഓർമ്മ വരുന്നത് 2009-2011 ഞങ്ങൾ മേവള്ളൂർ പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. നമ്മുടെ എച്ചനല്ലേ പെറവം മേവള്ളൂർ എന്നൊക്കെ പറയില്ലേ, അവിടെയാ താമസിച്ചിരുന്നത്. പക്ഷെ അവിടെ ഒരു ലേഡീസ് സ്റ്റോറിൽ പോലും അവർ കവർ തരത്തില്ലമ്മ. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിൽ അവര് ബാഗ് നമ്മൾ കൊണ്ടുപോയാലും സാധനം എടുത്തിട്ട് വരാനൊക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ കടകളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നാലേ ഈ പ്ലാസ്റ്റിക് കവറിന്റെ മിസ് യൂസ് മാറാനൊക്കത്തുള്ളൂ.
0: മാറ്റാ
4: അങ്ങനെ ഞങ്ങൾ അവിടെ പോയി താമസിച്ചപ്പം ലേഡീസ് സ്റ്റോർ ആണെങ്കിലും ഹോട്ടലാണെങ്കിലും സൂപ്പർ മാർക്കറ്റ് എവിടെ ചെന്നാലും നമ്മൾ ബാഗ് കൊണ്ടുപോകും. അങ്ങനെ ആ സിസ്റ്റത്തിലോട്ട് വന്നു.
0: ഇതിനകത്തൊരു പ്രശ്നം, പല കടകളിൽ ചെല്ലുമ്പോ നമുക്കറിയാം ഈ കവറുകൾക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ചില കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ബാഗ് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക് കവറുകളെ അങ്ങ് ആശ്രയിക്കും. പൈസ കൊടുക്കാതെ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പല കടകളിലും ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധനം വാങ്ങുമ്പോ അതൊരു കവർ അവര് തരേണ്ടതല്ലേ? ഒരു കവറ് നമ്മൾ അതെ
4: കവറ് ബാഗ് കൊണ്ടുവന്നാലേ ഉള്ളൂ പറഞ്ഞ സ്വിച്ചാതെ ഒരു രീതിയിൽ പോവാണെങ്കിൽ
0: അല്ല ഈ ഞാൻ ചോദിക്കുന്നത് ഇത് കടക്കാരും അത് അത് നമുക്ക് ഞാൻ ചോദിക്കുന്ന ഇത്രയും നമ്മളിപ്പോ ബാഗ് ഒരാൾ കൊണ്ടുവന്നില്ലെങ്കിൽ കൂടിയും ഒരു കവർ അവര് ആ സാധനം ഇത്രയും രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങുമ്പോ ഒരു കവർ നമുക്ക് തരേണ്ടതല്ലേ. ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ചുള്ളൂ.
4: ആ
0: പറഞ്ഞോളൂ. ഞാൻ ഞാൻ പറയുന്നത് എല്ലാ കടകളെ അല്ല കേട്ടോ, ചില കടകളുടെ കാര്യമാണ്.
4: ഞാനും കാണുന്നുണ്ട് നമ്മുടെ ഈ വഴിയിൽ തന്നെ ബസ് പോകുന്നു, സ്കൂൾ ബസ് പോകുന്നു, എല്ലാ സൈഡും
0: വീഴ്ച.
4: നമ്മുടെ നെയ്ബർ ഇതുപോലെ കംപ്ലൈന്റ് പറഞ്ഞപ്പം പിറ്റേ ദിവസം രാത്രി അവര് വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വീഴ്ച തട്ടിയിട്ട് പോയി.
0: അയ്യോ,
4: ജനങ്ങളെ കൂടെ ചിന്തിച്ചിട്ട് നമ്മൾ കേരളം വെച്ചാല് ഞാൻ നോക്കിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥലം
0: നല്ല
4: കാട്ടിലെ സ്ഥലം നമ്മുടെ
0: കേരളമാണ്.
4: നമ്മുടെ ജനങ്ങൾ വിചാരിച്ചാൽ നമ്മള് എന്താ യു എസിലെ ന്യൂയോർക്കിനപ്പുറം നമുക്ക് എത്താൻ കഴിയും. ഇവിടെ ഉള്ളവരുടെ കഴിവും ബുദ്ധിയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ നമ്മുടെ സൗകര്യങ്ങൾ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല.
0: ഒട്ടൊക്കെ
4: നമ്മൾ പോയാലും കേരള സ്റ്റേറ്റിൽ ജീവിക്കുന്ന പോലെ ഒരു നല്ല ജീവിതം എവിടെയും കിട്ടത്തില്ല. എല്ലായിടത്തും കഷ്ടപ്പെടുന്നു.
0: ശരിയാണ്. അല്ല, നമ്മൾ ഇപ്പൊ ഈ മഴ വന്നപ്പോ അവിടെ ഈ ആശ്രമത്ത് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോ എന്ത് തോന്നി പെട്ടത്?
4: ഹലോ,
0: കേട്ടായിരുന്നോ അങ്ങനെ ഒരു വാർത്ത? കേട്ടായിരുന്നോ ആശ്രമ മൈതാനത്ത് കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിച്ചിട്ട് പോയി എന്നുള്ള വാർത്ത കേട്ടായിരുന്നോ?
4: ഞാൻ ജീവിക്കാത്ത എനിക്ക് അയച്ചാല് വേറെ സങ്കടമായത് ജീവിച്ചെടുക്കുന്ന പിള്ളേരെ കാണുമ്പോ എനിക്ക് വേദനിക്കും. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എത്ര പൈസ കിട്ടിയാലും അവരെടുക്കുന്ന സമയത്ത് ബാഗിലൊക്കെ ഭയങ്കര സ്മെല്ലാ.
0: എനിക്ക്
4: ജീവിച്ചെടുത്ത് തന്നെ അവർക്ക് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങള് ആട്ടോ ഇല്ലൊന്ന് തന്നാ എന്താ അമ്മ, അതോ ഞങ്ങൾക്ക് ഒക്കത്തില്ല. വേറൊരു ചേച്ചിക്ക് ആട്ടോ ഉണ്ട്, അതുകൊണ്ട് ആട്ടോയിൽ എടുത്തുകൊണ്ട് പോയത്. നമുക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ല. കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ദൈവമേ ഈ ജനങ്ങൾക്ക് ഒരു നല്ല ബുദ്ധി തരണിയെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു.
0: ശരി, സന്തോഷം അമ്മ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞു തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474-293-1111. നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാൻ നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ,
5: നമസ്കാരം.
0: ഷോളി ചേച്ചിയാണ്, പറഞ്ഞോളി ചേച്ചി. നല്ല അടിപൊളിയല്ലേ?
5: പിന്നെ അടിപൊളി വിഷയല്ലേ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, പക്ഷെ ആളുകളൊക്കെ കേട്ടോണ്ടേ ഇരിക്കും. നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴേ കോർപ്പറേഷനെയോ മറ്റോ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല.
0: ഇല്ല, ഒരു പരിധി വരെ നമ്മളുടെ ഒക്കെ കയ്യിൽ തന്നെയാണെന്ന് തന്നെ. ഞാൻ ഇന്ന് വരുമ്പോ പോലും ഈ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു ചുറ്റുപാടും. ഇപ്പൊ മഴയും ഉണ്ട്, ഒരു തരത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
5: അതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുമ്പോൾ, നമ്മളൊരു കടയിൽ ചെന്ന് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങിയാലും നമുക്ക് തരുന്നത് പ്ലാസ്റ്റിക് കവറിലാണ്.
0: അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
5: നമുക്ക് എന്ത് തരുന്നത്, ഏതൊരു സാധനം. പണ്ട് നമ്മൾ കുപ്പി കൊണ്ടുപോയി എണ്ണ വാങ്ങുമായിരുന്നു.
0: അതെ,
5: അതുപോലെ പുളിയൊക്കെ നമുക്ക് ഇലയിൽ പൊതിഞ്ഞു തരുമായിരുന്നു.
0: അതെ,
5: മുളകോ മല്ലിയോ മേടിച്ച പേപ്പറിൽ പൊതിഞ്ഞു തരുമായിരുന്നു.
0: അതെ അതെ.
5: പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംവിധാനമുള്ള ഒരു കടയും എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടെങ്ങാനും വല്ലയിടത്തും
0: ഉണ്ടാവാം.
5: അതാ ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലായിടത്തും ഇതിനെല്ലാം കവറിലാക്കി വെച്ചിരിക്കുമ്പോ ഈ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന നമ്മള്. പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കവറുകൾ ഈ പാൽ കവറിന്റെ കൂടെ തന്നെ അല്ലാണ്ട് വെച്ചിട്ട് ഈ ഹരിതകർമ്മ
0: കൊണ്ടുപോകുന്നുണ്ട്.
5: പക്ഷെ എല്ലാവരും ഇത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിപ്പോ എന്റെ ഈ കൊളേഷന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, മഴയ്ക്ക് മുന്നേ തന്നെ ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പൊ മഴയായപ്പോ ഇതെല്ലാം ഈ പട്ടിയും വലിച്ചു അല്ലാണ്ട് വെള്ളത്തിലൂടെ ഒഴുകി മൊത്തം ഈ വഴിയിലും റോഡിലും ഒക്കെ ആയിട്ടാണ്. പക്ഷെ കോർപ്പറേഷൻകാരി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു വണ്ടി കോർപ്പറേഷൻകാർ കൊണ്ടുപോയാൽ മൂന്ന് വണ്ടിയായിരിക്കും, മൂന്ന് വണ്ടിക്കുള്ള സാധനമായിരിക്കും അടുത്തത് അവിടെ കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുമ്പോ, നമ്മള് ആദ്യം നമ്മള് പൊതുജനങ്ങള് അതിനോട് ഒരു സഹകരണ മനോഭാവം കാണിച്ചു കഴിഞ്ഞാല് ഒരു പരിധിവരെ, കാരണം നമ്മളെ വീട്ടിലെ വേസ്റ്റ് നമ്മള് വെച്ചിരുന്ന് നമ്മള് ഹരിതകർമ്മ വരുമ്പോ കൊടുക്കുകയോ അല്ലെങ്കിൽ അല്ലാത്ത വേസ്റ്റുകൾ അല്ലാത്ത രീതിയിൽ പിന്നീട് മാലിന്യ നിക്ഷേപം നടത്തുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊരു ഇതുണ്ടാവും.
0: അല്ല, ഞാൻ നോക്കിയിട്ടപ്പോ നമ്മുടെ ചിന്നക്കടയാണെങ്കിലും നമ്മളെ പല റോഡുകളും മഴ പെയ്തപ്പോ വെള്ളമാണ്, വെള്ളക്കെട്ടാണ്. നടക്കുന്നെങ്കിൽ നമുക്ക് നടന്നു പോണെങ്കിൽ ആ വെള്ളം തന്നെ ചവിട്ടിയെ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ചവിട്ടി മാത്രമേ നടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഈ വെള്ളത്തെ കലർന്നിരിക്കുന്നത് മാലിന്യമാണ്. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ തുപ്പിയിടും. നമുക്ക് എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കാൻ പറ്റും അതല്ല നമ്മൾ ചെയ്യും. അത് ചിലരുടെ ഹോബി ആയിട്ട് തോന്നാറുണ്ട് എനിക്ക്.
5: ശ്രീലക്ഷ്മി, രണ്ടു ദിവസം മുൻപ് കോളേജിൽ പത്രവാർത്ത ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ലോഡ്ജ് ഉണ്ട്, വോർഗ ലോഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എസ് എൻ മെയിൻസ് കോളേജിന്റെ തൊട്ടിപ്പുറത്ത് ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കടലും കായലും ഒരുമിച്ചതുപോലെയാണ് അവിടെ വെള്ളം. അപ്പൊ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഈ മഴയ്ക്ക് മുന്നേക്ക് എത്ര എന്തെന്ന് പറഞ്ഞാലും ഓരോ വാർഡിലും ഓരോ കൗൺസിലർമാർക്കും ഓരോ ഇതിനും ഫണ്ട് അനുവദിക്കും. അനുവദിച്ചില്ലെങ്കിൽ കഴിവുള്ളവരാണെങ്കിൽ അത് വഴക്കിട്ടവർ മേടിച്ചവരത് ചെയ്യാറുണ്ട്. പക്ഷെ എത്രയോ കാലമായി ഈ ഓടകൾ ഇങ്ങനെ കിടക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ചില ഓടയുടെ കാര്യം പറയുമ്പോൾ പറയാം അത് അവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ല, അത് പിന്നെ മറ്റേ PWയുടെ ഭാഗമാണ്, അവരനുമതി തരത്തില്ല ഇങ്ങനെ പറയും. പക്ഷെ ഇങ്ങനെ മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന കുട്ടികള് സ്കൂളിൽ വന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് വന്നിറങ്ങുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ട്യൂഷൻ സെന്റർ ഉണ്ട്. ഇവിടെ പഠിച്ചിട്ട് കുഞ്ഞുങ്ങളെ വിടുമ്പോ അവര് വന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ വെള്ളം ചവിട്ടി തൊഴിച്ചാണ് ഇവര് ബസ് കയറി പോകുന്നത്. എപ്പോഴും എല്ലാ നേതാക്കന്മാര് സംസാരിക്കുമ്പോ പറയുന്ന കുഞ്ഞുങ്ങൾ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന ഇവരാരും തന്നെ ഈ ഭാവി വാഗ്ദാനങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. ചിന്തിച്ചിരുന്നെങ്കിൽ എപ്പോഴേ ഈ ഭാഗമൊക്കെ ഈ ഭാഗമൊന്നുമല്ല.
6: അല്ല, ഞാൻ അവിടെയാണ് ചേച്ചി ആ ഒരു കാര്യം പറഞ്ഞത്. എന്താണെങ്കിലും ശരി, അവിടെ കുറച്ച് പണികളൊക്കെ നടക്കാനുണ്ട്. നമുക്ക് ഈ ഓടകൾ അടഞ്ഞതിന്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ എത്രത്തോളം നടന്നു എന്നുള്ള ഒരു സംശയമാണ്. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും മാലിന്യം വന്ന് അടിഞ്ഞ് വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കാം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും നമ്മുടെ ഒരു പ്രവണതയാണ് ഞാനിപ്പോ ചോദിച്ചത്. അത് മാറ്റാൻ, അതായത് നമ്മളിപ്പോ ഞാൻ ചോദിക്കുകയാണ്, വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇപ്പൊ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ ചവിട്ടിപ്പോക്കൊണ്ടിരിക്കുക. ഞാനും ചേച്ചിയും ഒക്കെ ഇപ്പൊ കോളേജ് ജംഗ്ഷനിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ പുറകെ വരുന്ന ഒരാൾ ആ വെള്ളത്തിൽ തുപ്പിയാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ? അത് അവിടെ നമുക്ക് മാറാമല്ലോ.
5: ശ്രീലക്ഷ്മി അതാ പറഞ്ഞത്, ചിലരങ്ങനെയാണ്. ഞങ്ങൾ മാറത്തില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താൽ, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ വരും തലമുറയ്ക്കോ ഉണ്ടായാലും ഞങ്ങൾ ഇപ്പം ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
6: അതെ, ഇങ്ങനെ ചിന്തിക്കുന്നവർ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ കാര്യങ്ങളുണ്ട്.
5: അല്ല, ഈ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോഴായിരിക്കും വണ്ടി വരുന്നത്. ചിലരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കുളിപ്പിക്കുന്ന രീതിക്ക്, അതവർക്ക് ഒരു രസമാണ്. കാരണം വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് നടന്നു പോകുന്നവരുടെ ബുദ്ധിമുട്ടറിയത്തില്ല. പക്ഷെ ചിലരാണെങ്കിൽ നല്ല സ്ലോ ചെയ്ത് നമുക്കൊന്ന് ഒതുങ്ങാനുള്ള ഒരു അവസരം തന്നു. ചിലപ്പോ ഈ പറയുന്ന ഭാഗത്തൊന്നും നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയൊന്നും ഒതുങ്ങി മാറാനുള്ള ഇടം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ മാറേണ്ടത്, ഏറ്റവും കൂടുതൽ ആദ്യം മാറേണ്ടത് നമ്മൾ പൊതുജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഓരോ പിന്നീട് കൗൺസിലർമാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും അവനവൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ പൊതുജനങ്ങളുടെ സഹകരണമാണ് അത്യാവശ്യം.
6: വളരെ ആവശ്യം.
5: നമ്മുടെ വീട്ടിലെ വേസ്റ്റ് റോഡിൽ കിടക്കട്ടെ, നമ്മളെ വീട് നന്നായിരിക്കട്ടെ എന്നുള്ള ചിന്താഗതി
6: മാറി.
5: അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും ഇതാണ്, ഇത് ചവിട്ടിയാണെങ്കിൽ പോവുകയും വരികയും എന്ന് അന്നേരം ചിന്തിക്കുന്നില്ല. പക്ഷെ മാറേണ്ടിയിരിക്കുന്നത് നമ്മളാണ്.
6: അതെ, ഭയങ്കര കഷ്ടമാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ വെള്ളം
5: ഇപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഈ കുൽഫി പിന്നെ 2 രൂപയുടെ ഒരു സൈസ് കവറിലെ വെള്ളം ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഇവർ ഇതെല്ലാം ഈ റോഡിന്റെ
6: ശരിയാണ്. അതെ അതെ, ശരിയാണ്,
5: വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഈ റോഡിൽ കിടന്നിട്ട് ഈ വെള്ളം ഇതാകുന്ന സമയത്ത് ഇതെല്ലാം കൂടി റോഡിലേക്ക് കയറിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ.
6: ഞാൻ ആ കുട്ടികളോട് ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഈ റോഡിലിരുന്ന് ബോട്ടുണ്ടാക്കി കളിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഈ വെള്ളം കാണുമ്പോൾ കുട്ടികൾക്ക് ഒരുതുകൊണ്ട് ബോട്ടുണ്ടാക്കി കളിക്കുക. നിങ്ങൾ ഈ കളിക്കുന്നത് അത്ര വൃത്തിയുള്ള വെള്ളമല്ല, അസുഖം നിങ്ങളെ തേടി എത്തുന്ന വെള്ളമാണ്. നിങ്ങൾ ഇത് കളിച്ച് കളിച്ച് ചെയ്യുന്ന ഒരു പണിയാണ്.
5: ഇപ്പൊ ഒരു 5 മിനിറ്റ് നമ്മൾ ടിവിക്കകത്ത് ആലുവ ഒരു കക്ഷിക്ക് ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞു.
6: അതെ അതെ, ഞാനത് കേട്ടു.
5: ഓരോ പ്രാവശ്യം മഴ വന്ന അസുഖങ്ങൾ വരുമ്പോ പേരിടാൻ നല്ല ഇതാണ്. പക്ഷെ അതേപോലെ പല തമാശ പറയുകയല്ല, ഇനിയിപ്പാ അത് ഇത് എന്തെല്ലാം പേരുകളാണ്. പക്ഷെ അതല്ല വേണ്ടിയത്. അവര് ചെയ്യാനുള്ള അവര് ചെയ്യണം, പൊതുജനങ്ങളായ നമ്മൾ ചെയ്യാനുള്ളത് നമ്മളും ചെയ്യണം.
6: ശരിയാണ് ചേച്ചി, സന്തോഷം ചേച്ചി. എന്തായാലും സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കാൻ നമ്പർ 0474-293-1111. ചെറിയ ഇടവേള.
7: ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15.
1: മുതൽ രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
6: ഓക്കെ, ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂറാണ് നമ്മുടെ പരിപാടിയുടെ സമയം കഴിഞ്ഞിരിക്കുന്നത്. ഇനി അരമണിക്കൂർ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് വെള്ളത്തിൽ തുപ്പുന്ന പ്രവണത എന്ന് പറയുന്നത് പോലെ ചിലരുടെ ഒരു പ്രവൃത്തിയുണ്ട്. നമുക്കറിയാം, നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് പലപ്പോഴും ടോയ്ലറ്റ് സംവിധാനം എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ടോയ്ലറ്റ് സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക. ഇത്തരത്തിലുള്ള പൊതുനിരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തി നേരെ ഈ വെള്ളത്തിൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞുള്ള നമ്മുടെ പല സ്ഥലങ്ങളും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മഴ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ റോഡായിട്ട് കിടക്കും, പക്ഷേ ഒരു മഴ പെയ്ത റോഡാണോ കുളമാണോ എന്നറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ കാര്യം പോകുന്നത്. ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കുട്ടികൾ കളിക്കാറുണ്ട് കുളം കര എന്നുള്ള അവസ്ഥയിലാണ് ആളുകൾ ചാടി ചാടിയാണ് നിൽക്കുന്നത്. ഇത് അവരുടെയൊക്കെ ദേഹത്തോട്ട് വീഴുവാണ്. ഒന്ന് ശ്രദ്ധിക്കുക, മഴക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ദയവായി നിങ്ങൾ ചെയ്യരുത്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അപേക്ഷയാണ് കേട്ടോ. പലപ്പോഴും ഞാൻ പറഞ്ഞ ഈ വരുന്ന വഴിക്ക് പോലും പല കാഴ്ചകൾ കണ്ടപ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ്. നമ്മളുടെ മനുഷ്യരുടെ ഒരു മനസ്സ് ഇങ്ങനെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം നമ്മളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പരിതാപകരം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അവസ്ഥയെ തന്നെ നമ്മൾ അറിയാത്തവരല്ലല്ലോ, നമുക്കെല്ലാം അറിയാം ഇതിനൊക്കെ എന്താണ്, നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്ന് അറിയാം. ഇതൊക്കെ നമ്മളെ വീടുകളിലേക്ക് എത്തും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരും, നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് വരും. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, അല്ലെ? വിഷമം തോന്നുവാണ്. മാറണ്ടേ ഇനിയെങ്കിലും. നമ്മൾ അടുത്തൊരു കൗളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ, നമസ്കാരം മോളെ.
6: നമസ്കാരം.
8: പിന്നെ അശ്രാമത്ത മാലിന്യം കൊണ്ട് കളഞ്ഞതേ,
6: അതെ,
8: അത് എങ്ങോട്ടാ ഒഴുകി പോയത്? എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? പോവാൻ വല്ല സൗകര്യം ഉണ്ടോ? അവിടെ ബ്ലീച്ചിങ് വാട്ടറൊക്കെ കൊണ്ടിട്ടു എന്ന് പറയുന്നു.
6: അതെ, അത് ഇടുന്നതിന് മുമ്പ് കുറെ ആളുകൾ അതുവഴി യാത്ര ചെയ്തു, അവരറിയുന്നില്ല.
8: ടൂ വീലർ പോയി
6: അവരൊക്കെ ഇത് മഴവെള്ളമാണെന്നാണ് വിചാരിച്ച, ചെളിവെള്ളമാണെന്ന് കരുതി. അവരറിയുന്നുണ്ടോ ഇങ്ങനെ വന്ന് ദ്രോഹം കാണിച്ചിട്ട് പോവാന്ന് പറയുന്നത്? എത്ര എന്താണ്
8: ഇതൊരു ഭയങ്കര ദ്രോഹം. ഇവരെ ഇവിടെ നമ്മക്ക് ഇവിടെ കുറെ രൂപ പെറ്റിയടിച്ചങ്ങ് വിടത്തതേ ഉള്ളു. ശിക്ഷിക്കാമോളെ, ശിക്ഷിച്ചാലേ ഇതിനൊക്കെ ഒരു പരിഹാരമുള്ളു. പിന്നെ മറ്റേ മേയറൊക്കെ മാറിയപ്പം ഇനി വരുന്ന മേയറെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷിക്കും, വേണ്ടുന്ന പരിഹാരം ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. ഒരു പരിഹാരവും ഇതുവരെയും കണ്ടില്ല. ചിന്നക്കട റോഡ് ശരിയാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. അല്ലാതെ ഇത് മേയർ ഇത് ശ്രദ്ധിക്കണം. ഇത് ഞങ്ങളെ പോലുള്ള പാവങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലൊക്കെ മേയർ അവിടുത്തെ കൗൺസിലർമാരെ കൊണ്ട് ശ്രദ്ധിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഈ ഇടവഴി കൂടെ കുഞ്ഞുങ്ങൾക്ക് പോലും നടക്കാൻ വയ്യ. കാരണം അവിടെയും വേസ്റ്റ് കൊണ്ടുവന്നിടുക, അത് പട്ടിയും അവിടെ പിന്നെ അണലി എന്ന് പറയുന്ന പാമ്പാ തിന്നാൻ വരുന്നത്, പട്ടികളും. ഇപ്പൊ ആ പട്ടികള് ഒരു ABC തുറന്നു കിടന്ന് നമ്മളെ വീട്ടിലോട്ട് കുഞ്ഞു വന്ന് കയറുക. ഇതിനൊക്കെ എന്തോ ഒരു പരിഹാരം, കൊല്ലാനൊന്നും പറയുന്നില്ല, അതിന് വേണമെന്നാണൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് ആളുകള് അത് കൊണ്ടിടുവാങ്ങ, ഇതിനൊരു പരിഹാരവും ഇല്ല.
6: മറ്റുള്ളവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടങ്ങ് വെച്ചേക്കോ മാലിന്യം അല്ലേ?
8: ഇപ്പൊ ഞങ്ങളാ അപ്പുറത്തൊരു പുരയിടം കിടപ്പുണ്ട്, അതിനകത്താ കൊണ്ടിടുന്നില്ല.
6: ശരിയാണ്, അതെ, ഒഴിഞ്ഞ പുരയിടങ്ങളിലൊക്കെ കൊണ്ടങ്ങിടും.
8: അത് നാലു വശം പൊക്കത്തി മതിലി കെട്ടിയിരിക്കുക, കൊണ്ടുപോകുന്നവര് പിന്നെ അങ്ങോട്ട് ഇട്ടേച്ച് അങ്ങ് പോവും, വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവും. നമ്മള് കാണുന്നില്ല ആരാ വണ്ടികൾ പോകുന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോ പാദയാത്രി ഒക്കെ വണ്ടിയുടെ ശബ്ദം കേൾക്കാം. പിന്നെ നമ്മളെ ആ ഈഴവാലത്തിന്റെ അവിടെ ആറ് പണ്ട് എന്റെയൊക്കെ കുഞ്ഞാ സമയമില്ലെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ, കൊച്ചുന്നാളി അവിടെ പിന്നെ വലിയ കെട്ടുവള്ളം വന്ന് അവിടുന്ന് അന്നീലാക്കും മുസ്ലിയാരുടെ കമ്പനിയിലോട്ട് ലോറികൾ വന്ന കൊണ്ടുപോയിക്കൊണ്ടിരുന്നെ, അത്ര ആഴമായിരുന്നു അവിടെ. ഇപ്പൊ ഇതാ എല്ലാം മണ്ണ് തെളിഞ്ഞു കാണുന്നു. അത് നികന്ന് ഇനി കൊറേ കഴിയുമ്പോ ആളുകൾ കൃഷിയും ചെയ്യും, അവിടെ വീടും വെക്കും.
6: ശരി, ഓക്കെ ഓക്കെ അമ്മ, സന്തോഷം എന്തായാലും സംസാരിക്കാൻ സാധിച്ചു. അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോവുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, നമസ്കാരം. വീണ്ടും പറഞ്ഞ പരിപാടിയിലേക്ക് സ്വാഗതം. ഷിബിന്റെ എനിക്കൊന്ന് റെസ്റ്റോറന്റ് നിൽക്കുന്ന അടുത്തുള്ള ഭാഗങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഷിബിൻ?
9: ഇപ്പൊ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് മാഡം.
6: ക്ലീൻ ആയിട്ടുണ്ട്, ഓക്കെ.
9: കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് എന്നാലും രാത്രി പണി തരുന്നുണ്ട്.
6: ഓക്കെ,
9: രാത്രി പണി തരുന്നുണ്ട് എന്ന് പറഞ്ഞ ഇത് മെയിൻ ആയിട്ട് അവിടെയുള്ളവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അടുത്ത് തൊട്ടടുത്ത് നമ്മളൊക്കെയല്ലേ ഇരിക്കുന്നത്, അപ്പൊ നമ്മളെ കൊണ്ടിടുന്നുള്ള ഒരു ധാരണയുണ്ട്.
6: അസ്വാഭാവികം, അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും വരാം. അതെ,
9: എല്ലാവർക്കും വരും.
6: അതെ,
9: പക്ഷെ ഞങ്ങൾ പത്തനംതിട്ടയിലെ ഒരു ഫാമിലിയോട്ടാ കൊടുക്കുന്നത്. ഓക്കെ,
6: മനസ്സിലായി മനസ്സിലായി. അല്ല, ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. അത് ഇങ്ങനെ ആളുകൾ വന്ന് വലിച്ചെറിയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ പെടുന്ന ഒരു കാര്യമാണ്.
9: ഇന്ന് ഞാൻ വരുമ്പോഴും മാഡം മാഡത്തിന്റെ ഇന്നലെ ടോപ്പിക് കേട്ടതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചു വരുന്നത് എവിടെയെല്ലാം എന്തെല്ലാം കിടക്കുന്നുണ്ട്.
6: അപ്പൊ
9: നമ്മുടെ ചെമ്മാവൊക്കെ വിവാഹ സ്കൂളിന്റെ ഫ്രണ്ടിലെ ഫ്രണ്ടിൽ കിടക്കുന്നു. ഞാൻ 8 മണിക്ക് വരുമ്പോ നല്ല മഴയുണ്ടായിരുന്നു. ഒരു കവർ, വലിയൊരു കവർ, വെള്ള കവർ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. ഞാൻ ഇവിടെ കൊടുക്കുന്നതിന്റെ കൂടെ കൊടുക്കാന്ന് വെച്ചിരിക്കുക. ഒരു വീട്ടിലെ വേസ്റ്റ് ആണ്, കൊറേ മലക്കറി, കൊറേ പ്ലാസ്റ്റിക്, മലക്കറിയുടെ വേസ്റ്റ് പ്ലാസ്റ്റിക്. ഇനി കടകളിൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ മേഡം, കവർ കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ. നമ്മൾ ഉപഭോക്താക്കൾ ഒരു തുണി സെഞ്ചി 5 രൂപയുള്ളൂ മേഡം, ഒരു 2 സെഞ്ചി ഒരു വീട്ടിൽ മേടിച്ചു വെച്ചൂടെ?
6: എന്നിട്ട്
9: നമ്മൾ ഒരു കടയിൽ പോയി സാധനം മേടിക്കുമ്പോ ആ സെഞ്ചി ആയിട്ട് പോയിട്ട് മേടിച്ചിട്ട് വന്നൂടെ? നമ്മൾ തന്നെയാണ് ചോദിക്കുന്ന കടയിൽ ചെന്നിട്ട് കവർ എന്ത് ചെയ്യും? കവർ ഇല്ലെന്ന്. കവർ ഇല്ലെങ്കിൽ നമ്മളാണ് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നത്, എന്തുകൊണ്ട് കവറില്ല? ഞാനിത് കാശ് തന്നിട്ടല്ലേ മേടിക്കുന്നത്.
6: ഞാനും അവിടെ അതിനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ശരിയാണ്, നമ്മൾ കവർ കൊണ്ടുപോകണം എന്നതിനെ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ കവർ കൊണ്ടുപോകേണ്ട കവർക്ക് അവിടെ നിന്ന്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച. പക്ഷെ എങ്കിലും നമ്മുടെ കടകളിലും ഈ പറയുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കവറുകൾ കൊടുത്തൂടെ? കൊടുക്കാൻ അവർക്കും സാധിക്കണ്ടേ?
9: നമ്മളെ എല്ലാവരും ഇത് ചിന്തിക്കണല്ലോ മാഡം. ഇപ്പൊ ഞാൻ എന്റെ കടയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡെയിലി വന്ന് ഒരു ഊണ് മേടിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അവര് ഡെയിലി ഒരു കവർ മേടിക്കുകയാണ്. ഡെയിലി, അതായത് അവര് സ്വന്തം വീട്ടിലോട്ടാ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷെ ആ ഒരു കവറെങ്കിലും അതെങ്കിലും സൂക്ഷിച്ച് അത് പിറ്റേ ദിവസം കൊണ്ടുവരൂ. അപ്പൊ ആ ഒരു പ്ലാസ്റ്റിക്കില് അവിടെ നിൽക്കുള്ളൂ. എല്ലാ ദിവസവും വന്ന് ഊണ് മേടിക്കും, എല്ലാ ദിവസവും കവർ മേടിക്കുകയാണ്. നമ്മളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചോദ്യം ചെയ്യും മേഡം, അതുകൊണ്ടാണ് നമ്മൾ മേടിച്ച് വെക്കുന്നത്. ഇപ്പൊ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നവിടെ പ്ലാസ്റ്റിക് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ, ഒരു മാലിന്യമാണ് അത്.
6: അപ്പൊ
9: ഈ പ്ലാസ്റ്റിക് കമ്പോളത്തിൽ ഇട്ട് വിൽക്കുന്നുണ്ടല്ലോ, റോഡിലിട്ട് വിൽക്കുന്നു കമ്പോളത്തിൽ, കമ്പോളത്തിന്റെ സെന്ററിൽ,
6: അതായത് അവിടെ എല്ലാം വിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ നല്ല മഴയോ വരുമ്പോ നോക്കിയാൽ ഈ പ്ലാസ്റ്റിക്കിൽ മുക്കാൽ ഭാഗവും ഈ വെള്ളത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
9: അതെ, തീർച്ചയായിട്ടും. ഈ വെള്ളക്കെട്ടിലെ തൈര്, ഈ വെള്ളക്കെട്ടിന്റെ മെയിൻ കാരണം പറഞ്ഞാൽ ഈ മനസ്സുണ്ട് മുന്നേ ഈ ഓടയൊന്നും വൃത്തിയാക്കിയിട്ടില്ല മാഡം, അതെല്ലാം വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ടില്ല, പല അധികാരികളും ചേരുമ്പോ പറയുന്ന ഒന്ന് പിന്നീട് ചെയ്യുന്നത് വേറൊന്നാണ് ചെയ്യുന്നത്. ഓക്കെ,
6: ഇവിടെ
9: മാലിന്യ മുക്തി, എന്തെങ്കിലും ഒരു മാലിന്യത്തിന്, ശരി മേഡം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
6: നമ്മൾ
9: എന്റെ വീട്ടിലെ മാലിന്യം ഞാൻ എവിടെ കൊണ്ടുവരണം മേഡം? ഞാൻ പൈസ കൊടുക്കണ്ട തരണം, എവിടെ കൊണ്ട് കൊടുക്കണം? എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ അവിടെ കൊടുക്കാൻ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ റോട്ടിലേറിയുള്ളൂ, വേറെ വഴിയില്ല എനിക്ക്.
6: അല്ല, ഇത് പലരും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തത് മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലമില്ല, എടുക്കാൻ ആളില്ല.
9: ചെയ്തു കൊടുക്കണം,
6: അധികാരികൾ
9: ഓരോ വാർഡിലാണെങ്കിൽ അതിന്റേതായ ഒരു സമ്പ്രദായം,
6: മാലിന്യം എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ശരിയാണ്,
9: അതെ, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ പൈസ കൊടുക്കും. ഇപ്പൊ ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, ഒരു മാസത്തിലൊരിക്കൽ വന്ന് നമ്മൾ 250 രൂപ ഈ കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് എത്രയും കൊടുക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ.
6: നമ്മൾ ഏതാണ്ട് 80 രൂപയോളം കൊടുക്കുന്നുണ്ട്.
9: ആ, പക്ഷെ നമ്മൾ ഈ ഒരു മാസം ഇവിടെ ഈ പ്ലാസ്റ്റിക് എനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല.
6: അല്ല, നമ്മള് കടകളിൽ അത് സാധിക്കത്തില്ല. പക്ഷേ നമ്മള് വീടുകളിൽ ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരു കവറിൽ തന്നെ നമ്മളത് ഇട്ട് അവർക്ക് ഒരു മാസം വരുമ്പോ അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
9: നമ്മള്
6: കാരണം നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ, ഇപ്പൊ എന്റെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ബിസ്ക്കറ്റ് വാങ്ങാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങൾ വാങ്ങാം, ഇതെല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ് വരുന്നത്. ഇതൊന്നും നമ്മൾ ഇട്ട് കത്തിക്കരുത്.
9: അപ്പൊ ഇതിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞ മാഡം, ഓരോ വാർഡിലും ഇപ്പൊ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതിയൊക്കെ ആദ്യം പറഞ്ഞത് മാലിന്യം മുക്തമാക്കുന്നു. ഓക്കെ, കൊല്ലം സിറ്റിന്. പക്ഷെ കൊല്ലം സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചാ ഇപ്പൊ വരുന്നത്.
6: അവര്
9: ശ്രദ്ധിച്ചിട്ട് ഓരോ വാർഡിലെങ്കിൽ മാലിന്യം, സ്വന്തം വീട്ടിലെ മാലിന്യം മാസം 10 രൂപ എങ്കിലും കൊടുക്കാൻ നമ്മൾ
6: തയ്യാറാണ്.
9: കൊണ്ട് കൊടുക്കാൻ ഒരു സമ്പ്രദായം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ.
6: ശരിയാണ്, അതൊരു വലിയ സത്യമാണ്. അതെ, സന്തോഷം, സന്തോഷം. നമ്മൾ ഈ വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോ ഇത് ദിവസം എടുക്കാനുള്ള ഒരു സമ്പ്രദായവും കൂടി ഉണ്ടാവണം. അതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഒരു ചോദ്യചിഹ്നമായിട്ട് ശിവൻ നിൽക്കുക. ശിവൻ ചോദിച്ച ചോദ്യമാണ് ഞാൻ എന്ത് ചെയ്യണം എന്റെ മാലിന്യം എന്നൊരു ചോദ്യം. അപ്പൊ പലരും പറയുന്നത് അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിന് സൗകര്യമില്ലാത്തവരെന്ത് ചെയ്യണം? വീണ്ടും അതൊരു ചോദ്യമായി വരും. അപ്പോഴാണ് ഇത്തരം മാലിന്യങ്ങൾ നമ്മുടെ പൊതുനിരത്തിലേക്ക് നമ്മൾ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ അടുത്ത കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
10: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
6: ഗുഡ് മോർണിംഗ്.
10: പേര് കൃഷ്ണ ചേച്ചിയാണ്.
6: പറഞ്ഞോ കൃഷ്ണ ചേച്ചി.
10: നോക്ക്, നല്ലൊരു മഴയുടെ പുലരി ആശംസിക്കുന്നു.
6: സന്തോഷം.
10: പിന്നെ അതിനോടൊപ്പം മോള് നേരത്തെ പറഞ്ഞല്ലേ വെള്ളത്തിൽ പണ്ട് നമ്മൾ കളിക്കുകയായിരുന്നു, കുളം കര കുളം കരയും. ഇപ്പോഴത് കളിക്കുന്നത് ആരാണെന്നറിയോ? വണ്ടിക്കാരാണ്. വണ്ടിക്കാര് കുഴിക്കകത്ത് വെള്ളം കിടക്കുമ്പോ ഇത് കുഴിയാണോ ഇത് തരയാണോ ഇത് കുഴിയാണോ അങ്ങനെ ഒരു പിന്നെ സന്ദർഭത്തിലാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മാലിന്യങ്ങളെ പറ്റി പറഞ്ഞു, ഈ വെള്ളത്തിനകത്ത് വരുന്ന ഈ മാലിന്യം എന്ന് പറഞ്ഞാ നമുക്ക് പ്രകൃതി നല്ല വരദാനമാണ് തരുന്നത്. മരം ഒരു വരമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് ആളുകൾക്ക് അതൊരു ശത്രുവായിട്ട് തോന്നി അത് ഇത്രയും മുറിച്ച് കളയുക. അതുപോലെ മഴ നമുക്ക് നല്ല ശുദ്ധമായ ജലമാണ് തരുന്നത് അല്ലേ. ആ ശുദ്ധമായ ജലത്തിൽ നമ്മളെന്താണ് ചെയ്യുന്നത്? മാലിന്യങ്ങളെ കലർത്തി വിടുകയാണ്. മനുഷ്യരുണ്ടാക്കുന്നതാണ് ഇതല്ല. പ്രകൃതി നമുക്കെല്ലാം നല്ല കാര്യങ്ങളാണ് തരുന്നത്. മനുഷ്യനാണ് ഇപ്പൊ പ്രകൃതിയെയും ഈ ഭൂമിയെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരാണ്. മനുഷ്യൻ വിചാരിച്ചാൽ ഇതെല്ലാം നമുക്ക് നീക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓരോ വീടുകളിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മളെ നാട് നന്നാവും. എന്താന്ന് ചേച്ചി പറഞ്ഞ, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതെടുക്കാൻ പ്ലാസ്റ്റിക് എടുക്കാൻ പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് 50 രൂപ കൊടുത്താൽ മതി. നമ്മൾ ആ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും? നമുക്ക് ഇപ്പൊ എല്ലാ സാധനങ്ങളും കിട്ടുന്ന പ്ലാസ്റ്റിക്കിനകത്താണ്. മീനും എന്ത് സാധനമായാലും ഒരു മിഠായി പോലും പ്ലാസ്റ്റിക് പൊതിഞ്ഞു തരുന്ന മിഠായികളുണ്ട്. നമ്മളത് കൊണ്ടുവന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി ചേച്ചി ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ വലിയ ഈ കിറ്റ് പോലുള്ള കവറൊക്കെ നമ്മൾ കഴുകിയിട്ട് ഒരു കമ്പനകത്ത് അത് സമത്തി കുത്തി ഇടുമ്പോ ആ വെള്ളം ഒന്ന് വാർന്നു പോകും. അപ്പോഴത് നമ്മളൊരു വലിയ പ്ലാസ്റ്റിക് എടുത്ത് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇടുക. എല്ലാ എന്ത് കിട്ടുന്ന സാധനങ്ങളും നമ്മളത് വൃത്തിയാക്കിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചിരുന്ന അവര് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന പിള്ളേർ അത് കൊണ്ടുപോകും. അതുപോലെ തന്നെ കൊട വേസ്റ്റ് കൊടകൾ, ഈ കീറി പറഞ്ഞ കൊടകളുണ്ട്, ബാഗുകളുണ്ട്, ചെരുപ്പുകളുണ്ട്, ഇതെല്ലാം എടുക്കാൻ പ്രത്യേകം പ്രത്യേകം ആളുകളും നമുക്ക് വരുന്നുണ്ട് ഇവിടെ. പ്രത്യേകം അല്ല, ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ തന്നെ വരും. അവർ മാസത്തിൽ 3 പ്രാവശ്യം വരും. പ്ലാസ്റ്റിക് എടുത്ത ഒരു വട്ടം വരും. ഈ പിന്നെ കീറിയ ഈ പിന്നെ ഞാൻ എല്ലാം അതെടുക്കാൻ വരുന്നുണ്ട്. പിന്നെ കുപ്പി, ഉടഞ്ഞ കുപ്പികൾ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മള് ഒന്നും പുറത്ത് കളയേണ്ട കാര്യമില്ല. ഇതെല്ലാം എടുക്കാൻ അവര് വരുന്നുണ്ട്, അവര് കൊണ്ടുപോകുന്നുണ്ട്, ചേച്ചി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മനുഷ്യര് തന്നെ, ഇവർക്ക് ഇതിന് സമയം മെനക്കെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനം വലിച്ച് ഒന്നി അയ്യത്തോട്ട് അങ്ങ് എറിയ, അല്ലെങ്കിൽ അപ്പുറത്തുകാരുടെ അയ്യത്തോണ്ട വേസ്റ്റ് സ്ഥലം, ഇച്ചിരി സ്ഥലം എവിടെ കാണുന്ന വെച്ചാൽ അത് അവിടെ അങ്ങ് എറിയ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കെട്ടി പൊതിഞ്ഞു വെച്ച് വേറെ ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ പുഴയിലോ ഒക്കെ കൊണ്ട് കളയുക. ഇതെല്ലാം കൂടെ കിടന്ന് അടിഞ്ഞു കൂടുന്നത് എവിടാണ്? ഈ ഇതെല്ലാം കൂടെ അടിഞ്ഞു കൂടി നമുക്ക് തന്നെ നമ്മൾ രോഗാണുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. നിർദ്ദേശിക്കും ഡോക്ടർമാർ, നിർദ്ദേശിക്കും ഏത് രോഗമാണെന്ന്. ആ രോഗം നമ്മൾ പോലും പണ്ട് കേൾക്കാത്ത രോഗങ്ങൾ നമ്മളിപ്പം കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടോന്ന് പോലും അത്ഭുതപ്പെടുന്ന
6: അതെ അതെ ശരിയാണ്. വളരെ സന്തോഷം ചേച്ചി. അപ്പോൾ ചേച്ചി പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ചേച്ചിയുടെ വീട്ടിൽ തന്നെ 3 തരത്തിൽ ആ മാലിന്യങ്ങളെങ്കിൽ ആ പ്ലാസ്റ്റിക്കുകളൊക്കെ തരംതിരിച്ച് വെച്ചാൽ അത് എടുത്തിട്ട് പോകാൻ ആൾ വരുന്നുണ്ട്, ഇതൊന്നും വലിച്ചെറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതും നമ്മൾ ഇതിൽ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരിടവേള.
11: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 10:45. അപ്പോൾ നമ്മളെ നിരോധിത പ്ലാസ്റ്റിക് അത് അത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ഏതാണ്ട് 10,000 മുതൽ 50,000 വരെ പിഴ ചുമത്താവുന്ന കാര്യമാണ് ഇതൊന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ പുഴകളിലേക്കോ അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ മാലിന്യം തള്ളുന്നതും ജാമ്യമില്ലാത്ത കുറ്റമാണ്. 10,000 മുതൽ 50,000 വരെ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷയും കിട്ടുന്ന ഒരു കുറ്റമാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളും കൂടെ ഒക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് ഓർമ്മ വേണം. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം.
3: ഹലോ,
2: നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ ഞാൻ പറയുന്ന ചേട്ടനെ? കേൾക്കാമോ?
3: ഹലോ,
2: ചേട്ടാ കാര്യം പറഞ്ഞോളൂ, പേര് പറഞ്ഞിട്ട് കാര്യം
3: പറഞ്ഞോളൂ. സ്വന്തം വീട്ടിലെ മാലിന്യം എങ്ങനെ നിർമാർജ്ജനം ചെയ്യുന്നു ചോദിച്ചതേ, ഒരു മറുപടിയാണ്.
2: ആ, പറഞ്ഞോളൂ ചേട്ടാ.
3: കമ്പോസ്റ്റ് ചെയ്യാൻ വീട്ടിലെ എല്ലാ മാലിന്യങ്ങളും കമ്പോസ്റ്റ് ചെയ്തെടുത്തോടെ, അതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലോ. അതെന്താ ചിന്തിക്കാത്തത്? ഇല്ലെങ്കിൽ ഇല്ലെന്ന ഗവൺമെന്റിന് കൊടുക്കണം. അത് കൊടുത്ത് എല്ലാവരുടെയും ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം, അത് ഒരു സഹായമല്ലേ?
2: അല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതിനകത്തൊരു കാരണം അതാണ്. ഓക്കെ,
3: അത് മൂന്ന് ബക്കറ്റ് വെക്കാൻ എന്ത് സ്ഥലം വേണം?
2: ഓക്കെ, അല്ല, നല്ല നല്ലൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, ശരി, എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടി മറിഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കാൻ നമ്പർ 0474293111 ഈ നമ്പറിലേക്ക് വിളിച്ചോളും. അപ്പോൾ ഇതുപോലെ 9446008000 ഈ നമ്പർ നോട്ട് ചെയ്തോളും. ഇത്തരത്തിലുള്ള ഇതൊരു തദ്ദേശ വകുപ്പിൻ്റെയൊക്കെ വാട്സാപ്പ് നമ്പറാണ്. പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ട വിവരങ്ങളും അല്ലെങ്കിൽ ഫോട്ടോ സഹിതം ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 25% നമുക്ക് ചിലപ്പോൾ ഇത് പാരിതോഷികമായിട്ടൊക്കെ കിട്ടും. നമ്മൾ ചില റീൽസൊക്കെ കണ്ടിട്ടില്ലേ, ചില കുട്ടികളൊക്കെ ഇതിനെ റീൽസൊക്കെ ചെയ്തിരുന്നു മാലിന്യം വലിച്ചെറിയുന്ന ഫോട്ടോ ഒക്കെ സഹിതം വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് പരിദോഷികമൊക്കെ കിട്ടും. അതൊരു പ്രോത്സാഹനമാണ്. രണ്ടാമത് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ളൊരു ചെറിയൊരു പിഴത്തുകയും ഒക്കെ ചുമത്തുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ചന്ദ്രിക അമ്മ, സ്വാഗതം.
4: ഒത്തിരി നാളായി മോളെ പറഞ്ഞിട്ട്.
2: ആണോ? പറഞ്ഞോളൂ.
4: എന്റെ കാലിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വിളക്കിന്റെ കാര്യം പറഞ്ഞു, എല്ലാവരും വഴിയോരത്തെല്ലാം കൊണ്ട് കളയുന്നു. പിന്നെ പോണ വഴികളെല്ലാം കൂടി കൂടി കിടക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യങ്ങളുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്റെ ഇവിടുത്തെ കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് ഞങ്ങൾ വേസ്റ്റ് ഇടാനായിട്ട് ഞാൻ 2 തൊടികത്തിട്ടുണ്ട്. 2 കൊച്ചു തൊടികളില്ലേ, രണ്ടടുത്ത് രണ്ടായിട്ട് താക്കിട്ടുണ്ട്. അപ്പൊ ഒരു തൊടിക്ക് അകത്ത് ഇപ്പൊ നിറഞ്ഞു, 6 മാസത്തോളം കഴിഞ്ഞു. ഇപ്പൊ 2 തൊടി ഞങ്ങൾ വേറെ തൊടി കാത്തിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ഈ ബക്കറ്റുകളുണ്ട് നമ്മൾ ആ വേസ്റ്റുകൾ ഇടാനായിട്ട്. ഈ ബക്കറ്റിനകത്ത് ആ വേസ്റ്റുകൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചവിരിച്ചോറുമൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ടാണ് ഈ കവറുകളെല്ലാം നമ്മൾ കടകളിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ കവറുകളും നമുക്ക് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഹരിതകർമ്മ സേന കൊണ്ടുപോകും. ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ ചാക്കിനകത്ത് ഉണക്കി ഞങ്ങൾ വിളിക്കും. ഇപ്പൊ ഉണങ്ങാനും പറ്റത്തില്ല എങ്കിൽ നമ്മൾ തൂത്തി എടുത്തിട്ട് നമ്മൾ വെള്ളം പോകുന്ന ഒരു ചാക്കിനകത്ത് വിളിച്ച് തൂക്കിയിട്ടിരിക്കും. അവര് വന്ന് മാസം തോറും കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളിതിങ്ങനെ ഈ വീട്ടിൽ എല്ലാരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റുകൾ വഴി കൊണ്ടുവരേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? നമ്മള്
2: ഞാൻ അടുത്ത ഞാൻ അതായത് നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന വിഷയത്തിലെ ഒരു പ്രധാന കാര്യത്തിലേക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. അതായത് നമ്മളിപ്പോ മഴ പെയ്തു, നമ്മള് പൊതുനിരത്തിൽ കൂടി നടന്നു പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ നമ്മൾ ഈ വെള്ളം ചവിട്ടി നടന്നു പോകുന്ന സാഹചര്യം ഉണ്ട്. അവിടെ എത്രത്തോളം ഈ മാലിന്യം വന്ന് കാലി തട്ടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്? എത്ര സ്ഥലങ്ങളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്?
4: അത് ഇവിടങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ഈ ഇവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയാണത്. അവിടാണ് ഈ പ്രാവശ്യം മിക്കവാറും രാത്രി കാലങ്ങളിൽ ആളുകൾ കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുവായിരുന്നു. ഒരു വാട്ട പോകുന്ന സ്ഥലമേ ഉള്ളായിരുന്നു. അതിനകത്ത് ഇപ്പൊ അവിടെ ഞങ്ങളെ പിന്നെ ഓരോ വാർഡിലെ റെസിഡൻസ് നമ്മളെ നഗരകാരുണ്ടല്ലോ, അവരുടെ പ്രസിഡന്റും ഈ സെക്രട്ടറിമാരും ഈ നഗർ അവരവരുടെ നഗറിനകത്ത് 10,240 വീടുകൾ കാണും. അവരത് ആ പിന്നെ എന്തെങ്കിലും പരാതികൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് പറയുന്നത്. അവര് പോയത് അന്വേഷിക്കുക, അത് അവർ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അത് പിന്നെ അവിടെ ഇപ്പൊ ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ മനസ്സിലായില്ലേ, ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ക്യാമറ വെച്ചത് കാരണം അവിടെ ഇപ്പൊ ആ വേസ്റ്റ് കൊണ്ട് കളയത്തില്ല. ഇപ്പൊ അവിടെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടങ്ങളിൽ ഓരോ വാർഡിലും ഈ നഗരകാര് ഈ പ്രസിഡന്റുമാരും ഒക്കെ യഥാർത്ഥ അവരുടെ നഗറി പിന്നെ വാർഡ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ നഗരകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ വേസ്റ്റ് ബക്കറ്റ് ഒക്കെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മേടിക്കാൻ അവർ അവസരം തന്നിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് വൃത്തിയായി സൂക്ഷിക്കും, നമ്മുടെ പരിസരങ്ങളും നമ്മുടെ പിന്നെ ഈ പ്രദേശങ്ങളെല്ലാം സൂക്ഷിക്കണമെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്ത് നമ്മള് പിന്നെ വേസ്റ്റുകള് വീട്ടിൽ തന്നെ നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കവറുകൾ കഴുകി വൃത്തിയാക്കി നമ്മള് കവറിനകത്തിട്ട് ഹരിത കർമ്മ സേനയ്ക്ക് കൊടുത്താൽ ഇതൊന്നും വരത്തില്ല.
2: മനസ്സുകൊണ്ട്
4: ചിന്തിച്ചാൽ മാത്രം മതി. ഇതിപ്പോ ആശ്രാമത്ത് കൊണ്ട് വന്ന അപേക്ഷ ഒരു മനുഷ്യരും ചെയ്യാത്തൊരു പണിയായിരുന്നു അവർക്ക്.
2: ഇതിന് മുമ്പും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് പലരും പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു,
4: ചെയ്യാൻ വരുമ്പോ അവർക്കറിഞ്ഞൂടെ ഇത് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തി അല്ലേ നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ചെയ്തുകൂടാത്ത കാര്യമല്ലേ അത്. എവിടെങ്കിലും ഒരു കുഴിയെടുത്ത് അവര് എവിടെങ്കിലും ഒരുപാട് മൈതാനം പോലൊക്കെ കിടക്കുന്ന പിന്നെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കുഴിയെടുത്ത്
2: കൊണ്ടൊഴിച്ചവർക്ക് ഇതൊരു പൊഴിഞ്ഞ സ്ഥലമായിട്ട് തോന്നിയോ എന്നാണ് എന്റെ സംശയം. ഇതൊരു ഒഴിഞ്ഞ സ്ഥലമായി തോന്നിയോ? ഇതൊരു ഈ പറയുന്ന ആശ്രാമം മൈതാനം എന്ന് പറയുന്ന എത്ര ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം,
4: എത്രയോ ഒഴിഞ്ഞ സ്ഥലങ്ങൾ, ആള് താമസമില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്ന അവിടെ പോയി കുഴിയെടുത്ത് ഇതിനെ കൊണ്ടൊഴിച്ചൂടെ. അത് ഈ നല്ല ആളുകൾ താമസിക്കുന്നത് വിശാലമായിട്ട് നടക്കും.

0: നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ കൂണു പോലെ വളർന്ന് എല്ലായിടത്തും ഇപ്പൊ വരുവാ. പിന്നെ ഗവൺമെന്റിന്റെ മാവേലി സ്റ്റോർ, എല്ലാ കടകളിലും ഈ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ നല്ല പ്ലാസ്റ്റിക് ഇട്ട് എന്താ കൊടുക്കാത്ത അല്ലേ? അത് കൊടുക്കായിരുന്നെങ്കിൽ ഇത്രയും വേസ്റ്റ് ഈ നാട്ടിൽ വരുമോ? അത് ഒന്നാമത്തെ കുഴപ്പം. ഗവൺമെന്റ് അത് ശ്രദ്ധിക്കണം, ഗവൺമെന്റ് വേണം നിയന്ത്രിക്കാൻ.
1: അതെ, അതെ, നമ്മൾ ഈ പ്ലാസ്റ്റിക് എവിടുന്ന് വരുന്നു എന്നതൊരു ചോദ്യമാണ്. നമ്മള് പറയുന്ന നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോ ഈ പ്ലാസ്റ്റിക് വരുന്ന ഒരു സ്രോതസ്, അതും നമ്മൾ ഈ പറയുന്ന പോലെ അതും ആദ്യം നിൽക്കണമല്ലോ. ഈ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്, അതൊരു ചോദ്യമാണ്.
0: നമ്മുടെ വീട്ടിൽ നിന്ന് സഞ്ചി കൊണ്ടാണ് പോകുന്നത്, അപ്പോഴത്തേക്ക് ഇതെല്ലാം കവർ
1: ഓക്കെ. അല്ല, ആ പ്ലാസ്റ്റിക്കുകൾ ഈ പറയുന്ന പോലെ നമ്മൾ ഹരിതകർമ്മസേന ഏൽപ്പിക്കുകയാണെങ്കിൽ അവര് കൊണ്ടുപോകും. ഇതിട്ട് നമ്മൾ കത്തിക്കുകയും നമ്മൾ വഴിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമ്പോഴാണ് ഇത് വേറെ കുറെ പ്രശ്നങ്ങൾ.
0: ഇൻ കേസ് അത്ര മാസം തോറും ഹരിതസേന വരുന്നുണ്ട്, അവർക്ക്
1: കൊടുക്കുന്നു. അതെ,
0: അങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാം. പക്ഷെ ഇത് വരാതിരിക്കാൻ ഈ സൂപ്പർ മാർക്കറ്റുകാർക്ക് നിയന്ത്രണം കൊടുക്കണം. അത് അവർക്ക് പറയണം നല്ല പ്ലാസ്റ്റിക്കിൽ കൊടുക്കാറുള്ളതൊക്കെ.
1: അതിനൊരു എന്തായാലും ഒരു നടപടി ഉണ്ടാവട്ടെ. ഓക്കെ അമ്മ, എന്തായാലും സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വീണ്ടും പറഞ്ഞാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474239311. സമയം 10:54. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ,
2: നമസ്കാരം. ശ്രീലക്ഷ്മി
1: നമസ്കാരം.
2: ഞാൻ സുരേഷാണ്, ഇരേപുരം.
1: ഓ സുരേഷ് ചേട്ടാ, പറയൂ ചേട്ടാ.
2: നല്ല മഴയാണ്,
1: നല്ല മഴയാണ്.
2: പക്ഷേ
1: ടോപ്പിക് എന്നതാണ്, ഈ മഴയാണ്. ഈ മഴയത്ത് നമ്മളെ കാലിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന ഈ പ്ലാസ്റ്റിക്കും മാലിന്യവും അഴുക്കും ഇതൊക്കെയാണ് എന്റെ ഒരു വിഷയം തന്നെ പറയുന്നത്. നമ്മൾ ഈ
2: ഞാൻ ഇതിനെ പറ്റി പലപ്പോഴും ഈ റേഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അഭിപ്രായം. പക്ഷെ ഒരു പരിഹാരം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല.
1: ഞാൻ ആദ്യം പറഞ്ഞ, നമ്മള് ഈ വെള്ളം ഇത്രയും കിടക്കുമ്പോ, ഇത്രയും നല്ല രീതിയിൽ റോഡിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോ പോലും വാഹനം ഒന്നും സ്ലോ ചെയ്യാത്ത ആളുകളുടെ ഒരു പ്രവണത കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. കുട്ടികളുടെ ദേഹത്ത് വരെ അത് അടിച്ചു തെറിപ്പിക്കുന്ന കാണുമ്പോ വളരെ വളരെ വിഷമം തോന്നാറുണ്ട്. എന്ത്
2: പ്രവൃത്തിയാണ്? 70 രൂപ വീതം മാസം മാസം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് എന്തിന്റെ ആയാലും അത് കംപ്ലീറ്റ് എന്റെ വൈഫ് കഴുകി ഉണക്കിയാണ് അതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് എല്ലാവരും ചെയ്യണമെന്നില്ല. പിന്നെ
1: ഇത് അല്ല, എന്നാലും കുറെ പേര് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടില് നമ്മൾ കാണുന്ന രാവിലെ ചിലപ്പോൾ അത് ഫുഡ് വേസ്റ്റ് ആയിരിക്കാം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം. അത് ഈ കൊണ്ട് വലിച്ചെറിയുന്നു, ഇത് നായ്ക്കൾ വലിച്ച് ഇത് കൊണ്ട് വെള്ളത്തിലേക്ക് ഇടുന്നു. ഇതാണ് നമ്മൾ ഈ നടന്ന് നമ്മളൊരു നല്ല എന്താ പറയാ, വീട്ടിൽ നിന്ന് വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടൊക്കെ ഒഴുകി ഇറങ്ങിയെന്നു നടന്നു വരുന്ന വഴിക്ക് നമ്മൾ അവസാനം എവിടെയാണോ എത്തേണ്ടത്, ആ എത്തേണ്ട സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് നമ്മൾ ആകെ നനഞ്ഞ് നനഞ്ഞെന്ന് മാത്രമല്ല, ഒരു നല്ല ഡ്രസ്സിന്റെ കളറൊക്കെ അങ്ങ് മാറും. കാരണം ചെളിവെള്ളമാണ് ദേഹം മൊത്തം. ഇതിന്റെ കാരണം ആരാണ്? മാലിന്യം ഇട്ട ഒരു ഭാഗത്തുള്ള ഒരു പ്രശ്നമുണ്ട്, മാലിന്യം കൊണ്ട് ഇട്ടത് മൂലമുള്ള പ്രശ്നവും ഉണ്ട്. എന്നാ ഈ മാലിന്യം നമ്മളെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നതിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഒരു പരിഹാരം കാണാൻ പറ്റുന്നതാണ്.
2: സ്വയം നിയന്ത്രിച്ചെങ്കിലേ കാര്യങ്ങളാണ്.
1: ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ
2: മിനിറ്റിൽ,
1: അതെ അല്ല, ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും എത്രയോ വാഹനങ്ങൾ ഇപ്പോ വെള്ളം തെറിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത്
2: ഞാൻ സൈക്കിളിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, ഡെയിലി കാണുന്നത് തന്നെയാണ്. പിന്നൊരു കാര്യം, ഇതിപ്പം റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താൽ പാരിതോഷികം കൊടുക്കുമെന്ന്
1: പറയാം.
2: അവന്റെ ജീവൻ ആരാണ്?
1: അവരുടെ ഈ പറയുന്ന അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പോകില്ല, നമ്മൾ അതിനെ ഓർത്ത് വിഷമിക്കണ്ട.
2: അത് പോവും, അത് അറിഞ്ഞുകൊണ്ട് ആരും
1: അല്ല, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, നമ്മളങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളിൽ ഡോറ് തുറന്ന് കിടന്നാൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം. അതുപോലെ മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോണ്ടൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പരിദോഷി.
2: പക്ഷേ അതൊരു മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല,
1: ഭയം തോന്നുന്നു.
2: പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല.
1: ഓക്കെ ഓക്കെ, ശരി.
2: അങ്ങനെ കംപ്ലൈന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മനസമാനം വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ അതിമനോഹരമായ കായൽ, അഷ്ടമുടി കായൽ, അതിന്റെ അവസ്ഥ ആലോചിച്ചു. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നിട്ട് ആ കായവാരത്തോട്ടൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല, മൂക്കിൽ പഞ്ഞി വെച്ചോണ്ട് നിൽക്കാൻ പറ്റും.
1: അയ്യോ അതിന്റെ ഒരു സൈഡൊക്കെ ഭയങ്കര ദയനീയമാണ്. നമ്മള്

0: പ്ലാസ്റ്റിക്
1: പ്ലാസ്റ്റിക് കുപ്പികൾ, ഇത് ഗവൺമെന്റ് നിയന്ത്രിക്കണം. ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക് അവർക്ക് നിരോധിച്ചൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ അതെന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അവര് ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ്. ആ ഇത്ര രൂപ ഫൈൻ അടച്ചോണം. എന്തിനാ അതിനുള്ള ഇത് അടക്കുന്നത്? ഫൈൻ അടപ്പിക്കുന്നുണ്ടല്ലോ ആൾക്കാരെ കൊണ്ട്. അതിനൊക്കെ നല്ലത് ഇവർക്ക് പ്ലാസ്റ്റിക് നിരോധിച്ചൂടെ. ഡെയിലി ഇപ്പൊ മീൻ കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി, അയാള് വീട് നിത്യം കൊണ്ട് കച്ചവടം ചെയ്യുന്നൊരു വ്യക്തി, പ്ലാസ്റ്റിക് അവനകത്തരം ചെലപ്പം മീൻ കൊടുക്കുന്നത് അയാൾ ജീവിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അയാളെന്ത് ചെയ്യാൻ പറ്റും? അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ കവറ് പൂർണ്ണമായും നിർത്തണം. പ്ലാസ്റ്റിക് നിരോധനം
0: മദ്യം,
1: അതും പ്ലാസ്റ്റിക് കുപ്പിക്കകത്താണ് വരുന്നത്. നമ്മളെ കായലിന്റെ അടിച്ചെന്ന് കഴിഞ്ഞാൽ കുപ്പികൾ ഓളം തള്ളി നടക്കുന്ന
0: കാണാം.
1: അപ്പൊ ഞാൻ ഇനിയിപ്പോ ഈ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും
0: അവതരിപ്പിച്ചിട്ടുള്ളൂ. മാറ്റവും ഇല്ലാതെ പോകുവാണ് നമ്മള്.
1: ഇല്ല, ഒരു മാറ്റവും ഇല്ല.
0: പുതിയ
1: സാമ്പത്തായി ഞാൻ ഒരുപാട് തവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ പ്ലാസ്റ്റിക്.
0: അതെ, നമ്മള് ഞാൻ പറഞ്ഞ ഈ മഴക്കാലം ആകുമ്പോ പകർച്ചവ്യാധി ഉണ്ട്, പല തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കിപ്പോ വരാം. ഈ പറയും പോലെ
1: വന്നു കയറും.
0: അതെ, പകർച്ചവ്യാധി ഇതിപ്പോ ഈ കാറ്റിലൂടെ വരുന്ന അസുഖങ്ങളും വരെ കാണും. ഏഹ്, അപ്പൊ ഇതില് പലപ്പോഴും നമ്മൾ ഇതിനെതിരെ ഒരു നല്ല ജാഗ്രത ആവശ്യമാണ്. പല അസുഖങ്ങൾ വന്നിച്ചപ്പോ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കടന്നു പോയേക്കാം. നമ്മളെ എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി ഒന്നല്ല.
1: വെളിക്ക് പോയിട്ട് വീട്ടിലോട്ട് ചെന്ന് കയറി കാല് നല്ലപോലെ കഴുകാൻ അകത്ത് കയറാൻ പറ്റത്തില്ല.
0: അതെ അതെ അതെ, ശരിയാണ്.
1: അണുക്കളാണ്.
0: അതെ, അത് ശ്രദ്ധിക്കാതെ
1: നശിപ്പിക്കുന്നതും നമ്മുടെ ആൾക്കാർ തന്നെയാണ്.
0: ശരിയാണ്. ഓക്കെ ഓക്കെ, സന്തോഷം.
1: എല്ലാവരും
0: സന്തോഷം സുരേഷ് ഏട്ടാ. എല്ലാവരും ശ്രദ്ധിക്കാതാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിണ്ടിയും പറഞ്ഞുകൂടെ അവസാനിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവഴി ഇപ്പോൾ യാത്ര ചെയ്യുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കുക, മഴ നല്ലോണം ശക്തമാകുന്നു, മഴയാണ് ഇനി വരുന്നത്. ദയവായി നിങ്ങൾ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഈ ഒരു കാലവർഷവും കടന്നു പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ആളുകൾക്കും ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ പോകാൻ ഓരോരുത്തർക്ക് ശ്രമിക്കുക അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മിണ്ടി പറഞ്ഞ പരിപാടിയിൽ നിന്നും മൈൻഡ് പീനു ലക്ഷ്മി എം എസ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: ജന ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവെ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിനും ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിമലാർദ്ദയം സ്കൂളിൽ ഉണ്ടാവുന്ന ഒരു

0: അത്രേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ലൂർ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് രണ്ട് ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 മിനിറ്റ് അരമണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: நா சண்முகம்.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം, 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
4: ഗുഡ് മോർണിംഗ്. ഫൺ ഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഫൺ ഫ്യൂഷനിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ വേഗം തന്നെ വിളിക്കുക, 11:45 വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ ദേ നമുക്ക് ഫസ്റ്റ് കോള് എത്തിയിട്ടില്ല, കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474-249-3-1111. അപ്പൊ ദേ നമുക്ക് കോള് കണക്ട് ആയിട്ടില്ല, കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പോ ഒരു ചോദ്യം, 7 സെക്കൻഡാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. 7 സെക്കൻഡിനുള്ളിൽ തന്നെ മാക്സിമം ചോദ്യത്തിനുള്ള ആൻസർ പറയാൻ ശ്രമിക്കേണ്ടതാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-249-3-1111 എന്ന നമ്പറിലേക്കാണ് അപ്പോഴേ നമുക്ക് കോളുകളൊക്കെ കണക്ട് ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
4: ഓക്കെ, അമ്മ പേര് പറയോ? ലേതാ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഈസി ആണ്. എ എന്ന അക്ഷരം ഇല്ലേ, എ മലയാള അക്ഷരം എ, അത് തന്നെ. ആ എ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. 7 സെക്കൻഡാണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
5: എറണാകുളം, എറണാകുളം മാത്രമേ ഓർമ്മ വരുന്നുള്ളല്ലോ മോളെ.
4: ഓക്കെ, സാരല്ലമ്മ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോള് എത്തിയിട്ടില്ല. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. പേര് അറിയോ? ഓക്കെ, റീത അമ്മ. ചോദ്യം ഇതാണ്, താ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ചെടികളുടെ പേര് പറയണം. തായാണ് അക്ഷരം, തത്തയുടെ ത. 7 സെക്കൻഡാണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. തക്കാളിത്തെ അങ്ങനല്ല, ചെടികളുടെ പേരായിരിക്കണം കറക്റ്റ് ആയിട്ട്. അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. വിളിക്കേണ്ട നമ്പർ 0474-249-3-1111 എന്ന നമ്പറിലേക്കാണ്. 11:45 വരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, 7 സെക്കൻഡാണ് ടൈം. ഈ 7 സെക്കൻഡിനുള്ളിൽ തന്നെ മാക്സിമം ആൻസറുകൾ പറയാൻ ശ്രമിക്കുക. കുസൃതി ചോദ്യങ്ങളും സിനിമ ബേസ്ഡ് ചോദ്യങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു ഗാനം. ഓക്കെ, നമുക്ക് ഗാനം കേൾക്കുന്നതിന് മുന്നേ ഇതാ നമുക്കൊരു കോളത്തിരിക്കുകയാണ്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
4: ഹലോ, പേര് പറയോ.
0: ഞാൻ റസിയ, പള്ളിമുക്ക്. പെട്ടെന്ന് കിട്ടിയല്ലോ ഞാൻ വിളിച്ചപ്പോഴേ, സാറിന് കിട്ടത്തതേ ഇല്ല.
4: ആണോ?
0: ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും കേട്ടോ.
4: അതിന് എന്തോ ഒരു ലക്കുണ്ട് ചേച്ചിക്കുന്ന.
0: ആ, ഞാൻ വണ്ടിയിലിരിക്കുന്ന മോളെ, ഞാൻ പെട്ടെന്ന് ചുമ്മാ അത് നോക്കി.
4: ഓക്കെ, അപ്പൊ വണ്ടിയിലിരിക്കില്ലേ, അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്തൊരു ചോദ്യം ചോദിക്കാം.
0: ഏത് മോളെ?
4: വെഹിക്കിളിനെ ബേസ് ചെയ്തൊരു ചോദ്യം, ഒരു കുസൃതി ചോദ്യം. ഒരാനയും മുയലും കൂടെ ഒരു സ്ഥലത്ത് പോവുമായിരുന്നു. മുയലിനെ ബസ് സ്റ്റോപ്പിലാക്കാൻ വേണ്ടിയിട്ടാ ആനയും മുയലും കൂടെ പോയത്. മുയല് ബസ്സിൽ കയറി. അമ്മ ആന പ്രത്യേകം പറഞ്ഞു, കണ്ടക്ടർ ഒരു കാര്യം പറയും, അതുപോലെ തന്നെ ചെയ്യണോന്ന്. മുയൽ അത് അനുസരിക്കുകയും ചെയ്തു. മുയലിനെ കുറച്ചപ്പോ ആന മുയലിന് വേണ്ടിയിട്ട് ഒരു ഉപ്പി വെള്ളം വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ മുയൽ ഇത് വാങ്ങിച്ചില്ല. എന്താ കാര്യം? ഒരാനയും മുയലും കൂടെ ഒരു സ്ഥലത്ത് പോവുമായിരുന്നു. മുയലിനെ ബസ് കയറ്റി വിടാൻ വേണ്ടിട്ടാണ് പോയത്. അപ്പൊ മുയല് ബസ്സിൽ കയറി. ആന അപ്പൊ പ്രത്യേകം പറഞ്ഞ, കണ്ടക്ടർ ഒരു കാര്യം പറയും, നീ അതുപോലെ തന്നെ ചെയ്യണോന്ന് പറയും. മുയലിനെ കണ്ടപ്പോ ആന ഒരു ഉപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ പോയി. വെള്ളം വാങ്ങിച്ചു കൊടുത്തപ്പോ മുയൽ അത് വാങ്ങിച്ചില്ല. എന്താണ് കാര്യം? കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
0: കണ്ടക്ടർ
4: കാര്യമൊക്കെ പറഞ്ഞ പറഞ്ഞ കാര്യത്തിലാണ് കാര്യം ഇരിക്കുന്നത്. 7 സെക്കൻഡ് ആണ് ഇന്ന് വേഗം കിട്ടിയതാണ് വിളിച്ചപ്പോ. അപ്പൊ ആൻസർ പറയണം. ഓക്കെ, അപ്പൊ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
7: ഹലോ.
4: ഹലോ, നമസ്കാരം.
7: നമസ്കാരം. ഞാൻ ഒത്തിരി നാള് കൊണ്ട് വിളിക്കുന്നു മാഡം, ഇപ്പഴാണ് എനിക്ക് കിട്ടിയത്.
4: ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ് ചേച്ചി. ഓ എന്ന അക്ഷരമല്ലേ, ഓ ഓ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ഓക്കെ, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. പറഞ്ഞു. ടൈം ഔട്ട് ആയി കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് ഈ അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, കോള് കണക്ട് ആവുന്നുള്ളു. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പതി നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. അടുത്ത കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഹലോ.
8: ഹലോ.
4: ഹലോ, പേര് പറയോ. പേര് പറഞ്ഞോ ചേട്ടാ. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ചോദിക്കട്ടെ, കുസൃതി ചോദ്യമാണ്. ഒരു കുട്ടി ഒരു പലചരക്ക് കടയിൽ പോയി. ആ കുട്ടിയുടെ അച്ഛന്റെ പേരും ചേട്ടന്റെ പേരും കടയിൽ നിന്ന് വാങ്ങാൻ വന്ന സാധനത്തിന്റെ പേരും ഒന്നാണ്. എന്താണ് സാധനം? കുസൃതി ചോദ്യമാണ്. ഒരു കുട്ടി പലചരക്ക് കടയിൽ പോയി. ആ കുട്ടിയുടെ അച്ഛന്റെ പേരും ചേട്ടന്റെ പേരും കടയിൽ വാങ്ങാൻ വന്ന സാധനത്തിന്റെ പേരും ഒന്നാണ്. എന്താണ് സാധനം എന്നതാണ് ചോദ്യം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ജിയോ. അല്ല അല്ല അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
9: ഹലോ.
4: ഹലോ, പേര് പറയോ.
9: അനില.
4: ഓക്കെ, അനില ചേച്ചി ചോദിക്കട്ടെ. പഴങ്ങളില്ലേ, പഴങ്ങള്, ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കിട്ടിയോ? ഓക്കെ, സാറല്ല വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
4: ഹലോ, പേര് പറയൂ. ഓക്കെ, ചിത്ര ചേച്ചി.
9: മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കടയിൽ വന്ന ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യം, സാധനം കണ്ണൻ ദേവനല്ലേ?
4: കണ്ണൻ ദേവനാണ് ആൻസർ.
9: അത് ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു ഇവിടെ.
4: ആണോ? ഓക്കെ, അപ്പൊ ചേച്ചിക്കുള്ള ചോദ്യം, നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, എ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് സ്ഥല പേര് പറയണം. എ ആണ് അക്ഷരം, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
9: എറണാകുളം, ഏറ്റുമാനൂർ,
4: ടൈം ഔട്ടായി, ടൈം ഔട്ടായി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
4: ഹലോ, നമസ്കാരം. പേര് പറയോ.
10: അനിൽകുമാർ.
4: ഓക്കെ ചേട്ടാ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. കുസൃതി ചോദ്യാണ്.
10: ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ.
4: ചോദിക്കൂ.
10: ആറുമാസം കരയിൽ, ആറുമാസം വെള്ളത്തിരും, ആരാന്നറിയാ?
4: കുസൃതി ചോദ്യാണോ?
10: ആ,
4: ആറുമാസം കരയിലും
10: ആറുമാസം വെള്ളത്തിലും.
4: ക്ലൂ വല്ലതുണ്ടോ?
10: അറിഞ്ഞൂടെ?
4: ക്ലൂ ഉണ്ടോ?
10: ഇല്ല.
4: ആറുമാസം കരയിലും ആറുമാസം വെള്ളത്തിലും. അറിയത്തില്ല, പറഞ്ഞു. മനുഷ്യനോ?
10: ഞങ്ങള് വെള്ളത്തിലല്ലേ കിടക്കുന്നത്, ആറുമാസം ഉണക്കല്ലേ.
4: ഓക്കെ ഓക്കെ,
9: വെള്ളം കേറും.
10: ഞങ്ങൾക്ക് വെള്ളം കേറും.
4: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, പ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം പായാണ്, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ഓക്കെ, സാരല്ല ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? പേരൂർ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരെ നോക്കാം. ഹലോ ഹലോ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ് നമുക്ക്. ഓക്കെ, അടുത്തൊരു കോള് കണക്ട് ആവുന്നുണ്ട്. ഹലോ
11: ഹലോ
4: ഹലോ, പേര് പറയോ. വേണ്ട, ഞാൻ ചോദിക്കാം. ചോദ്യം ഇതാണ്, എന്റെ എന്ന വാക്കിൽ തുടങ്ങുന്ന മൂന്ന് പാട്ട് പറയണം. എന്റെ ആണ് വാക്ക്, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ.
11: എന്റെ എല്ലാം എല്ലാം അല്ലേ?
4: ആ, അടുത്തൊന്നുകൂടെ വേഗം പറഞ്ഞു. അല്ല, അതെന്റെ അല്ല.
11: എനിക്കറിയത്തില്ല, മറ്റേത് അറിയായിരുന്നു, അത് പറയണ്ടെന്ന് പറഞ്ഞത്.
4: ഇനിയിപ്പോ താ വെച്ച് തുടക്കുന്ന പറഞ്ഞോ, കുഴപ്പമില്ല ചേച്ചി, അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കുവല്ലേ.
11: തെറ്റി, തുളസി, തുമ്പ.
4: തെറ്റി, തുളസി, തുമ്പ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അതിലല്ലേ ഒരു രസമുള്ളത്, അറിയാവുന്ന മാത്രം ചോദിച്ചാ പിന്നെ എന്താ ഒരു രസം. ആ, സാരല്ല, അപ്പൊ അത് അപ്പൊ ചേച്ചി അത് ആലോചിച്ചില്ലേ? അടുത്ത ആഴ്ച ഒരു ആലോചിച്ചില്ലേ? തല, നമ്മുടെ ബ്രെയിൻ അത്രയും വർക്ക് ചെയ്യിക്കുകയാണോ?
11: പിന്നെ ഭയങ്കര വർക്ക.
4: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ
4: ഹലോ, പേര് പറയൂ.
12: എന്റെ പേര് റോസ്ന.
4: റോസ്ന,
12: അതെ.
4: ഓക്കെ റോസ്ന, ആ ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്. അമ്മയുടെ പേര് മൺഡേ, മോന്റെ പേര് ട്യൂസ്ഡേ, മോളുടെ പേര് വെനസ്ഡേ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേരെന്താന്നാണ് ചോദ്യം. അമ്മയുടെ പേര് മൺഡേ, മോന്റെ പേര് ട്യൂസ്ഡേ, മോളുടെ പേര് വെനസ്ഡേ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേരെന്താണ്? 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ,
4: പേര് പറയൂ.
13: ഷാജി.
4: ഓക്കെ, ചോദിക്കട്ടെ. മീനുകൾ ഭയക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഏതാന്ന് പറയണം. കുസൃതി ചോദ്യമാണ്. മീനുകൾ ഭയക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. മീനുകൾ ഭയക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഏതാന്ന് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം.
13: ഫ്രൈഡേ.
4: ഫ്രൈഡേ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ
4: ഹലോ, പേര് പറയോ.
14: മോഹൻ.
4: ഓക്കെ മോഹൻ ചേട്ടാ, ചോദ്യം ഇതാണ്. മാ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. മായാണ് അക്ഷരം. ടൈം ഔട്ടായി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, പേര് പറയോ.
15: ജിഷയാണ്.
4: ഓക്കെ ജിഷ, ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണേ, കുസൃതി ചോദ്യമാണേ.
15: ഓ, പാട്ട് പോരായിരുന്നോ?
4: കുസൃതി ചോദ്യം. ഒരാനയും മുയലും കൂടി ഒരു സ്ഥലത്ത് പോയി. മുയലിനെ ബസ് കയറ്റി വിടാനാണ് പോയത്. ബസ് കയറ്റി വിടാനാണ് പോയത്. ബസ് വന്ന് മുയൽ ബസ്സിനകത്ത് കയറി. അപ്പൊ ആന പ്രത്യേകം പറഞ്ഞു, കണ്ടക്ടർ ഒരു കാര്യം പറയും, നീ അത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയും. മുയൽ അത് അനുസരിക്കുകയും ചെയ്യും. അപ്പൊ കുറച്ച് ആന ഒരുപ്പി വെള്ളം കൊണ്ടുവന്ന് മുയലിന് കൊടുക്കും. പക്ഷെ മുയൽ അത് വാങ്ങത്തില്ല. എന്തുകൊണ്ട്? 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
15: ആലോചിച്ച്
4: നോക്ക്, ബസ്സുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്ക്. അറിയത്തില്ല. ഓക്കെ ചേച്ചി, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ഈ സമയം നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. സമയം 11:33 ആയിരിക്കുകയാണ്. അപ്പോൾ 11:45 വരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
16: ഹലോ,
4: പേര് പറയോ.
16: എന്റെ പേര് രാജി.
4: രാജി, ഓക്കെ രാജി, ചോദ്യം ഇതാണ്. രാ എന്ന അക്ഷരം ഇല്ലേ, രാ, രാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സിനിമ പേര് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. സിനിമ പേരാണ്, പാട്ടല്ല. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
16: രാവണപ്രഭു.
4: വേഗം വേഗം, സമയം
16: പോടും,
4: ടൈം ഔട്ടായി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
17: ഹലോ,
4: പേര് പറയോ. വൈഷ്ണവി. ഓക്കെ വൈഷ്ണവി, ചോദ്യം ഇതാണ്, ഒരു എന്ന വാക്കില്, ഒരു ഒരു എന്ന വാക്കില് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ടായി. അതൊരിക്കലാണ്, ഒരു അല്ല. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
17: ഹലോ,
4: പേര് പറയോ. സജി. ഓക്കെ സജി ചേട്ടാ, ചോദ്യം ഇതാണ്, കുഞ്ചാക്കോ ബോബനല്ലേ, കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച മൂന്ന് സിനിമ പേര് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
17: നിറം അനിയത്തി പ്രാവ്, പിന്നെ വേട്ട, ശരിയല്ലേ?
4: വേട്ടയോ,
17: നായാട്ട്, നായാട്ട് അല്ലെങ്കിൽ മയിൽപ്പീക്കാവ്.
4: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പം നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474243111 എന്ന നമ്പറിലേക്കാണ് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
18: ഹലോ
4: ഹലോ, പേര് പറയോ. അജിത്ത്. റേഡിയോയുടെ വോളിയം കുറയ്ക്കുവോ ചേട്ടാ?
18: ഹലോ,
4: റേഡിയോയുടെ വോളിയം കുറയ്ക്കുവോ? ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ
19: ഹലോ, രേഷ്മക്കുട്ടി, ഞാൻ നൂർജഹാനാണ്.
4: ഓക്കെ നൂർജഹാൻ ചേച്ചി,
19: ഉത്തരം ഞാൻ പറയട്ടെ.
4: ഏതാ?
19: കയ്യും തലയും പുറത്തിടരുത്.
4: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ് ഏതാന്ന് പറയണം. മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കുസ്മൃതി ചോദ്യമാണ്.
19: അല്ല,
4: ലെൻസ്, ലെൻസ്. ഓക്കെ, ടൈം ഔട്ടായി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
20: ഹലോ
4: ഹലോ, പേര് പറയോ.
20: സാലി.
4: സാലി. ഓക്കെ സാലി ചേച്ചി, മഴയൊക്കെ അല്ലേ ഇപ്പോ? മഴയേ ഉള്ളൂ അല്ലേ? അപ്പൊ മഴയിൽ തുടങ്ങുന്ന ഒരു മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. മൗനത്തിനകത്ത് മഴ എവിടാണ്?
20: മഴക്കാലമേഹം വന്നു മലറൂഞ്ഞാലാടിയത്.
4: ടൈം ഔട്ടായിപ്പോയി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
21: ഹലോ
4: ഹലോ, പേര് പറയോ.
21: സുനിത.
4: സുനിത. ഓക്കെ സുനിത ചേച്ചി, ചോദ്യം ഇതാണ്, കുസൃതി ചോദ്യമാണ്. താറാവുകൾ എന്താണ് ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്നത്? താറാവുകൾ എന്താണ് ഒന്നിന് പിറകെ ഒന്നായി നടക്കുന്നത്? 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആലോചിച്ച് നോക്ക്. ഓക്കെ ടൈം ഔട്ടായി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ അടുത്തൊരു കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ
22: ഹലോ
4: ഹലോ, പേര് പറയോ.
22: ഓക്കെ
4: ജയ ചേച്ചി, ചോദിക്കട്ടെ.
1: നേരത്തെ ചോദിച്ചാൽ ഞാൻ പറയട്ടെ, മുണ്ടിയായി പൊട്ടുന്ന ലെൻസ്.
4: പറഞ്ഞോ.
1: സൈലൻസ്.
4: സൈലൻസ് കറക്റ്റ് ആൻസർ ആണ്. കൂളായിട്ടുള്ളവർ കുടിക്കുന്നത് എന്ത്? കൂളായിട്ടുള്ളവർ കുടിക്കുന്നത് എന്ത്? കുസൃതി ചോദ്യമാണ്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ട് ആയി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, അടുത്തൊരു കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, ഷബ്ന ചേച്ചി അല്ല, രേഷ്മയാണ്. ഓക്കെ ജിജോ ചേട്ടാ, ചോദ്യം ഇതാണ്. ക എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. അക്ഷരം കായാണ്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
4: ഹലോ, പേര് പറയോ.
2: ശ്രീലത.
4: ഓക്കെ ശ്രീലത ചേച്ചി, ചോദ്യം ഇതാണ്. താ എന്ന അക്ഷരമല്ലേ, താ താ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സിനിമ പേര് പറയണം. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ടായി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
22: ഹലോ.
4: ഹലോ, പേര് പറയൂ.
22: ഫാത്തിമ.
4: ഫാത്തിമ. ഫാത്തിമ, ചോദ്യം ഇതാണ്. ജ എന്ന അക്ഷരമല്ലേ, ജ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സാധനങ്ങളുടെ പേര് പറയണം. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഉദ്ദേശിച്ച മലയാളം ജായാണേ. ടൈം ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
23: ഹലോ.
4: ഹലോ, പേര് പറയൂ.
23: സുജാത.
4: സുജാത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
23: കണ്ടച്ചിറക്ക്.
4: പഠിക്കുവാണോ?
23: അയ്യോ അല്ല, വീട്ടമ്മയാണ്.
4: വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, കൂളായിട്ടുള്ളവർ കുടിക്കുന്നത് എന്താന്ന് പറയണം. കൂളായിട്ടുള്ളവർ കുടിക്കുന്നത്. 7 seconds ആണ് ടൈം. കുസൃതി ചോദ്യം.
23: കൂളായിട്ടുള്ളവർ
4: കുടിക്കുന്നത് എന്ത്?
23: കൂൾ ഡ്രിങ്ക്സ്.
4: ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
24: ഹലോ.
4: ഹലോ, പേര് പറയോ.
24: മഞ്ജു.
4: മഞ്ജു. ഓക്കെ മഞ്ജു ചേച്ചി, ചോദ്യം ഇതാണ്. അണ്ണാരക്കണ്ണന്റെ അച്ഛന്റെ പേരെന്താണ്? കുസൃതി ചോദ്യമാണ്. അണ്ണാരക്കണ്ണന്റെ അച്ഛന്റെ പേര്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആലോചിച്ച് നോക്ക്. വരുന്നില്ല. ഓക്കെ, സാരില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് കോളാണ്. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഒരു കോൾ കൂടെ കണക്ട് ചെയ്യാം. ലാസ്റ്റ് കോളാണ്. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺ ഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺ ഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്, രേഷ്മ.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: തിരുമുല്ലവാരത്ത് നിന്നും രഘുനന്ദനാണ്. അമ്മച്ചി വീട് വെള്ളേട്ടമ്പലം റോഡ് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. പണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസവും ഒരു അപകടം ഉണ്ടായി, ഒരു യുവാവ് മരണപ്പെട്ടു. ഇതില് വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളൊക്കെ ഓവർ സ്പീഡിലാണ് പോകുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലറും ഒക്കെ ഭയന്നാണ് ഇതുവഴി കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളേട്ടമ്പലം അമ്മച്ചി വീട് റൂട്ടില് പോലീസിലെ സേവനം ഇല്ലാതിരുന്നാൽ വളരെ അപകടം ഉണ്ടാകുന്ന ഇനി തുടർന്നും ഇതും സംഭവിക്കും. അതുപോലെ രാമൻകുളങ്ങര ജംഗ്ഷൻ അവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശത്രുവാന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാലുമൂടി ജംഗ്ഷനില് അവിടെ നാലു കാങ്കത്തുമുക്കുന്ന വരുന്ന റോഡ് തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. അപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് ഹെഡ് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ടി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ വീട്ടമ്മമാരൊക്കെ പഴയ ഒരു ടൈം ടേബിളിലേക്ക് തിരിച്ചെത്തുന്ന സമയമാണ്. കുട്ടികൾ മാത്രമല്ല വീട്ടമ്മമാരും, അതായത് അമ്മമാരും അല്ലെ. അപ്പോൾ പലപ്പോഴും നമ്മൾ രാവിലെ അലാമൊക്കെ അടിക്കുമ്പോൾ ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പുതുപ്പിനുള്ളിലേക്കൊക്കെ ഒരു ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. കാരണം മഴക്കാലമാണ്. പക്ഷേ കുറെ കഴിയുമ്പോഴായിരിക്കും തിരക്ക് പിടിച്ച ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, നേരം വൈകിയല്ലോ, ഇനി ഒന്നും പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ മിക്കവരും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാകും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. അതായത് നമുക്ക് മടിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മാറ്റങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇതൊരു നല്ല കാലം തന്നെയാണ്. അതായത് ജൂൺ തൊട്ടാകുമ്പോൾ നമ്മൾ കുട്ടികളുടെ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് വീട്ടമ്മമാർക്കൊക്കെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് എന്ന് ഒന്ന് നോക്കാം അല്ലെ. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇങ്ങനെ മനസ്സിലുണ്ട് എന്തായാലും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്നതിന് മുൻപ്, അലമാരൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണോ എന്ന്. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴോ എന്തൊരു ചൂട്, നമുക്കൊന്ന് ഫോണൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് സോഫയിലിരുന്ന് സമയം അങ്ങ് പോവുമല്ലേ. അവസാനം കുട്ടികളുടെ സ്കൂൾ ബസ് ഒക്കെ വരുമ്പോഴായിരിക്കും അയ്യോ ഇത്രയും സമയമായി എന്നറിയുന്ന ഞെട്ടുന്നത്. അലമാര അപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കും. അതോടൊപ്പം കൂടെ ഒരു സമയം കളഞ്ഞു പോയല്ലോ എന്നൊരു സങ്കടം നമ്മളെ ഇങ്ങനെ ഭരിക്കാനും തുടങ്ങും. നമ്മുടെ എല്ലാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തുടങ്ങുന്നതിന് പകരം നമ്മൾ സമയം കളയും. ഇതിനെയാണ് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ശീലം അല്ലെ അങ്ങനെ പറയുന്നത്. കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് പലപ്പോഴും അലസതയാണെന്നാണ് നമ്മളിൽ മിക്കവരും കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് വെറും മടിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വൈകാരികമായ വടംവലിയാണ്. അത് തിരക്കേറിയ ലോകത്ത് വീട്, ജോലി, കുട്ടികൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പെർഫെക്റ്റായി ചെയ്യണമെന്ന നിർബന്ധം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ എവിടെ തുടങ്ങണം എന്നറിയാതെ നമ്മൾ പകച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സത്യത്തിൽ ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുടെ തലച്ചോർ തന്നെ കണ്ടെത്തുന്ന ഒരു എസ്കേപ്പ് അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ പറയാം ഈ ഒരു മടിയെ അല്ലെ. ഇതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അതായത് എപ്പോഴും പെട്ടെന്നുള്ളൊരു സന്തോഷവും ആശ്വാസവുമാണ് വേണ്ടത്. സങ്കീർണമായ ഒരു ജോലി കാണുമ്പോൾ ഓ ഇതൊക്കെ ബോറല്ലേ, നമുക്ക് കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കാമെന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു

0: അഞ്ചു മിനിറ്റ് നിയമം. ഏതൊരു കാര്യവും തുടങ്ങാനാണ് ഏറ്റവും പ്രയാസം. വെറും അഞ്ചു മിനിറ്റ് മാത്രം ഞാൻ ഇത് ചെയ്യും എന്ന് സ്വയം പറയാം. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കാൻ നമ്മുടെ തലച്ചോർ നമ്മളെ സഹായിക്കും. അടുത്തത് ചെറിയ ഭാഗങ്ങളായി തിരിക്കുക എന്നുള്ളതാണ്. അതായത് വലിയൊരു ജോലി കാണുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് വീട് മുഴുവൻ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ഇത്രയും നമ്മൾ ഇന്ന് വൃത്തിയാക്കി തീരണം, ഇത് എത്ര നേരം എടുക്കും ഈ ജോലി എന്ന് നമുക്കൊരു ടെൻഷൻ വരും. അതിന് പകരം ഇന്ന് ഈ ഒരു ഷെൽഫ് മാത്രം വൃത്തിയാക്കാം എന്ന് ചിന്തിക്കാം. ലക്ഷ്യം ചെറുതാകുമ്പോൾ നമുക്കത് തുടങ്ങാൻ എളുപ്പമാകും. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സെറ്റിയുടെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി ടിപ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർച്ചയായി കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ. കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ഗീതു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു വർഷ ദൈർഘ്യമുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴിയും IFCI വിവിധ കേന്ദ്രങ്ങളിൽ നേരിട്ടും അപേക്ഷ നൽകാം. ബന്ധപ്പെട്ട രേഖകളും അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി ഈ മാസം 15 വരെ. LP UP സ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള ഡിപ്ലോമ പ്രോഗ്രാമായ DL-ADന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. യോഗ്യത 3 ചാൻസിനകം 50% മാർക്കോടെ പ്ലസ് ടു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് 12 ക്ലാസ് പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം 14 വരെ നീട്ടി. ഛത്തീസ്ഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റിന്റെ ഫലം പരിശോധിക്കാം. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾക്കും ആവശ്യമുള്ളവർക്കും 10:00 വരെ അവസരമുണ്ട്. വിവരങ്ങൾ പൂർണ്ണമായും നൽകിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയാക്കി കൺഫർമേഷൻ നടത്താം. വിവിധ ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 20-ന്. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം 20 തീയതിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-274-9847. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിക്കോഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSAB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടിതോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSAB ഓഫീസ് സെക്ഷനിൽ

അല്ലെങ്കിൽ 9496-01-01-01 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകും. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: എന്താ
1: രാവിലെ
2: പരിപാടി? ഞാനേ മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുവാ.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
2: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
5: എല്ലാവർക്കും നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗ് 107.8 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം തത്സമയ ഫോണിൻ പ്രോഗ്രാം. അപ്പോൾ കോളർ ശ്രദ്ധിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 04-74-293-1111. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം RJ നിമ്മിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഒരു ഫുൾ കൺഫ്യൂഷൻ മോഡിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? രാവിലെ ഞാൻ നോക്കുമ്പോൾ, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് മഴയൊക്കെയാണ്. ഉച്ചയാകുമ്പോൾ ഭയങ്കര പൊള്ളുന്ന വെയിൽ. ഇന്നലെയൊക്കെ ഞാൻ പുറത്തു പോയപ്പം കരിഞ്ഞു പോയി. വൈകിട്ടാകുമ്പോൾ പിന്നെയും പാറ്റേൺ അനുസരിച്ച് അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് മഴയും ചാറ്റലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കൺഫ്യൂഷൻ മോഡാണ് കാലാവസ്ഥയെന്ന്. എന്തായാലും ഇതൊന്നും മൈൻഡാക്കണ്ട, കോളേഴ്സ് എല്ലാം വിളിച്ചോളൂ, ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചോളൂ, ഡെഡിക്കേഷൻസ് പറയൂ. അപ്പോൾ കൺഫ്യൂഷനിലുള്ള എല്ലാവരും വിളിച്ചോളൂ. നിങ്ങളോടൊപ്പം ഇന്ന് RJ നിമ്മിയാണ്. 3 മണി വരെ ആദ്യത്തെ കോളറിലേക്ക് പോവാം. ഹലോ
6: ഹലോ
5: ഹലോ, പേര് പറഞ്ഞോളൂ.
6: ഹസീന.
5: ഹസീന, എവിടുന്നാ വിളിക്കുന്നേ?
6: പെരുമ്പഴേന്ന്.
5: സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റ് കോളറാണ്.
6: ഞാൻ എത്ര ദിവസമാണ് ഫസ്റ്റ് കോളറാവാൻ വേണ്ടി കാത്തിരിക്കുന്നത്.
5: ഇന്ന് കിട്ടി.
6: ഇന്ന് കിട്ടി. കഴിഞ്ഞ June 5 ലാസ്റ്റ് കോളറായിരുന്നു.
5: ലാസ്റ്റ് കോളറായിരുന്നോ? എപ്പോഴും എന്തെങ്കിലും ഒരു യൂണിക്ക് കാണും. സുഖാണോ?
6: എന്തൊക്കെയുണ്ട് വിശേഷം? വിളിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിൽക്കുന്ന.
5: ഇന്ന് വീട്ടിലാണോ?
6: ഇന്ന് വീട്ടില്ല.
5: വീട്ടിലാണ്. പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട്? സത്യം, ഞാനും അതന്നെ. കഴുകിയിടും, ഉണക്കാൻ പറ്റത്തില്ല. അതെ അതെ അതെ. പിന്നെ കഴുകി ഇങ്ങനെ മഴ പെയ്യ അല്ലേ, വേണമെങ്കിൽ വിരിച്ചിടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത മഴ ഇങ്ങ് വരും, പിന്നെ എടുത്തുകൊണ്ട് ഓടും. എല്ലാം അതേ റിപ്പീറ്റ് സീൻ തന്നെ. കുഴപ്പമില്ല. പിന്നെ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചത്? വെയിലുണ്ടല്ലേ. ഞാൻ രാവിലെ വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേ? മഴയുടെ പാട്ടാണ്. മഴയുടെ പ്രണീനിയാണോ?
6: രണ്ടു ദിവസം കൊണ്ടേ പറയുന്ന ആരും മഴയുടെ പാട്ട്
5: ചോദിക്കുന്നില്ല. നമ്മുടെ ചേച്ചി ചോദിക്കാൻ
6: പാട്ട് പറയണമെന്നുള്ള പെട്ടെന്ന് കിട്ടത്തില്ല. ഇന്ന് ഞാൻ മുമ്പേ കളക്ട്
5: സെർച്ച് ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ട. എന്നാ ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ ചേച്ചി.
7: താന താന പവിഴമഴ

0: ശരിവര കാതോടുകാതോരം. അപ്പം നമ്മൾ കേട്ടത് അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ വിദ്യാസാഗർ സംഗീത സംവിധാനം ചെയ്ത്, കൈതപ്രം രചിച്ച്, സുജാത മോഹൻ ഖാൻ പാഠം ആലപിച്ച ആബേരി രാഗത്തിലെ ഗാനമാണ്. മഴയ്ക്ക് എപ്പോഴും ഒരു റൊമാൻറ്റിക് ഷെയ്ഡുണ്ടല്ലേ, ഗാനങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് അത് ഡിസ്ക്രൈബും ചെയ്തേക്കുന്നത്. കൈതപ്രം ഇതിൽ എന്താണ്, തോരാത്ത മോഹം ഈ മഴ, ഗന്ധർവ ഗാനം ഈ മഴ എന്നൊക്കെയാണ് മഴയെ വിവരിച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇമേജറി ആണല്ലേ. അപ്പൊ അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേരെന്താ?
1: ഞാൻ സിദ്ധി വിനായക.
0: ആഹാ, എവിടുന്ന വിളിക്കുന്നേ?
1: മുണ്ടക്കലിൽ.
0: മുണ്ടക്കലിൽ നിന്നാണ്. സ്കൂളിലാണോ? പനിയാണോ? ഏത് ക്ലാസ്സിലാ? ആറിലാ. എവിടുന്ന പനി കിട്ടിയ? സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാണോ? മഴയത്ത് കളിച്ചോ?
1: ഇല്ല,
0: ഈയടുത്ത് പനി വന്നതാണ്. ഇപ്പൊ ശ്രദ്ധിക്കണ്ടേ? മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചു. അമ്മയുണ്ടോ കൂടെ? അമ്മയുണ്ട്. റെസ്റ്റ് ഒക്കെ എടുക്കും കേട്ടോ. ഏത് പാട്ടാ ചോദിച്ചേ? നല്ല സെലക്ഷൻ ആണല്ലോ. ആർക്കാണ് ഡെഡിക്കേഷൻ ചോദിക്കട്ടെ? ആണ്. സ്കൂളിൽ പോവാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നല്ലോ സ്വരത്തില്. അതുണ്ടല്ലേ. അപ്പൊ പാട്ടൊക്കെ കേട്ടാലോ.
1: ഓക്കെ
0: ഓക്കെ, മനെ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പം നേരത്തെ പറഞ്ഞ വിവരണങ്ങളും ജോക്സ് അസൈഡ്, ഇന്ന് കൊല്ലത്ത് യെല്ലോ അലേർട്ടാണെങ്കിൽ കൂടി മഴ എപ്പോൾ വേണമെങ്കിലും ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങുന്നവരൊക്കെ ഒന്ന് കുട കയ്യിൽ കരുതാൻ ശ്രമിക്കുക എന്നല്ല, മറക്കണ്ട. രാവിലെ വെയിലുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണേലും ആശാൻ പെട്ടെന്ന് വന്നിങ്ങനെ പാഞ്ഞങ്ങ് വരും, സർപ്രൈസ് മോഡിലാണ്. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. റോഡ് സ്ലിപ്പറിയാണ്, പെട്ടെന്ന് എത്താനുള്ള ധൃതിയിൽ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യണ്ട എന്നും കൂടി ഓർപ്പിക്കുകയാണ്. അപ്പം അടുത്ത കൊള്ളിക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ ചേട്ടാ.
1: ബൈജു. ബൈജു
0: ബൈജു, എവിടുന്നാ വിളിക്കുന്നേ? ഇരവിപുരം. സുഖാണോ?
1: അതെ അതെ,
0: സുഖം. എന്താണ് വിശേഷങ്ങളുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഓണപ്പുറത്തൂടെ പോകുമ്പോ വളരെ ശ്രദ്ധിക്കാനും പ്രത്യേക അറിയിപ്പ് ഉണ്ടാകണം.
0: ഓക്കെ ഓക്കെ, നല്ലൊരു ആശയമാണ്. യെസ്,
1: അപകടങ്ങൾ ഒരുപാട് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്.
0: അതെ അതെ, ഡ്രൈവിങ്ങിനാണേലും നടക്കുന്നവർക്കാണേലും ഒത്തിരി ആക്സിഡന്റ്സ് ഒക്കെ വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ചേട്ടാ? കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? അതെ അതെ, ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിലും നടക്കുന്നവരൊക്കെ ആണെങ്കിലും കൂടുതൽ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് നടക്കുക, അപകടങ്ങളിലൊന്നും പെടാതിരിക്കുക അല്ലേ? ആ ഒരു ആശയമാണ്. ഓക്കെ ചേട്ടാ, ഏത് പാട്ടാ ചോദിച്ചേ?
1: പാട്ടാണ്.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കുഞ്ഞുമോന്
0: വേണ്ടിയിട്ടാണ്. അപ്പൊ ഗാനത്തിലേക്ക് പോയാലോ? ഓക്കെ ചേട്ടാ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമ്മൾ നേരത്തെ മഴയെ പറ്റി പറഞ്ഞു. ബീച്ച് അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നതും എപ്പോഴും ആകർഷത ഉണർത്തുന്ന ഒരു സംഭവമാണല്ലേ. അതിൻ്റെ ആഴം പുറമേന്ന് നോക്കി നമ്മൾ കാണുന്നത് പോലെ തിരകൾ മാത്രമായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ലോകം മറഞ്ഞു കിടപ്പുണ്ടെന്ന് മറക്കരുത്. June 8 ഇന്ന് ആക്ച്വലി ലോക സമുദ്ര ദിനമാണ്, വേൾഡ് ഓഷ്യൻസ് ഡേ. അപ്പം അങ്ങനെ കടലിന് വേണ്ടി മാറ്റി ഡെഡിക്കേറ്റ് ചെയ്തൊരു ദിവസമാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ,
3: ഹലോ,
2: കേൾക്കുന്നുണ്ടോ? പേര് പറഞ്ഞോളൂ, പേര് പറയൂ.
3: ഹലോ,
2: ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടല്ലോ, പേര് പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. വീട്ടിലാണോ?
3: ഹലോ,
2: വീട്ടിലാണോ? കേൾക്കുന്നുണ്ടോ? ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. അതൊക്കെ ശരിയാവും, വിഷമിക്കണ്ട. അവിടെ മഴയുണ്ടോ? രാവിലെ മഴയായിരുന്നു, വെയിലാണിപ്പോ. ഓക്കെ, ഏത് പാട്ടാ ചോദിച്ചു ചേച്ചി? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാ ഗാനത്തിലേക്ക് പോവാം. വിളിച്ചാലും സന്തോഷം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90-ാം വാർഷികം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200-ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. admission.vhscportal.kerala.gov.in/ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ് സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90-ാം വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21-നാണ് പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു.

0: അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ആകാശവാണി പരിവാര ബധായ് ദ 90 ആപ്നെ പൂരാ കിയാ ഹൈ 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാമനയെ ഹൈ പൂരാ ദേശ് ആകാശവാണി കെ സാഥ് ജുഡാ ഹുവാ ഹൈ ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാമനയെ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മു കശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
3: 42% കൃഷിഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് പാസ് ഹൈ ഉത്പാദന മേ 42% ജ്യാദാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ ഹൈ. 58 crore കിസാൻ പൂരി ദുനിയാ മേ ഹൈ, ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർതേ. 68% കൃഷി ജോത ഹൈ ബ്രിക്സ് കൺട്രീസ് കേ പാസ്. 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭീ ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർതീ ഹൈ. ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കേ ബാരേ മേ ചർച്ച കർതാ ഹൈ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതീ, വേ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭീ പ്രഭാവിത് കർതീ ഹൈ.
0: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്.

ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിലൊരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്.

0: പേര് പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നേ? സുഖായിട്ടിരിക്കുന്ന? എന്താ വിശേഷങ്ങൾ? എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ? പുതിയ വിശേഷങ്ങൾ
1: നമ്മളെ വീട്ടുകാരന്റെ സുഖമല്ലായിരുന്നു. അപ്പം പാലിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്ന് വന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാന്ന് വിചാരിച്ചു,
0: അങ്ങനെ ഒന്ന് വിളിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ഫുഡ് കഴിച്ചോ? കഴിക്കാൻ പോന്നേ ഉള്ളു, കുറച്ച് കഴിയും, ലേറ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ ചോദിച്ചേ?
1: ഞാൻ ഗസലിലെ പാട്ട് ചോദിച്ചു.
0: ആർക്ക് വേണ്ടിട്ടാ?
1: അങ്ങനെ ആർക്കും വേണ്ടിട്ടല്ല,
0: എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, അത് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ഇത്രയും വരാം. അപ്പം നമ്മളിൽ ആർക്കെങ്കിലും കടൽ ഇഷ്ടമില്ലാതിരിക്കോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ബീച്ചാണ്. എല്ലാവരും പണ്ട് ഞങ്ങളുടെ ചെറുതിലേക്ക് ഇങ്ങനെ മൗണ്ടൻ ആണോ ഇഷ്ടം, ബീച്ച് ആണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എനിക്ക് അതിന് ഒറ്റ ആൻസർ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ബീച്ചാണ് ഇഷ്ടം. തണുപ്പൊക്കെ ഒക്കെ ഫൈൻ, ചൂടത്തിരിക്കാൻ ഇഷ്ടമല്ല. മലമുകളിലൊക്കെ പോയി തണുപ്പൊക്കെ കൊള്ളാനൊക്കെ രസമുണ്ടെങ്കിലും എനിക്ക് എന്തോ ബീച്ചിനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. വിഷമം വന്നാലും ടയേർഡാണെങ്കിലും സന്തോഷങ്ങൾ വന്നാലും നമ്മളൊക്കെ പലപ്പോഴും ഓടിപ്പോകുന്ന ഒരു സ്ഥലം ബീച്ചാണല്ലേ. ഞാൻ യൂഷ്വലി അങ്ങനെയാണ്, എനിക്ക് വർക്കല ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ആ ബീച്ചിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര എന്തോ ഒരു, നമുക്ക് യൂഷ്വലി സങ്കടങ്ങൾ വന്ന് പോകുമ്പോഴത്തേക്ക് ആ സങ്കടങ്ങളൊക്കെ കടലെടുത്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ആവുന്നൊരു ഫീല് ഉണ്ടല്ലോ അല്ലേ, പലപ്പോഴും തോന്നാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ശാന്തമാക്കുന്ന അല്ലെങ്കിൽ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ബീച്ചിനെ തിരിച്ച് നമ്മൾ നൽകുന്ന എന്താണെന്ന് ഓർത്തിട്ടുണ്ടോ? നമ്മൾ തിരിച്ച് മാലിന്യങ്ങളാണ് കൊടുക്കുന്നത് എന്നതാണ് സത്യം. അപ്പം നമുക്ക് ആശയത്തിലൂടെ തിരികെ വരാം, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ. ആണോ? ഓക്കെ ഓക്കെ. കഴിച്ചോ?
1: കഴിച്ചു.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: മഴയുണ്ട്.
0: മഴയും വെയിലും മാറി മാറി കൺഫ്യൂഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ,
0: കുഴപ്പമൊന്നുമില്ല. ഏത് പാട്ടാ ചോദിച്ചേ? മഴ തന്നെയാണ് തീം. ഓക്കെ.
1: ആർക്കെല്ലാം? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയും
0: എല്ലാ കൂട്ടുകാർക്കും. പിന്നെ ആർക്കെല്ലാം ഉണ്ടോ? ഇത്രേ ഉള്ളൂ.
1: പ്രത്യേകിച്ച് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി.
0: എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ്. അപ്പൊ എന്നാ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.
1: ഓക്കെ.

0: നാട്ടിലെ പാട്ടുകാർ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 9:30.
1: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. ഇന്ന് എല്ലാരും മഴ മഴപ്പാട്ടാണല്ലോ, എല്ലാരും മഴയെ റൊമാൻറ്റിസൈസ് ചെയ്ത് ആലോചിച്ചുകൂടെയൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കടലിപ്പോ ബീച്ചസ് ഇപ്പൊ ട്രിവാൻഡ്രം ആയാലും എനിക്ക് പരിചയം കൂടുതൽ ട്രിവാൻഡ്രം ആണല്ലോ. അപ്പം ശംഖുമുഖമാണെങ്കിലും കോളമാണെങ്കിലും ഇപ്പം കൊല്ലം ബീച്ചാണെങ്കിലും അതുപോലെ കാപ്പിലോ വർക്കലയോ ആണെങ്കിലും കൂടി നമ്മുടെ പല ഓർമ്മകളുടെയും ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ, അത് ബാക്ക്ഡ്രോപ്പ് ആണ്. പല മെമ്മറീസും എനിക്കും ഒരുപാട് മെമ്മറീസും കുഞ്ഞ് ഈ ഫാമിലി ഔട്ടിങ്സും ഒക്കെ ആ ഒരു ബാക്ക്ഡ്രോപ്പ് ബീച്ചസാണ് കൂടുതൽ. അല്ലെ ഒരു സൺഡേ ആയിക്കോട്ടെ, ഇപ്പോഴും വീക്കെൻഡിന് അവിടെ അവിടെ എത്രയോ നേരം വന്നിരിക്കുന്ന ഫാമിലീസ് കുഞ്ഞുമക്കളുമായിട്ട് അവർ അവിടെ വന്നിരുന്ന് കളിക്കുന്ന ആൾക്ക് ആ മെമ്മറീസൊക്കെ, ഐ മീൻ മെമ്മറീസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്ന സീൻസ്, അതാണല്ലോ പിന്നീട് മെമ്മറീസ് ആവുന്നത്. നമ്മളിതിൻ്റെ ശബ്ദവും ഭംഗിയും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് അല്ലേ. പക്ഷെ അതിൻ്റെ പ്രാധാന്യം, ഈ ബീച്ചസിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു സംരക്ഷിക്കുന്നതിലാണെങ്കിലും ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ താമസസ്ഥലം, അത് അവർ താമസസ്ഥലം നൽകുന്നതാണെങ്കിലും പല ആൾക്കാരുടെ ഇൻകം ലൈഫ് സോഴ്സ് അതിൽ കൂടെ ആണല്ലോ, ബീച്ചിലൂടെ ആണല്ലോ അല്ലേ. അങ്ങനെ പറയുന്നതിലും ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ,
1: പേര് പറഞ്ഞോളൂ. ആഹാ, വിഷയം എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖമാണോ? സുഖം.
2: പിന്നെ
1: എനിക്ക് സുഖം. ചേട്ടാ ഫുഡൊക്കെ കഴിച്ചു? പേര് നിമ്മി എന്നാണേ. ഓക്കെ ചേട്ടാ, ഫുഡ് കഴിച്ചോ? ജോലി സ്ഥലത്താണോ? അങ്ങനെയാണല്ലേ, ഇപ്പൊ ഞാൻ താമസിപ്പിക്കുന്നില്ല. ഏത് ഗാനോ ചോദിച്ചേ? നല്ല സെലക്ഷൻ. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടോ?
2: അപ്പൊ
1: പ്രത്യേകം താങ്ക്സ്. ഓക്കെ ചേട്ടാ, എന്നാ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. അപ്പൊ സമുദ്രദിനം പ്രമാണിച്ച് കൊല്ലത്തുകാരോട് ചോദിക്കാനായിട്ട് ഏറ്റവും നല്ല ചോദ്യം ചോദിക്കട്ടെ. കടൽ തരുന്ന ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒറ്റ കാലിൽ ഉത്തരം പറയുവാണെങ്കിൽ നല്ല അടിപൊളി മീനെന്നായിരിക്കും അല്ലേ പറയുന്നത്. നല്ല ചാളയും കുഞ്ചും കണവയൊക്കെയാണ് എനിക്ക് എൻ്റെ ഫേവററ്റ് മീനുകളാണ് കേട്ടോ. എനിക്ക് ചാള പിടിച്ചത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഏത് ഫിഷ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് പിടിച്ച് നൂണ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം അത് ഇൻഡിസ്ക്രൈബിൾ, അത് വിവരിക്കാൻ പറ്റില്ല. അത് വേറൊരു ക്വിസീനും അത് വേറെ ഭക്ഷണം അതിൻ്റെ മീനിലോട്ട് എത്തത്തില്ലല്ലേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യൂഷ്വലി ആൾക്കാർക്ക് അങ്ങനെയായിരിക്കും, എനിക്ക് ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചോറ് കഴിക്കാനുള്ളൊരു മൂടേ ഫുൾ അങ്ങ് പോവും. നിങ്ങളും അങ്ങനെയാണോ? അതുപോലെ നിങ്ങൾക്ക് കടലും അല്ലെങ്കിൽ ബീച്ചായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി നേരത്തെ പറഞ്ഞ പോലെ സുന്ദരമായ പല മെമ്മറീസും കാണുമല്ലേ, അതൊക്കെ വിളിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വിളിച്ച് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് സുക്കു.
0: പേര് കേട്ടിട്ടുണ്ട്. നമ്മള് സംസാരിച്ചിട്ടുണ്ടോ എന്തോ എനിക്കറിയാം. നമ്മള് സംസാരിച്ചിട്ടുണ്ടോ? എന്റെ പേര് നിമ്മി എന്നാണ് കേട്ടോ. നിമ്മി എന്നാണേ, നിമ്മി.
1: അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്.
0: ആ ഉണ്ട്
1: അറിയാം
0: അറിയാം.
1: എന്റെ വാനമ്പാടിയാ എമ്മ.
0: ഓ വാനമ്പാടി, വാനമ്പാടി ഇവിടെ ഉണ്ട്.
1: എന്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ വാനമ്പാടിയാ.
0: ആണല്ലേ. ഓക്കെ
1: ചേട്ടാ. മോളെ പേരെന്താ?
0: എന്റെ പേര് നിമ്മി എന്നാണേ. വാനമ്പാടിയുടെ മേളി വരത്തില്ല എന്നാലും ഞാൻ
1: വാനമ്പാടിയുടെയും
0: ട്രെയിനിങ് ഉണ്ട്. എല്ലാരും ട്രെയിൻ ചെയ്യണമല്ലോ.
1: എന്റെ വാനമ്പാടി ഞാൻ പ്രത്യേകം തിരക്കെന്ന് പറയണേ.
0: ആ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട് പുള്ളിക്കാരി.
1: പാട്ടേ
0: ആ
1: നമ്മളൊരു അലക്കുകാരൻ രാജുവുണ്ട്, പനിയെ അമ്പലത്തിലെത്താം. അത് കഴിഞ്ഞത് രാജു കയറ്റിയ മിനി കടുവര് അമ്പലത്തിലെത്താം. അവിടെ ഒരു ചക്കര എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ചക്കര
0: ചക്കര കൊള്ളാലോ, നല്ല വട്ടപ്പേരാണല്ലോ.
1: നല്ല പേര ചക്കര. ആ ചക്കരക്ക് വേണ്ടി കൂടെ ആയി പാട്ട്.
0: വട്ടപ്പേരാണോ ചക്കര?
1: ഇത് കേക്കുമ്പോ അവരെല്ലാം ചിരിക്ക. അവര് വിളിക്കണക്ക് കിട്ടുന്നില്ല.
0: ആണല്ലേ.
1: ഇപ്പൊ അവളെ കിടന്ന് വേളം ഉണ്ടാക്കും.
0: വേളം ഉണ്ടാക്കുമായിരിക്കും അല്ലേ. ഇച്ചിരി വേളം ഉണ്ടാക്കും.
1: അവിടുത്തെ പാറ്റുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, അവരുടെ കളിയാക്കും.
0: ആണല്ലേ.
1: അതുകൊണ്ട് ചക്കരക്ക എന്റെ പൊഴി ഒരു ചക്കരക്കൊരു പൊച്ചുമ്മയും കൂടെ കൊടുത്തേക്കാ ഞാൻ.
0: ഓക്കെ ചേട്ടാ. അപ്പൊ പാട്ട് അവർക്കാണല്ലോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: എന്റെ വാനമ്പാടിയെ പ്രത്യേകം തിരക്കേ പറയണം.
0: പ്രത്യേകം പറഞ്ഞേക്കാം. എന്നാ നമുക്ക് ഗാനത്തിലേക്ക് പോയിട്ട് തിരികെ വരാം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ കടലിന് സ്വന്തമായിട്ടൊരു സംഗീതം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ആഴങ്ങളിൽ നിന്നുള്ള തിമിംഗലങ്ങൾ ബ്ലൂവിൽ പരസ്പരം ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കിലോമീറ്റേഴ്സ് സഞ്ചരിക്കുന്ന മനോഹരമായ ചില സ്വരങ്ങൾ ശബ്ദങ്ങളിലൂടെയാണ്. എക്സ്പേർട്സ് ഇതിനെ വീൽ സോങ്സ് അഥവാ തിമിംഗലങ്ങളുടെ പാട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഈ റേഡിയോ ബെൻസേറിൽ ഇങ്ങനെ മനോഹരമായ ഗാനങ്ങൾ പാട്ടുകളും ഒഴിനീളം പ്ലേ ചെയ്യുന്ന പോലെ കടലിന്റെ ആഴങ്ങളിലും ഇതുപോലെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു തോട്ടോടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം നിന്നെ, ഞാൻ മണികണ്ഠൻ പോളിത്തോട്.
0: ഓക്കെ ചേട്ട, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിരിക്കുന്നു,
0: സുഖമാണ്, സുഖമാണ്. ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡ് കഴിച്ചില്ല, കുറച്ച് കഴിയും,
0: കുറച്ച് കഴിയും. ഇപ്പൊ വർക്കിലല്ലേ?
1: വീട്ടില. ഇന്ന് മൂന്ന് വിശേഷ ദിവസമുള്ള ദിവസമാ.
0: പറഞ്ഞോളൂ.
1: റേഡിയോ ദിനമാ, 90 വർഷമായി.
0: ഇന്ന് റേഡിയോ ദിനമാണോ? ഓക്കെ.
1: റേഡിയോ കണ്ടുപിടിച്ചിട്ട് 90 വർഷമായതാണ്.
0: അടുത്തത്
1: പിന്നെ അതുകൂടാതെ നമ്മള് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്.
0: അതെ അതെ, ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതെ അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആണ്.
1: അതെ അതെ, കടലിന്റെ ദിനമാണ്. കടൽ,
0: യെസ് യെസ്, കടൽ ദിനമാണ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേൾക്കുന്നുണ്ട്.
1: കൊല്ലത്തെ മീൻ എന്ന് വെച്ചാൽ ഏറ്റവും രുചിയുള്ള മീൻ കിട്ടുന്ന, കേരളത്തിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് കൊല്ലത്താണ്.
0: കൊല്ലത്താണ്, അതെ.
1: കരിമീനായാലും കുയാവാലി സ്പെഷ്യലിസ്റ്റ് മീനാ, വേറെ ലോകത്ത് എവിടെയും കിട്ടുന്ന ഈ മീൻ.
0: ആ മീനല്ലേ,
1: അച്ചമടിക്കാരി മാത്രമേ കിട്ടത്തുള്ളൂ,
0: മാത്രമേ കിട്ടുള്ളൂ. അവിടുത്തെ സ്പെഷ്യാലിറ്റിയുള്ള
1: മീനാണ്.
0: ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ.
1: ഈനെ അങ്ങോട്ട് ഉടച്ചു വെച്ചിട്ട് ചാളെ അങ്ങോട്ട് പൊരിച്ച് പുളിമുളം വെച്ചിട്ട് അടിപൊളിയാണ്.
0: ആണല്ലേ, കൊതിപ്പിക്കാനായിട്ട് വിളിച്ച് കറിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാണ്.
1: നിമ്മിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് നിമ്മിയുടെ തിരി നല്ല രസമാണ് കേക്കാ.
0: താങ്ക് യു.
1: നല്ല നല്ല രസം, ഞാൻ പറയാം.
0: കൂടുതൽ ചിരിക്കുന്നോണ്ടാവാം.
1: അല്ല, ചിരിക്കണം. നല്ല,
0: അതെ അതെ, നമ്മള് ആയുസ് കൂടുമല്ലോ. അതെ, ഇഷ്ടമുള്ളവരുടെ കൂടെ കൂടുതൽ താമസിക്കാൻ ആയുസ് കൂട്ടാൻ വേണ്ടി ചിരിക്കുകയാന്ന്
1: തോന്നുന്നു.
0: ചുമ്മാ അടിച്ചു വിടുവാണല്ലേ, പക്ഷെ എന്നാലും ഒന്ന് ചിരിക്കാലോ, അതും പറഞ്ഞും ചിരിക്കാലോ.
1: എനിക്ക് വേണ്ട പാട്ട്, 1976 വനദേവത എന്ന സിനിമ ഉണ്ടായിരുന്നു.
0: വനദേവത,
1: അത് യൂസഫ് അലി കേച്ചി എഴുതി, ദേവരായ സംഗീത യേശുദാസ് വലിയതാ. ഇത് നമ്മുടെ എല്ലാ കാലഘട്ടത്തിലുള്ള ഒരു പാട്ടാ. സ്വർഗം താനിറങ്ങി വന്നത്, സ്വപ്നം തീരെ നീട്ടി നിന്നത്, ഈശ്വരന്റെ സിദ്ധിയിൽ അവരുടെയും ഇവിടെ ഒന്നു ചേർന്നറിഞ്ഞത്. ഈ പാട്ട്
0: ഒരു സംഗീത പ്രേമിയാണ്, മ്യൂസിക് അഫിഷ്യനാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പൊ അടുത്ത ഗാനത്തിലേക്ക് പോവാം.

0: അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിങ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ് മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറഞ്ഞോളൂ.
3: സത്യൻ.
2: എവിടുന്ന വിളിക്കുന്നേ? സുഖാണോ?
3: ആ സുഖാണോ, കുഴപ്പമില്ല
2: കുഴപ്പമൊന്നുമില്ല. മഴയുണ്ടോ അവിടെ?
3: ആ ഇപ്പൊ മഴയില്ല, ചെറിയ വെയിലുണ്ട്.
2: ചെറിയ വെയിലൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ, കേക്കട്ടെ.
3: പേരെന്തോ?
2: എന്റെ പേര് നിമ്മി എന്നാണേ. നിമ്മി നിമ്മി.
3: ഓ
2: ഓക്കെ. നമ്മൾ സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈശ്വര
3: ഓക്കെ.
2: ആരോടാ മുന്നേ സംസാരിച്ചിട്ടിരുന്നത്? മുന്നേ പ്രാവശ്യം ആരോടാ സംസാരിച്ചത്?
3: അത് ഒന്ന് മറ്റേ ബോണിച്ചേട്ടനോ.
2: ബോണിച്ചേട്ടനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെ? പിന്നെ ഇപ്പൊ വീട്ടിലാണോ?
3: അല്ലല്ല, ഞാൻ കൊല്ലത്ത്.
2: കൊല്ലത്താണ്. വക്കീലാണ്. ഓക്കെ ഓക്കെ.
3: വീട് തൃശ്ശൂരാണ്.
2: ആ ഹാ, തൃശ്ശൂരാണ്. അതാണ് സംസാരത്തിലൊരു ചെറിയ സ്ലാങ് ഉണ്ട്, കൊല്ല സ്ലാങ് അല്ല. ഓക്കെ. വർക്ക് ആയിട്ട് വന്ന കൊല്ലത്ത് സെറ്റിലിംഗ് ആണ്. സെറ്റിൽഡ് ആണോ?
3: അല്ലല്ല
2: ഇല്ലല്ല,
3: ഞാൻ വർക്കിംഗിലാണ്. പിന്നെ ഇപ്പൊ 3 കൊല്ലമായി ഇവിടെ
2: കൊല്ലത്ത് ഇങ്ങനെ തങ്ങി നിക്കുന്നു.
3: നാട്ടിലൊക്കെ പോവാറുണ്ട്.
2: പോവാറുണ്ട്. കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. മഴയുടെ ഒരു ഇതേ ഉള്ളൂ. അതെ അതെ. പിന്നെ നല്ലൊരു ഗാനം വെച്ചാ മതി. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടോ?
3: അപ്പൊ എല്ലാരോടും അവിടെ എല്ലാരോടും അന്വേഷണം പറയണേ.
2: എല്ലാരോടും പറഞ്ഞേക്കാം കേട്ടോ.
3: പിന്നെ എനിക്ക് ഇവിടെ ഉള്ള സ്റ്റാഫിനോട് വേണ്ടിട്ടാണ് പാട്ട് കേൾക്കുന്നത്.
2: സ്റ്റാഫിന് വേണ്ടിട്ടാണ്. അപ്പൊ കൂടെ ഉള്ള സ്റ്റാഫിന് വേണ്ടിട്ട്
3: കൂടെ ഉള്ള സ്റ്റാഫിന് വേണ്ടിട്ട് 3-4 പേരുണ്ട്.

0: ഒത്തിരി വരാം. അപ്പൊ നമ്മൾ ഇന്ന് കടലിനെ കുറിച്ച് അധികം ആരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്ന് ഈ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ യൂഷ്വലി വിചാരിക്കും മരങ്ങളാണ്, എല്ലാം മരങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണല്ലോ നമ്മുടെ ഒരു മെയിൻ ചിന്ത. പക്ഷെ അതിന്റെ പകുതിയിലധികവും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കരയിലെ മരങ്ങളല്ല, നമ്മളെല്ലാവരും വിചാരിക്കുന്ന മറിച്ച് കടലിലെ കൊച്ചു കൊച്ചു സസ്യങ്ങളും പ്ലവകങ്ങളും, അതായത് ഇംഗ്ലീഷിൽ അതിനെ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നാണ് പറയുന്നത്, അവരാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ശ്വാസം എടുക്കുന്ന ഓരോ രണ്ടാമത്തെ ശ്വാസവും കടലിൻ്റെ ദാനമാണ്. ഓക്കെ, ആ ഒരു വിചാരം നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ കടലിനെ സംരക്ഷിക്കാനുള്ളൊരു ആ ചിന്തയും കൂടെ വേണം. ഈ കാരണം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ഭാഗം കൂടെയാണ് കടലെന്നാണ് ഞാൻ ഇതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ നമ്മൾ ഇതാണ് റെക്കോർഡ്സ് പറയുന്നത്, നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഓരോ രണ്ടാമത്തെ ശ്വാസവും കടലാണ് തരുന്നത്. ആ ഒരു ചിന്തയോടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മണി എന്നാണേ.
0: മണിച്ചേട്ടൻ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
1: പൊന്മുടി
0: എന്നാണ്. നൈസ്. അവിടെ ജോലിയുണ്ടോ? അവിടെ ജോലിയാണോ?
1: അതിശയായിപ്പോയോ?
0: അതെ അതെ,
1: ഞാൻ ഒരു 6 മണിയാവുന്നേരം നല്ല കുണ്ടറ നല്ല ഉണ്ടായിരുന്നു.
0: ഓക്കെ,
1: ഇപ്പൊ ഞാൻ വീട്ടിൽ എത്തി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ.
0: എന്താ
1: സംശയം തോന്നുന്നുണ്ടോ?
0: ഇല്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
1: എന്തോ
0: ഫുഡ് കഴിച്ചോ?
1: ഞാൻ ഫുഡ് കഴിക്കാറില്ല, കഞ്ഞി കുടിക്കും. തോറയ്ക്കും
0: കഞ്ഞി കഴിക്കും. ഓക്കെ ഓക്കെ, ഭയങ്കര തമാശക്കാരൻ, ഭയങ്കര തമാശക്കാരനാണല്ലോ. ഓക്കെ,
1: ശരിയൊരു തമാശ പറഞ്ഞതാ.
0: പിന്നെ
1: ഞാനത് ഞാൻ എന്നും ഇത് കേട്ടോണ്ടിരിക്കാ. എനിക്ക് ഒരുപാട് നിങ്ങളെ അടുത്തൊരു നിലയുണ്ട്, ആ നിലയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്.
0: ആണല്ലേ?
1: ഞാൻ ഇന്നലെ വന്നിരുന്നു കൊല്ലത്ത്, ഇൻഫിയറിന്റെ അവിടെ ഞാൻ വന്നിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പോയത്. ഇപ്പൊ ഞാനവിടെ നിൽക്കുക.
0: മനസ്സിലായി.
1: ഞാന് പഴയൊരു കമലഹാസന്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക് എന്റെ കുടുംബത്തിനും മറ്റേ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും
0: ശ്രോതാക്കൾക്കാണ്. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാൽ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരികെ വരാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടലെന്ന് പറയുന്നതിനെ നമുക്ക് ഭൂമിയുടെ 1 ശ്വാസകോശങ്ങളായിട്ട് വിശേഷിപ്പിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ ശ്വാസകോശത്തെ നമ്മൾ ശ്വാസം മുട്ടിക്കാറുണ്ടോ? പണ്ടൊക്കെ കഥകളിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കടലിൽ കുപ്പിയിലാക്കി അയക്കുന്ന കത്തുകളൊക്കെ വർഷങ്ങൾക്ക് ശേഷം മാർദ്ദീകരത്ത് വന്നിങ്ങനെ അടിയുന്നതിനെ കുറിച്ച്. എന്നാൽ ഇന്നത്തെ ഒരു പിക്ചർ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ കടലിലേക്ക് എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഒക്കെയാണ് തിരമാലകളിലൂടെ നമ്മുടെ ബീച്ചസിലേക്ക് വന്നടിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതേ നമ്മൾക്ക് തിരിച്ചു കിട്ടൂ എന്നൊരു പറച്ചിലുണ്ട്, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ കടലിനെ സംരക്ഷണത്തിനായിട്ട് ഘോര പ്രസംഗങ്ങളുടെ ആവശ്യമൊന്നും ആക്ച്വലി പറഞ്ഞാൽ ഇല്ല. സിമ്പിളായിട്ട് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഭയങ്കര സിമ്പിളാണ്. ബീച്ചിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ പോയി നിക്ഷേപിക്കാതിരിക്കുക, അവിടെ കൊണ്ടിടാതിരിക്കുക, പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യുക, ആ ഒരൊറ്റ സംഭവം ചെയ്താൽ മതി. ഭയങ്കരമായ ആക്ഷൻസോ പ്രസംഗമോ സ്പീച്ചസോ ഒന്നും ഡിസ്കഷൻസോ ഒന്നും വേണ്ട. ആ ഒരു ആക്ഷൻ ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ആക്ഷൻ മാത്രം, പ്രോമിസ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ, പേര് പറഞ്ഞോളൂ. സുഖമാണ് ചേട്ടന്?
4: കുഴപ്പമൊന്നുമില്ല.
3: പിന്നെ ഇപ്പൊ ജോലി ജോലിയിലാണോ ഇപ്പൊ? ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചോ? ഫുഡ് ഇപ്പൊ കഴിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഏത് പാട്ടാ ചോദിച്ചേ?
4: പാട്ട് ഒരു ഹിന്ദി സോങ് ആണോ ചോദിച്ചത്? ഞാൻ
3: ഹിന്ദി ഫാനാണ്, ഹിന്ദി ഫിലിം ഫാനാണോ?
4: പാട്ടിലേക്ക് പോവാം.
3: ഓക്കെ, ചേട്ടൻ ഡെഡിക്കേഷൻസ് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സോങ്ങിലേക്ക് പോവാം.

0: ചിത്രത്തിലേക്ക് വരാം. 1907 ദോഡ് എന്ന ചിത്രത്തിലെ ഓ ഭാവറേ എന്ന ഹിന്ദി ഗാനം ഇന്നത്തെ ആദ്യത്തെ ഹിന്ദി ഗാനമാണെന്ന് തോന്നുന്നു. ദാസേട്ടനും ആശാ ഭോസ്ലിയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. മെയിൻലി ക്ലാസിക് സ്വരങ്ങളാണല്ലോ. ഇന്ന് സിംഗേഴ്സ് ഒത്തിരി ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ക്ലാസിക് വോയിസസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ചന്ദ്ര, മങ്ങാട്ടെന്ന്
0: വിളിക്കുക.
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഏത് പാട്ടാ?
1: ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലെ പഴമുളം.
0: ആണല്ലേ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ മോനെ, മോന്റെ ഇരുന്ന് കൊടുക്കട്ടെ.
0: ആ കൊടുത്തോളൂ.
1: എന്നാ അങ്ങി വേണാ. പാട്ട് പറഞ്ഞു.
2: ഹലോ
0: ഹലോ, മോന്റെ പേരെന്താ?
2: ആദിദേവ്.
0: ആദിദേവ്, ഏത് ക്ലാസ്സിലാ?
2: ഇനി
0: നാലില്. ഇന്ന് സ്കൂളില്ലായിരുന്നോ? പതിനഞ്ചാം തീയതി തുറക്കത്തോളൂ. ഓ, അതിന്റെ സങ്കടമാണോ? സ്കൂളിൽ പോവാൻ മുട്ടി നിക്കുവാണോ? ഓ, ഒന്നും പറയലില്ലേ. ഹലോ
2: ഹലോ
0: ഹലോ, ആ പറഞ്ഞോ. ആദിദേവിനാണോ അപ്പൊ പാട്ട് ചോദിച്ചേ? ആണല്ലേ. എവിടെന്നേലും പറയാനുണ്ടോ? ഒന്നുമില്ല. എനിക്ക് സുഖമാണ്, മോന് സുഖമാണോ? ആണ്. കളിക്കാൻ? ഓ, മഴയായോണ്ട് കളിക്കാനൊന്നും പോവാൻ നിർവാഹം ഇല്ല, വീട്ടിൽ സ്റ്റക്ക് ആണല്ലേ. അപ്പൊ പാട്ട് കേട്ടിട്ട് വരാം. അപ്പൊ പിന്നെ അടുത്തിരുന്ന് പറഞ്ഞു തരുവ. ഇവിടൊക്കെ ഭയങ്കര മഴയാണല്ലേ. എന്റെ അവിടെയും ഭയങ്കര മഴയാ. പുറത്തൊന്നും പോക്കുന്നില്ല കറങ്ങാനൊന്നും. മോനെ പോലെ ഫുട്ബോളൊക്കെ കളിക്കോ? പുറത്തുപോയി എന്താ കളിക്കുന്നേ യൂഷ്വലി? ഹലോ, എന്തോ യൂഷ്വലി കളിക്കുന്നേ? ക്രിക്കറ്റ്, ഫുട്ബോൾ, എന്താ കളിക്കുന്നേ? ക്രിക്കറ്റ് ആണ് ഇഷ്ടം. ക്രിക്കറ്റ് കാണോ? ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. ആരാ ഫേവറേറ്റ് ക്രിക്കറ്റർ? ആരാ?
2: അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ.
0: നമുക്ക് പാട്ട് കേട്ടിട്ട് വന്നാലോ. ഓക്കെ മോനെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: തിരികെ വരാം. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ ശ്രീലക്ഷ്മി ചേച്ചിയുടെ ലൈവ് ഒക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ അതിലെ ടോപ്പിക് വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നല്ലോ, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഡിസ്പോസൽ കേൾക്കുമ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് വാക്കായിട്ടാണ്, അതൊരു കോൺസെപ്റ്റായിട്ട് തോന്നും. പക്ഷെ സത്യത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഇന്നലെ ഞാനിങ്ങനെ ഫ്രണ്ട്സായിട്ട് ചായക്കടയിൽ പോയി, ഒരു അവിടുത്തെ ട്രിവാൻഡ്രത്തൊരു ചായക്കടയാണ്, ഫേമസ് എന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ അവിടുത്തെ സ്നാക്സ് കടിയൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കഴിച്ചിട്ട് ആൾക്കാർ ബൈക്കിൽ കയറുന്നതിന് മുന്നേ കഴിച്ച നാപ് ടിഷ്യൂ അങ്ങ് ചുരുട്ടി അങ്ങ് അവിടെ ഒരു വലിയ വേസ്റ്റ് ബിൻ ട്രാഷ് ക്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ റോഡിലോട്ട് അങ്ങ് റോഡ് അല്ലെങ്കിൽ ആ ഫുട്പാത്തിൽ നിന്ന് ഫുട്പാത്തിൽ വലിച്ചെറിഞ്ഞിട്ട് പോവാം. ജസ്റ്റ് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ച പുള്ളിക്ക് ആ ട്രാഷ് ക്യാനിലോട്ട് ഇടാം. അസൻ നമ്മൾ വിചാരിക്കും പ്രായമുള്ള ആൾക്കാരെ പഠിപ്പിക്കും, ഇത് പ്രായമുള്ള ആളല്ല, അങ്ങേർക്ക് പുള്ളിക്കൊരു 30 വയസ്സിന് താഴെ കാണുള്ളൂ, 30 വയസ്സിന് താഴെയുള്ള മനുഷ്യൻ രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ വെക്കാൻ ഒരു ഇടാവുന്ന ടിഷ്യൂ പേപ്പറിനെ റോഡിൽ വലിച്ചെറിഞ്ഞിട്ട് പോവാണ്. ഇപ്പം പബ്ലിക് മാത്രമല്ല, ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സ് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ ആ കടക്കാർ ഈ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഫുട്പാത്തിൽ ഇട്ടിട്ട് ആ കടയുടെ ഫ്രണ്ട് കട ഒരു കടയുടെ തൊട്ട് ജസ്റ്റ് ഇറങ്ങി ഫുട്പാത്താണ്. അപ്പോൾ കടയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ട് പോകുന്ന ഈ പറഞ്ഞ യൂസ്ഡ് ടിഷ്യൂസ് അവിടുത്തെ ഒരു എംപ്ലോയി അവിടുത്തെ ഒരു ജീവനക്കാരൻ തൂക്കുവാണ്. തൂത്ത് അത് തൂത്ത് ഒന്ന് വാരി ആ ട്രാഷ് ക്യാനിലോട്ട് ഇട്ടാൽ മതി. പക്ഷെ പുള്ളിയും തൂത്ത് റോഡിലോട്ടാണ് എറിയുന്നത്. ഞാൻ നോക്കിയപ്പോൾ പുള്ളി തൂത്ത് അങ്ങോട്ട് ക്ലീൻ ചെയ്യുകയല്ല, പുള്ളിയും കടയുടെ മുന്നേ തന്നെ വൃത്തികേടാക്കുവാണ്, തൂത്ത് അങ്ങ് റോഡിലേക്ക് എറിയാണ്. ജസ്റ്റ് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആക്ഷൻസ് എടുത്താൽ തന്നെ അതിന് ആദ്യമായിട്ട് എന്താണ് തോന്നേണ്ടത്? ആ എൻ്റെ നാടാണ്, എൻ്റെ റോഡാണ്, ഞാനും ടാക്സ് അടയ്ക്കുന്ന റോഡാണ്, ക്ലീനായിട്ട് കിടക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളൊരു തോട്ട് വരണം. ഇപ്പം നമ്മൾ ഞാൻ പലപ്പോഴും എനിക്ക് എങ്ങനെ ഭയങ്കര എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ് ഈ കാറിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ആളുകൾ സ്നാക്സ് ഓക്കെ നിങ്ങൾ കാറി ഇരുന്ന് കഴിക്കും, അതൊക്കെ നിങ്ങളുടെ ഫ്രീഡം ആണ്. പക്ഷേ കഴിച്ചിട്ട് പേപ്പറും പ്ലാസ്റ്റിക് വേസ്റ്റ് എന്തിനാണ് റോഡിലോട്ട്, അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എടുത്തെറിയുന്നത്. അത് വളരെ മോശമായിട്ടൊരു ഹാബിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇത് കണ്ടാണ് ഈ ഒരു നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കൂട്ടുന്ന വേൾഡാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ഫസ്റ്റ് ആലോചിക്കണം. ഇത് കണ്ടാണ് നമ്മൾ മക്കള് പഠിക്കുന്നതെന്ന് ഫസ്റ്റ് ആലോചിക്കണം. ഇത് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതേ നമ്മുടെ മക്കൾ പഠിക്കുകയുള്ളൂ. അവരുടെ മക്കളും ഈ നമ്മൾ ഇങ്ങനെ ടോക്സിൻസും പ്ലാസ്റ്റിക് വേസ്റ്റും കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ലോകത്താണ് അവർ ജീവിക്കാനുള്ളത് എന്നുള്ളൊരു തോട്ട്. കുറച്ച് ഹാർഷാണ്, പക്ഷെ എന്നാലും അങ്ങനെ ഹാർഷായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഹാർഷായിട്ട് തന്നെ പറയണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ലോകമാണല്ലേ, നമ്മുടെ നാടാണ്, നമ്മുടെ റോഡാണ്, വൃത്തിയായിട്ട് കിടന്ന നമുക്ക് തന്നെയാണ് ഗുണം എന്നും കൂടെ ഉള്ളൊരു തോട്ട് വേണം. അങ്ങനെ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
4: ഹലോ, പേര് പറഞ്ഞോളൂ ചേട്ടാ. മുരളി, എവിടുന്നാ
5: വിളിക്കുന്നേ?
4: സുഖമായിട്ടിരിക്കുന്നു.
5: എല്ലാരും കേൾക്കുന്നുണ്ട്, ആരും ഒന്നും കാണത്തില്ല. റേഡിയോ കൂടി ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നല്ലാതെ ഒരു മനുഷ്യനും നന്നാവാൻ
4: പോകും.
5: എന്തായാലും തിരിഞ്ഞ് നോക്കിയിട്ടെ, അത് ഇട്ടാന്ന് വെച്ചാണെ നിന്റെ
4: അവരുടെ
5: കണ്ടില്ല കേട്ടെന്ന് പറയുമ്പോൾ പോവേ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഒരാളും നന്നാവാൻ പോകുന്നില്ല. കാര്യം നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതാണ്, എന്തൊക്കെയോ നടക്കും, എങ്ങനെയേ പോകും.
4: ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ആണെന്ന് ലോ നിയമം കഠിനമാക്കാതെ
5: അല്ല ഈ പറയുന്നത്, അല്ല കുഞ്ഞു പറഞ്ഞതല്ല, ഈ ആൾക്കാർ കേട്ടിട്ടുണ്ട്. സകലെങ്കിലും ഒരു ഒരു ശതമാനമെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് ഉൾക്കൊണ്ട് കഴിയാൻ ചെയ്യാണ്, അവരും
4: മിടുക്കരായിരിക്കും.
5: അതായത് മോളത്തെ പറഞ്ഞ മോള ആ വാക്ക് കേട്ടിട്ട് ഒരാളെങ്കിലും നന്നാവണെങ്കിൽ അത് മോക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു
4: അതിനാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പൊ എല്ലാരും കേൾക്കണമെന്നില്ല, അറ്റ്ലീസ്റ്റ് രണ്ടോ മൂന്നോ പേരോ ചെയ്താൽ മതി.
5: ഇത് നമ്മൾ അല്ല, ഒരാള് ചെയ്താൽ ഇത് കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് കണ്ടിട്ട് അങ്ങനെ ഇട്ടല്ലേ, ഞാൻ റേഡിയോ പറഞ്ഞത് കേട്ടായിരുന്നു, അതൊന്ന് മനസ്സിലാക്കി പോവാണെങ്കിൽ എന്ത്
4: സന്തോഷമായിരുന്നു.
5: നമുക്ക് നമ്മളെ ഭാഗം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്ന എല്ലാം താഴ്ത്തിയാലേ ചെയ്താന്ന് പറയണൊക്കെ അങ്ങനെ പോകുന്നു.
4: ഞാനൊരു
5: പാട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മളെ തലീം കുമാറിന്, ഞാൻ ഈ ആശയ നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചാളി ചാപ്പിളിമാരിൽ അറിയാൻ തന്നു അട്രോപാത്തി ബഹദൂർ എല്ലാവർക്കും ഓരോ
4: ഇഷ്ടപ്പെടലുണ്ടല്ലോ.
5: സന്തോഷം ചിരിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മള് അവര് നല്ലൊരു പാട്ടാണ് അത്, ഈ പിള്ളേർ എൻജോയ് ചെയ്തത്. അത് അയാളൊരു പാടിയ ഉഷാകുതിപ്പും ആ സീനിലൊക്കെ ഉണ്ട്. ഉഷാദിനെ പറഞ്ഞിട്ട് അത് എല്ലാം പഴയ ആയിയാണ്, കണ്ടു നോക്കണം. അത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ഈ പറഞ്ഞ് ആരെയും നന്നാവാൻ നന്നാവട്ടെ. മടിയും വെള്ളവും തോളിയൊക്കെയാണ് വേച്ചിലെ വാടി കയറുന്നത്, ചവറില് വന്ന് കയറുന്നു, കോഴിക്കുള്ളടത്ത് വെള്ളം വന്ന് കയറുന്നത്, കെട്ടി നിൽക്കുന്നുണ്ട്, പോകാൻ സൗകര്യമില്ല, നടക്കാൻ സൗകര്യമില്ല, വണ്ടി ഓടി പോകുന്ന വണ്ടി മൊത്തം വെള്ളം ആറ്റാറ പിള്ളേരെ ദേഹത്തൊക്കെ തെറിപ്പിച്ചോട്ട് പോകുന്നുണ്ട്.
4: ഒക്കെ നടക്കുന്നുണ്ട്.
5: പെട്ടെന്ന് രാവിലെ ആ പെങ്കൊച്ചിരി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ എന്താ പേര്
4: ശ്രീലക്ഷ്മി ചേച്ചി,
5: ആ ലക്ഷ്മി, ലക്ഷ്മി എന്ന് പറയുന്നത് കേട്ടായിരുന്നു. ലക്ഷ്മി ഇങ്ങനെ പറയുന്നല്ലാതെ ആരും ഇതിനകത്ത് മൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്റെ കുഞ്ഞെ. നമ്മളായാലും ചെയ്യാൻ ചില സാഹചര്യം ചിലപ്പം വെള്ളം കാണാൻ, ഞാനും ചില ടൂ വീലർ ഓടിക്കുന്നതാ, വെള്ളം പറഞ്ഞു പോയാൽ വീഴുന്നത് കുടിക്കാത്ത
4: മനസ്സിലായി.
5: വെള്ളമേ പോകുന്നത് സ്ഥിരം വരുന്ന റോഡാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അവിടെ കുഴിയുണ്ട് വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പയ്യനെ പോവാ. ഇല്ലാതെ പോകുന്നിടത്തുണ്ട് വെള്ളം പോകുന്ന പറഞ്ഞ് പെട്ടെന്നായിരിക്കും. എന്നാ പെറക്കെ വരുന്ന വണ്ടിക്കാർക്ക് വല്ല ഇതുണ്ട്, അവരങ്ങ് ഓണടിയാ, ഓണടി
4: നമ്മള് മുമ്പിൽ പോകുന്ന
5: ഇത് കേട്ടോ, മുമ്പിൽ പോകുന്നത് ഒരു വണ്ടിയാണ്, അയാള് പയ്യനെ പോവുകയാണ്, അപ്പൊ ബാക്ക് കിടന്നിട്ട് ഭയങ്കര ഹോണടിയാണ്. അപ്പൊ നമ്മളായിരിക്കും എന്തോ വെപ്പാണെന്ന് ഒരു വിളിച്ചില്ലാതെ അതെ കിടക്കുന്നത്. ഞാൻ ചെന്ന വെള്ളം പറഞ്ഞിരിക്കുന്ന കുഴിക്കാത്ത
4: വീട്
5: വട്ടം തിരിച്ച് അങ്ങ് പോകേണ്ടി.
4: എല്ലാവർക്കും
5: എന്റെ പോലെ ഒന്നും പറയണ്ട. എന്നാ ഈ മഴയും അതായത് പെട്ടെന്ന് മഴയല്ലേ
4: വന്നതൊക്കെ,
5: അത് തന്നെ റോഡ് മൊത്തം
4: ഓണടിച്ചാലും സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യുക.
5: അവര് നാല് വീലുള്ള വണ്ടിക്കകത്താണ്, നമ്മള് ടൂ വീലർ രണ്ട് വീലിനകത്താ പോകുന്നത്, രണ്ട് കാല് പിന്നെ രണ്ട് വീലിന് പറഞ്ഞ് രണ്ട് കാലാ തറയെ കുത്തുന്നത്. അപ്പൊ എങ്കിലും ശരി തന്നെ ഓണടിച്ചിട്ട് പിന്നെ ഒക്കെങ്കിൽ നമ്മളിച്ചിരി അങ്ങോട്ട് ഒതുക്കിനെ അവിടെ അവന്റെ വായി അമ്മയ്ക്ക് അച്ഛനൊക്കെ പറഞ്ഞാടാ പോകും.
4: ആഹാരം കഴിച്ചു, അപ്പൊ ഗാനം കേട്ടിട്ട് തിരികെ വരാം ചേട്ടാ.

0: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്, അതുപോലെ മതി.
1: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽ തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽ തുമ്പിലെ വിസ്മയം, അവതരണം നാദൃശ.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ടൂ വീലേഴ്സിലുള്ളവരൊക്കെ പുറകെ നിന്ന് ഹോണടിച്ച് ധൃതി പിടിപ്പി ഐ മീൻ ടൂ വീലേഴ്സിലുള്ളവരുടെ പുറകെ ഉള്ളവർ ഹോണടിച്ച് ധൃതി പിടിപ്പിച്ചാലും എല്ലാവരും കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക. അപ്പം അമ്മയ്ക്ക് പറഞ്ഞാൽ ഈവൻ ടൂ വീലേഴ്സിലുള്ളവരും കുറച്ചുകൂടെ നടന്നു പോകുന്നവരെ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അമ്മയ്ക്ക് പറയുമായിരുന്നു ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ തൂക്കുമ്പോൾ ആളുണ്ടെന്ന് കണ്ടാൽ പോലും വെള്ളം അടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്, ശ്രദ്ധിച്ചല്ല വണ്ടി ഓടിക്കുന്നത്. അവിടെ നിൽക്കുന്നവരെ നടക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഫോർ വീലേഴ്സിനെ കുറ്റം പറയും, ഇങ്ങനെ നിൽക്കുന്നവർ ടൂ വീലേഴ്സിനെയും പറയും, ടൂ വീലേഴ്സിനെയും ഫോർ വീലേഴ്സിനെയും പറയുന്നുണ്ടായിരിക്കും. കാരണം അവരുടെ ദേഹത്തെ ചെളിവെള്ളം തെറിപ്പിച്ചാണ് നിങ്ങളും പോകുന്നത്. അപ്പം കുറച്ച് കെയർഫുള്ളായിട്ട് പെഡസ്ട്രീൻസിനെ നിൽക്കുന്നവരെയൊക്കെ നോക്കി കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഈ വേൾഡ് ഓഷ്യൻസ് ഡേയുടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം യുണൈറ്റഡ് നേഷൻസിൻ്റെ തീം എന്ന് പറഞ്ഞാൽ റീ ഇമാജിൻ ബിയോണ്ട് ദ വേൾഡ് വി നോ എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഓഷൻ. അതായത് നമുക്ക് പരിചയമുള്ള ഈ ലോകത്തിനപ്പുറം നമ്മുടെ കടലുകളുമായി തികച്ചും പുതിയൊരു ബന്ധം നമുക്ക് പുതുക്കി പണിയണം എന്നുള്ളതാണ്. അതായത് കടലിനെ നമ്മൾ ജസ്റ്റ് ഒരു ആഹാരം ഫുഡിൻ്റെ ഒരു സ്രോതസ്സോ അല്ലെങ്കിൽ വരുമാനം തരുന്നൊരു മാർഗം മാത്രമായി കാണാതെ മനുഷ്യജീവൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ വേറെ ജീവജാലങ്ങളുടെ താമസ സ്ഥലമായൊക്കെ കണ്ട് പുതിയൊരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കെട്ടിപ്പടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നുള്ള രാശിയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ചേട്ടാ, പേര് പറഞ്ഞു.
3: ഹലോ,
2: റേഡിയോയുടെ വോളിയം അല്പം കുറയ്ക്കാവോ, വോളിയം.
3: ഹലോ
2: ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എവിടുന്ന
3: വിളിച്ചിട്ടുണ്ട്?
2: ഓക്കെ, എന്തൊക്കെയുണ്ട്
3: വിശേഷം?
2: അതെ അതെ
3: അല്ലേ, ഓടയിൽ തന്നെ
2: തൂത്തേ. അവര് തന്നെ കൊണ്ട് വേസ്റ്റ് അങ്ങ് ഡംപ് ചെയ്യുവാണ്. പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യാൻ ആ ഗവൺമെന്റ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതൊന്നും ഉപയോഗിക്കാതെ കുറച്ച് പൈസ അല്ലെ സമയ ലാഭത്തിനായി അതെല്ലാം അവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കൂട്ടി ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ കടല് മോശമാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണല്ലോ പറഞ്ഞ് നമുക്ക് പറയാനേ പറ്റൂ. നമ്മളായിട്ട് ഡിസിഷൻ എടുത്ത് അവരവരെ തന്നെ ഡിസിഷൻസ് എടുത്താലേ സ്വഭാവം മാറുള്ളൂ. ഓക്കെ, എൻ്റെ പേര് നിമ്മി എന്നാണേ. നിമ്മി, ഏത് പാട്ടാ ചോദിച്ചേ? മഴയാണ്. ആർക്കാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് പാട്ട് കേട്ടിട്ട് ഓടി വരാം കേട്ടോ.

0: തിരികെ വരാം. അപ്പൊ നമ്മുടെ ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒന്ന് റീഇമാജിൻ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ റോഡും നമ്മുടെ നാടും നമ്മുടെ കടലുമാണ് എന്നുള്ളൊരു തോട്ട് വരുത്തിയാലോ. നമുക്ക് ഈ മാറ്റം ഇന്ന് തന്നെ തുടങ്ങിക്കൂടെ. മാലിന്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാം എന്ന് നമ്മൾ ഓരോരുത്തരും ഡിസൈഡ് ചെയ്താൽ, ഓരോ ആളും നമ്മൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ മാത്രം ഡിസിഷൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് എന്താ കാര്യം, എല്ലാവരും അങ്ങനെ ഓരോരുത്തരും ഡിസൈഡ് ചെയ്താൽ തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളത്. അപ്പോൾ വേസ്റ്റ് ഒക്കെ ഉണ്ടാകും, പക്ഷെ അടുത്തൊരു ട്രാഷ് കാൻ അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ കാണുവാണെങ്കിൽ അവിടെ കൊണ്ടിടുക. അപ്പോൾ അടുത്ത വേസ്റ്റ് ബിൻ കാണുന്നില്ലെങ്കിൽ കയ്യിലത് കരുതി വീട്ടിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എസ്പെഷ്യലി കാറിലൊക്കെ പോകുന്നവർ എന്തിനാണത് വെളിയിലോട്ട് എടുത്തെറിയുന്നത്. അത് നമ്മൾ കാറി വെച്ച് വീട്ടിൽ കൊണ്ട് കളയുക. ആ ഒരു ഡിസിഷൻ എടുത്താൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ തീർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കടൽ ഇതുപോലെ മലിനമാവില്ല. അതുപോലെയുള്ള ഒത്തിരി ഇഷ്യൂസ് അത് കാരണം സോൾവ് ചെയ്യും. ആ ഒരു തോട്ടോടെ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: ഹലോ, പേര് പറഞ്ഞു വിളിച്ചേട്ടാ.
1: എന്റെ പേര് പ്രേംകുമാർ, വയനാട്.
0: റേഡിയോയുടെ വോളിയം ഒരു അല്പം കുറയ്ക്കാമോ?
1: ഹലോ,
0: റേഡിയോയുടെ വോളിയം ഒരു അല്പം കുറയ്ക്കാമോ? ഓക്കെയാണ്, പറഞ്ഞോളൂ.
1: എന്റെ പേര് പ്രേംകുമാർ, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: ആണല്ലേ, നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, കേട്ടിട്ടില്ല.
1: ഞാൻ അവിടെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് മറ്റേ ബോണി സാർ ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്.
0: ആ നൈസ്, ഓക്കേ ഓക്കേ,
1: പ്രോഗ്രാം ഒക്കെ പോണാളാ.
0: ആഹാ, അടിപൊളി. എന്ത് പ്രോഗ്രാമാണ്?
1: ഞാൻ പജൻസ്, നമ്മളെ അവരാണ് ടീമുണ്ട് കൊല്ലത്തെ.
0: ഓക്കേ ഓക്കേ, മനസ്സിലായി.
1: പ്രേംകുമാർ,
0: ഓക്കേ. അപ്പൊ ഗാനം നല്ല സിംഗർ ആണ്?
1: സിംഗറല്ല, മൃദംഗം രണ്ടും.
0: ഓ, ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി.
1: രണ്ടുമുണ്ട്,
0: രണ്ടുമുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ വീട്ടിലാണോ? ഇപ്പൊ വീട്ടിലാണോ?
1: വീട്ടിലാണ്,
0: വീട്ടിലാണ്. ഓക്കെ ഓക്കെ. പ്രോഗ്രാം ഉണ്ടോ ഈ ഇടയ്ക്ക് വല്ലതും ഉണ്ടായിരുന്നോ?
1: പ്രോഗ്രാം സീസൺ കഴിഞ്ഞു, ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നു, മൃദംഗം പഠിപ്പിക്കാൻ
0: പോകുന്നു. ടീച്ചിംഗ് ഉണ്ട്? നൈസ് നൈസ് നൈസ്. സ്കൂളില്? ഓക്കെ നൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചോ?
1: ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു പാട്ടിട്ട് രണ്ടുപേരും പാടാനും വിചാരിച്ചു.
0: ഓക്കെ, പാടിക്കോളൂ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എ.
5: തിരികെ വരാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫൺ ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ജൂൺ 8 ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട് കേട്ടോ. തിരക്കുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ലൈഫ് ഓട്ടത്തിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന ചില ഫീസ് ഉണ്ടല്ലേ, ദിവസവും സംസാരിച്ചില്ലെങ്കിൽ പോലും ലൈക്ക് മാസത്തിലൊരിക്കലാണേലും ലൈക്ക് എപ്പോൾ കണ്ടാലും തിരിച്ച് ബാക്ക് ടു ആ പഴയ കമ്പനി ആയിട്ട് വരുന്ന ഒരൊറ്റ കട്ട കൂട്ടുകാരനല്ലേ കൂട്ടുകാരി എല്ലാവർക്കും കാണും. അവരെയൊക്കെ ഇന്നൊന്ന് വിളിച്ച് വിഷ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ. പേര്? സ്ഥലം?
6: വിളിച്ചിട്ട്
5: കിട്ടുന്നില്ല. ഇന്ന് കിട്ടി. ഇപ്പോഴാണ് കിട്ടിയത്. ആണ് ചേട്ടാ,
6: പിന്നെ സുഖം?
5: സുഖം സുഖം. ചേട്ടന് സുഖമാണ്?
6: പരോടിയെല്ലാം കേൾക്കുന്നുണ്ട്.
5: തമാശയിലാണല്ലോ നമ്മുടെ ലൈഫ് റൺ
6: ചെയ്യുന്നത്.
5: അതെ അതെ, സങ്കടവും സീരിയസ് മാത്രമായിട്ടിരുന്നിട്ട് കാര്യമില്ല, ഇടയ്ക്ക് കുറച്ച് തമാശകൾ പറയാനും ഒരാൾ വേണമല്ലോ.
6: താങ്ക്
5: യു ചേട്ടാ, താങ്ക് യു. ഫുഡൊക്കെ
6: കഴിച്ചാൽ
5: ഇങ്ങനെ ഇരിക്കുന്നു. കടലേക്ക് പോകാനും ബുദ്ധിമുട്ടാണല്ലോ, ഇനി ട്രോളിംഗും തുടങ്ങും. അതുകൊണ്ട്
6: നല്ല
5: വിലയും ആവും. ശരിയാ. സുഖമായിട്ടിരിക്കുന്നു ചേട്ടന്? സുഖമാണ്
6: വിശ്വസിക്കുന്നു.
5: എല്ലാരും സുഖമായിട്ടിരിപ്പുണ്ട്. മഴയുടെ ഒരു മാത്രമുള്ള
6: ഡിഫിക്കൽട്ടിയുണ്ട്.
5: അതെ അതെ, കണ്ടിന്യൂസ്ലി പെയ്തു പോകത്തുമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിന്ന് പെയ്യുവാണ്, അതിന്റെ ഒരു
6: ബുദ്ധിമുട്ടുണ്ട്.
5: അതാ എപ്പോഴും നമ്മളിവിടെ ഇരിക്കുന്ന അത് പറഞ്ഞേ ഉള്ളു. പുറത്തേക്ക് പോകാനാവുമ്പോഴത്തേക്കും മഴ പെയ്ത് നമ്മൾ തിരിച്ചു കയറുമ്പോഴത്തേക്കും മഴ തോർന്നു. ആ ഒരു സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്.
6: പണ്ട് ഞാൻ മഴ വരുമ്പോ കൊട
5: കയ്യിലിരുന്നാ മഴ പെയ്യൂല, കൊട ഇല്ലെങ്കിലേ മഴ
6: പെയ്യൂ.
5: അപ്പൊ ഏത് ഗാനമാ ചോദിച്ചേ?
6: എല്ലാവർക്കും.
5: ഓക്കെ ചേട്ടാ. ഓക്കെ ചേട്ടാ, ബൈ.

0: തിരികെ വരാം കഥയുടെ കാതോരത്തിലേക്ക്. അപ്പം നമ്മൾ ഈ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ ആദ്യം കാണുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ലല്ലേ നമ്മുടെ ഈ അവർ നമ്മുടെ ഈ ഒരു ലൈഫിൻ്റെ ജീവൻ്റെ ഭാഗമാവുമെന്ന്. എൻ്റെ എപ്പോഴും മിക്കവരുടെയും ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ മെമ്മറിയിൽ അങ്ങനെയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയൊക്കെയാണ്. തല്ലുകൂടലാണ് കൂടുതൽ സ്നേഹമൊക്കെ ഉള്ള കുറേ നിറഞ്ഞ മെമ്മറീസാണ്. പുള്ളിക്കാർ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഒത്തിരി ഫുഡിൻ്റെ മെമ്മറീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കുക്കിംഗ് ഷോ ഒക്കെ കാണും. ഇംഗ്ലീഷിൽ കുക്കിംഗ് ഷോ ഒക്കെ കാണും. പുള്ളിക്കാരിയാണ് എനിക്ക് കുക്കിങ്ങിലേക്കുള്ളൊരു, എനിക്ക് ഒത്തിരി കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു വഴിയായിട്ട് വന്നതൊക്കെ പുള്ളിക്കാരി കാരണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് പുള്ളിക്കാരി ഞങ്ങളുടെ ഒരു വൈബാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കുഞ്ഞിലേന്നെ ഒന്നിച്ചിരുന്ന മൂവീസ് ഇംഗ്ലീഷ് മൂവീസും കുക്കിംഗ് ഷോ ഒക്കെ കാണുന്നു. അങ്ങനെ ഫുൾ ഫുഡിൻ്റെയാണ് കുറേ മെമ്മറീസ് ഞങ്ങൾ. പിന്നെ അടിയും ഞാനും അമ്മയും കൂടെ നിക്കിയിട്ട് പിരിപിടിപ്പിക്കുന്നതും. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം ചേട്ടാ, പേര് പറഞ്ഞോളൂ.
1: അനിൽ കുമാർ ആശ്രമം.
0: സുഖമായിട്ടിരിക്കുന്നു.
1: സുഖം
0: സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാണോ ഇപ്പൊ?
1: ഇപ്പം കോളേജിലുള്ള
0: വർക്ക്ഷോപ്പിലാണ്. ജോലിയിലാണ്. ഓക്കെ ഓക്കെ. ഫുഡ് ഒക്കെ കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചായിരുന്നോ?
1: ഫുഡ് കഴിച്ചു.
0: ഫുഡ് കഴിച്ചു. ഓക്കെ ഓക്കെ. ലേറ്റ് ആക്കുന്നില്ല. ഏത് പാട്ടാ ചോദിച്ചേ?
1: ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കിലേ എന്നുള്ള പാട്ടാ ചോദിച്ചത്.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: ഞാന്
0: പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, എന്നാ പിന്നെ.
1: നമ്മള് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണോ?
1: ഞാൻ അന്ന് നേരത്തെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ സുഹൃത്ത് പറഞ്ഞു ഇനി വിളിക്കുകയാണെങ്കിൽ ആ പാട്ട് തന്നെ ഒന്ന് പാടണേന്ന് പറഞ്ഞു.
0: എന്നാ പാടിക്കോ.
1: പുലരിപ്പൂ പോലെ ചിരിച്ചും കുഞ്ചപ്പാടെ കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടെ കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ. വഴികൾ തെളിച്ചും സീമന്തത്തിൽ ചുണ്ടുമരച്ചും നീ എന്റെ ശ്വാസക്കാറ്റു വകുത്തു കുളിമില്ലേ. നീലയിൽ നോവിൽ മഞ്ഞ് പൊരിച്ച

0: പാട കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എന്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. ഹലോ.
1: ഓക്കെ ചേട്ടാ, അടിപൊളിയായിരുന്നു കേട്ടോ.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.
0: ശരി.

0: തിരികെ വരാം. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടുമുട്ടലൊക്കെ ആദ്യം ചിലപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിരിക്കും അല്ലെ, തല്ലുകൂടിയൊക്കെ ആയിരിക്കും തുടക്കം, അല്ലെങ്കിൽ കട്ട പകയും ഒരു കാറ്റ് ആൻഡ് മൗസ് ഫൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് എപ്പോഴെങ്കിലും സംസാരിച്ച് അങ്ങ് പറഞ്ഞ് ഒന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള സൗഹൃദമായിട്ടൊക്കെ മാറും. അതുപോലെ ഞാനും എൻ്റെ ഫ്രണ്ട്സും തമ്മിലും ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അതിനെന്താ പറയുന്നത്, ചെറിയ ചെറിയ തലപ്പിണക്കങ്ങൾ, എന്താ പറയുന്നതിന്, സൗന്ദര്യ പിണക്കങ്ങൾ, അതെ അതെ അതുണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ അധികം നാൾ നീണ്ടു പോകത്തില്ല, ഒന്ന് രണ്ട് ദിവസത്തിനകം അതൊക്കെ പറഞ്ഞെങ്കിൽ തീർക്കും. അത് നമുക്ക് അങ്ങനെ പറയുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രീഡം ഉള്ളവരോടല്ലേ തല്ലി കൂടാനുള്ള സൗകര്യമുള്ളൂ, അതുകൊണ്ടൊക്കെ ആവും. അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലും ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരായിട്ട് പിണക്കത്തിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അവരെയൊക്കെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ പറഞ്ഞോളൂ.
1: നമസ്കാരം.
0: മനസ്സിലായല്ലോ, അതുകൊണ്ടാണല്ലോ ചേട്ടാ വിളിക്കാത്ത.
1: മിനിന്നല്ലേട്ടോ,
0: നിമ്മി എന്നാണ്. നിമ്മി നിമ്മി നിമ്മി ാണ് നിമ്മിയാണ്
1: നിമ്മിയാണ് കേൾക്കുന്നല്ലേ, പല ഭാഗങ്ങളിൽ ആൾക്കാരെല്ലാം വിളിക്കുന്നതും കേട്ടോണ്ടിരിക്കല്ലേ, നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം കേൾക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: പറഞ്ഞോളൂ.
1: കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുണ്ടയ്ക്കൽ നിന്നൊരു ശ്രോതാവ് വിളിച്ചു. മുണ്ടയ്ക്കൽ നിന്ന് ശ്രോതാവ് വിളിച്ചു നേരം മുണ്ടയ്ക്കൽ ഈ ശ്രോതാവ് താമസിക്കുന്ന പകൽ വീട്ടില്ല, ഈ പകൽ വീടുന്നേരം പല പഞ്ചായത്തിലും പല ഭാഗത്തും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ട്. പ്രായാദിയായ ആൾക്കാർ, വീട്ടിലാരും നോക്കാനൊന്നും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അവിടെ ചെന്ന് പകൽ വീട്ടിൽ വിശ്രമങ്ങളും വിനോദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആശ്വാസമാണ് അവരെല്ലാം. ഒരു ക്യാമ്പ് ഒരുപാട് ആൾക്കാർ കാണും, നമ്മുടെ ഈ പല ഭാഗത്തുകളൊക്കെ ഉണ്ട്. എന്നെയും പലരും വന്ന് വിളിച്ചിട്ടുണ്ട്, പ്രായ ഒരാളാണ്. പക്ഷെ എനിക്കൊരു വീടുള്ളത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. അതങ്ങനെ നിക്കട്ടെ. ഞാന് ഒരു പഴയ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, എന്റെ ഓർമ്മയിൽ നിന്ന് കുപ്പികളെ തന്നെയാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. ഇപ്പൊ നല്ല നല്ല ആൾക്കാർ പാട്ടുകളൊക്കെ പാടിപ്പോ ഒരു വിനോദവും ഒരു ചിരിയൊക്കെ വേണം ഈ പാട്ടില്. എല്ലാരും ഈ ചിരി പാടി എന്റെ ഓർമ്മ. ഞാൻ രണ്ടുപേരും പാടി കേൾപ്പിക്കാം. എന്താ
0: പറയുന്നത്?
1: ശരി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴി മറഞ്ഞുള്ളി പലതും ചൊല്ലി, പിന്നെ അതാണ് പാട്ട്. മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി, ഇതാണ് പാട്ട്. ഇതേ എനിക്ക് ഈ പറഞ്ഞ പകൽ വീട്ടില് അവിടെ ഇപ്പൊ തങ്ങുന്ന ആ ചേച്ചിമാരും കാണും, ചേട്ടന്മാരും ഒക്കെ കാണും, എന്റെ പ്രായക്കാരായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട്
0: ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കേട്ടിരിക്കുക ഉള്ളുണ്ട്.
0: അതെ അതെ. ഓക്കേ ചേട്ടാ.

0: അബിയല്ലേ. എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡിബിഎം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ. 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611. വിസ്മയ കാഴ്ചകൾ. ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: തിരികെ വരാം. അപ്പൊ സമയം ഇപ്പൊ 2 മണി കഴിഞ്ഞ് 50 ആവാൻ പോവാണ്. 50 ഓൺ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ 50. അപ്പൊ നമ്മുടെ ഇനിയൊരു കോളും കൂടി എടുക്കാനുള്ള ടൈമേ കാണുള്ളൂ. ലാസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നേ? പരവൂർന്നാണ്. ആണല്ലേ, ഒച്ചത്തി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വീട്ടിലാണോ ഇപ്പൊ?
1: ലാസ്റ്റ് വണ്ടിയിലാ
0: കേറിയിരിക്കുന്നത്. എവിടെ വീട്?
1: പരവൂര്.
0: പരവൂരാണല്ലേ. ജോലി കഴിഞ്ഞു പോവാണോ?
1: എന്തോ മോളെ,
0: ജോലി കഴിഞ്ഞു പോലും പോവാണോ?
1: ഇല്ല, ഞാൻ വീട്ടിലിരിക്കുന്നു.
0: വീട്ടിൽ നിൽക്കുന്നു. ഓ, ലാസ്റ്റ് ട്രെയിൻ. ഓ, അങ്ങനെ. ഓ, ഞാൻ എന്തോ ലാസ്റ്റ് ട്രെയിൻ കയറി എവിടെയോ പോകുവാണല്ലോ, എനിക്ക് ഫുള്ള് പോയി
1: കിടക്കുവാണ്.
0: ലാസ്റ്റ് വണ്ടി കയറിയല്ലേ, കറക്റ്റ് എത്തിപ്പിടിച്ചു. ഞാൻ ഫുള്ള് ഇവിടെ ഇരുന്ന് ഏത് ട്രെയിനാണ് ഈ സമയത്തുള്ള എന്നൊക്കെ ഞാൻ ട്രെയിൻ ഇരുന്ന് കാൽക്കുലേറ്റ്
1: ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ ഏത് ഗാനമാണ്
1: ചോദിച്ചത്?
0: ഞാൻ സുഖമാണ്. സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ?
1: ഓ,
0: ഞാൻ പറയും, സംസാരിപ്പിക്കുന്നില്ല. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഞാൻ ഒരു കാര്യം ഇവിടെ മോളോട് ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു.
0: അതെ അതെ,
1: അതാണ് ഞാൻ പിന്നെയും വിളിക്കാൻ വിചാരിച്ചത്.
0: താങ്ക് യു.
1: ആദ്യമായിട്ടാ മോളടുത്ത് സംസാരിച്ചത്.
0: അതെ അതെ, ഞാൻ ഈ സ്വരം ആദ്യമായിട്ടാണ്.
1: 12
0: ട്രൈ ചെയ്യുവാണ്, പക്ഷെ കിട്ടുന്നില്ല. നല്ല ഒരുപാട് ആൾക്കാർ വിളിക്കല്ലേ. ഓക്കെ എന്നാ.
1: ഓക്കെ
0: ഓക്കെ, നമ്മൾ ഗാനത്തിലേക്ക് പോവാം.

ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വരുമ്പോൾ കൂടെ ശരിക്കും 100 പേര് കാണുമെന്നാണല്ലേ. പക്ഷെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ കൂടെ വന്നിരുന്ന് കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളാണ്, അതാണ് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മാജിക്. അപ്പോൾ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മുടെ സൈലൻസ് നിശബ്ദതയെ തിരിച്ചറിയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിനെന്ന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ശേഷം കേട്ടുമുട്ടുന്നത് വരെ ആർ ജെ നിമി സൈനിങ് ഓഫ്. Ha ha ha.

0: ഹാലോ മൈക്ക് ടെസ്റ്റിംഗ്
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നാട്ടിലെ പാട്ടുകാർ നാട്ടിലെ പാട്ടുകാരിൽ ഗാനം ആലപിക്കുന്നു ശോഭന ടീച്ചർ.
2: ചമ്പക പൂങ്കാവനത്തിലെ

புனத்தீன் செம்பக பூங்காவன சில பூமர தொட்டில் பண்டைத்த

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ, ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവെ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിനും ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ വിമലാർദ്ദയം സ്കൂളിലുണ്ടാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഈ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിമലാർദ്ദയം സ്കൂളില് ബസ്സും പോകുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ല ഒരു ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് രണ്ട് ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 minutes അരമണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലവാരത്തു നിന്നും രഘുനന്ദനാണ്. അമ്മച്ചി വീട് വെള്ളേട്ടമ്പലം റോഡ് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. പണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസവും ഒരു അപകടം ഉണ്ടായി, ഒരു യുവാവ് മരണപ്പെട്ടു. ഇതില് വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഓവർ സ്പീഡിലാണ് പോകുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലറും ഒക്കെ ഭയന്നാണ് ഇതുവഴി കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളേട്ടമ്പലം അമ്മച്ചി വീട് റൂട്ടില് പോലീസിലെ സേവനം ഇല്ലാതിരുന്നാൽ വളരെ അപകടം ഉണ്ടാകുന്ന തുടർന്നും ഇതും സംഭവിക്കും. അതുപോലെ രാമൻകുളങ്ങര ജംഗ്ഷൻ, അവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശക്തവാന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാലുമൂടി ജംഗ്ഷനിൽ അവിടെ നാലു കാങ്കത്തുമുക്കുന്ന വരുന്ന റോഡ് തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് സ്റ്റേറ്റ് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി കുറച്ചു നേരം നമുക്ക് ആശാ ഭോസ്ലെയുടെ ഗാനങ്ങൾ ആസ്വദിക്കാം. ഇത് ഭാഗം 7 ആണ്. ഒട്ടേറെ ഗാനങ്ങൾ ആശാ ഭോസ്ലെ പാടിയിട്ടുള്ളതുകൊണ്ട് ഇനിയും ഏറെ പാട്ടുകൾ കേൾപ്പിക്കാനുണ്ട്. 10,000-ലേറെ പാട്ടുകൾ പാടിയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. ഈ കേൾപ്പിക്കുന്ന ഗാനങ്ങൾ എൻ്റെ വ്യക്തിപരമായ സെലക്ഷനാണ്. പല നല്ല പാട്ടുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, അതെനിക്ക് ബോധ്യമുണ്ട്. എന്തായാലും നമുക്ക് തുടർന്ന് ആശാ ഭോസ്ലെ പാടിയ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കാം. ഇന്നത്തെ ആദ്യ ഗാനം ജോഷ് എന്ന സിനിമയിലെ ഗാനമാണ്. സംഗീതം ബാപ്പി ലഹരി, പാടിയത് ആശാ ഭോസ്ലെ.

മാധ്യമത്തിൽ നദീം നൌഷാദ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇക്കുറി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഹിന്ദി പിന്നണി ഗാനരംഗത്ത് ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നപ്പോഴും ആലാപന വൈവിധ്യത്തിൽ ലതയ്ക്കൊപ്പമോ അതിനു മുകളിലോ നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ലതാ മങ്കേഷ്കർ തൻ്റെ സ്വര മാതിരി കൊണ്ട് ഹിന്ദി പിന്നണി സംഗീത രംഗത്ത് തേരോട്ടം നടത്തിയപ്പോൾ ആശ സഹോദരിയെ അനുകരിക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയവർ എല്ലാവരും വിസ്മൃതിയിൽ ആയിരുന്നു. വളരെ വ്യത്യസ്തമായ ശബ്ദ ആലാപന രീതിയുമായാണ് ആശയെ ഒരു ഗായിക എന്ന രീതിയിൽ ബോളിവുഡിൽ പിടിച്ചു നിർത്തിയത്. ക്ലാസിക്കലും ഗസലും വെസ്റ്റേണും ക്യാബറേ പാട്ടുകളും എല്ലാം പാടാൻ ആശയ്ക്ക് അനായാസം സാധിച്ചിരുന്നു. ഈ വൈവിധ്യം ബോളിവുഡിൽ അവരുടെ സമകാലികരായ മറ്റൊരു ഗായികയ്ക്കും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. ആ സവിശേഷതയാണ് പിന്നണി സംഗീത ചരിത്രത്തിൽ അവരുടെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയത്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം റോക്കി എന്ന ചിത്രത്തിലേതാണ്. സംഗീത സംവിധാനം RD ബർമൻ, പാടിയത് ആശാ ഭോസ്ലെ, കിഷോർ കുമാർ.

നദീം നൌഷാദ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള തുടർഭാഗം ഇനി കേൾക്കാം. ആദ്യ പ്രണയവും ഒളിച്ചോട്ടവും ആശയിലുണ്ടാക്കിയത് ദുരിതവും നിരാശയും മാത്രമായിരുന്നു. തന്നെക്കാൾ പ്രായം കൂടിയ ഗണപത് റാവ് ഭോസ്ലെയുടെ ഒപ്പമുള്ള ജീവിതത്തിൽ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നിരന്തര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത് തൻ്റെ സംഗീത ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പായപ്പോൾ രണ്ട് കുട്ടികളോടൊപ്പം അവിടം വിട്ടിറങ്ങി. കുടുംബത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയ ആശയ്ക്ക് അനുഗ്രഹമായത് ഒ പി നായാർ എന്ന സംഗീത സംവിധായകൻ്റെ പിന്തുണയായിരുന്നു. പ്രണയമോ സൗഹൃദമോ എന്ന് വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്തതായിരുന്നു അവരുടെ ബന്ധം. ലതാ മങ്കേഷ്കറെ കൊണ്ട് തൻ്റെ ചിത്രങ്ങളിൽ പാടിക്കില്ലെന്ന് ഷഠിച്ച സംഗീത സംവിധായകനായിരുന്നു ഒ പി നായാർ. ജായിയെ ആപ് കഹോം ജായേഗി ആക്കോം സേ ജോ ഉത്തരി ആജ് കോയി പ്യാർ സേ മൊഹബത് ചീസ് ഹീക്ക എന്നീ മികച്ച ഗാനങ്ങൾ ഒ പി നയ്യാർ ആഷിക്ക് നൽകി. ബേട്ട എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം ഹേമന്ത് ഭോസ്ലെ, പാടിയത് ആശ ഭോസ്ലെ. ഇത് 1983 റിലീസായ സിനിമയാണ്. ആ ഗാനം ആസ്വദിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. പരിപാടി തുടരുന്നു. ഒ പി നയ്യാരെ പോലെ സച്ചിൻ ദേവ് ബർമ്മന്റെ പാട്ടുകളും ആശയ്ക്ക് തൻ്റെ കരിയർ ഉറപ്പിക്കാൻ സഹായിച്ചു. ടാക്സി ഡ്രൈവറിലെ ജീനോ ദേ ഓർ ജിയോ എന്ന ഗാനം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. ആശയുടെ ക്ലബ് സോങ്ങിലേക്കുള്ള തുടക്കം കുറിച്ചത് 1954 പുറത്തുവന്ന ഈ ഗാനമായിരുന്നു എന്ന് കരുതാം. കിഷോറിന്റെ സംഗീത ജീവിതത്തിലെയും അഭിനയ ജീവിതത്തിലെയും ഏറ്റവും വലിയ ഹിറ്റായ ചൽത്തി കാ നാം ഖാഡി എന്ന 1958 യുഗ്മഗാനം ഹാൽ ജൈസ ഹേ കാ ജനാബ് കാ ആശയ്ക്ക് വലിയ ജനപ്രീതിയാണ് നൽകിയത്. സച്ചിൻ ദേവ് ബർമ്മന്റെ മകൻ രാഹുൽ ദേവ് ബർമ്മൻ സംഗീത സംവിധാന രംഗത്തേക്ക് വന്നപ്പോൾ തീസരി മനസ്സിൽ എന്ന സിനിമയിലെ പാട്ടുകൾ ആശയ്ക്ക് നൽകി. അവിടെ തുടങ്ങിയ ബന്ധം ഒടുവിൽ വിവാഹത്തിലാണ് കലാശിച്ചത്. ആർ ഡി ബർമ്മന്റെ കൂടെയുള്ള വിവാഹ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സംഗീത വൈവിധ്യത്തിനൊപ്പം സഞ്ചരിക്കാനും ആശയ്ക്ക് കഴിഞ്ഞു. ക്ലാസിക്കലും ഗസലും റോക്കും ഡിസ്കോയും കാബറയും എല്ലാം ആശ പാടി. സംഗീതം എന്നത് വൈവിധ്യമാണെന്ന പ്രഖ്യാപനമാണ് ജീവിതം കൊണ്ട് അവർ തെളിയിച്ചത്. ഗസൽ പ്രേമികളായ മലയാളികളെ സംബന്ധിച്ച് എത്രയോ മികച്ച ഗസലുകൾ പാടിയ ഗായികയാണ് ആശ ഭോസ്ലെ. ഖയാം സംഗീതം നൽകിയ എക്കാലത്തെയും വലിയ മ്യൂസിക്കൽ ഹിറ്റായ ഉമ്രോ ജാൻ 1981 ഗസലുകളായ ഇൻഖാ ആക്കോം കി മസ്തി, ദിൽ ചീസ് ക്യാ ഹേ ആപ് മേരി, ജുസ്തുജു ജിസ്കി, യേ ക്യാ ജഗ ദോസ്തോ എന്നിവ ആശയുടെ ശബ്ദത്തിൽ ആസ്വദിച്ചവരാണ് മലയാളികൾ. ഗസലുകളോട് എന്നും അവർക്ക് വലിയ പ്രതിപത്തിയുണ്ട് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ആശ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗസൽ ആൽബം. ഖയാമത്ത് എന്ന 1983 റിലീസായ സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം ആർ ഡി ബർമൻ, വരികൾ മജ്റു സുൽത്താൻപൂരി, പാടിയത് ആശ ഭോസ്ലെ.

ഫരീദാ ഖാനും അനശ്വരമാക്കിയത് ആജ് ജാനേ കി സിദ്നാ കരോ ജഗജിത് സിംഗ് പാടിയ ആഹിസ്ത ആഹിസ്ത ഗുലാം അലിയുടെ ഏറ്റവും പ്രശസ്തമായ ചുപ്കെ ചുപ്കെ ഏ ദിൽ പാഗൽ ദിൽ മേര മെഹദി ഹസന്റെ റഫ്ത റഫ്ത മുജേ തും നസർത്തോ എന്നീ ഗസലുകൾ വളരെ ആവേശത്തോടെയാണ് ആശാ ഭോസ്ലെ പാടി റെക്കോർഡ് ചെയ്തത്. ടെലിഫോൺ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. സംഗീതം രാജേഷ് റോഷൻ, പാടിയത് ആശാ ഭോസ്ലെ.

70-കളിൽ ഇന്ത്യ മുഴുവൻ തരംഗമുണ്ടാക്കിയ ആശയുടെ പാട്ട് ദമ്മാരോ ദം ആകാശവാണിയിൽ നിരോധിക്കുകയും ദൂരദർശനിൽ സെൻസർ ചെയ്യുകയും ചെയ്തിരുന്നു. ഹിപ്പി സംസ്കാരത്തിന് മയക്കുമരുന്ന് ഉപയോഗത്തിനും പ്രചോദനമാകും എന്നായിരുന്നു ആ പാട്ടിനെ പറ്റിയുള്ള ആരോപണം. ഹാൽ ജൈസ ഹേ ഖാ ജനാബ് ഖാ എന്ന 50-കളിലെ പാട്ടിൽ നിന്നും 90-കളിലെ രംഗീലയിലെ പാട്ടുകളിൽ എത്തുമ്പോൾ തന്റെ ശബ്ദത്തിന്റെയും ഭാവത്തിന്റെയും രണ്ട് ധ്രുവങ്ങളിലെ റേഞ്ച് ആസ്വാദകന് കാണിച്ചു കൊടുക്കാൻ ആശയ്ക്ക് സാധിക്കുന്നു. ബോളിവുഡിലെ മറ്റൊരു ഗായികയ്ക്കും ഇങ്ങനെ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. മുഖദർ കാ ഫൈസല എന്ന സിനിമയിലെ ഗാനമാണ്. സംഗീതം ബാപ്പി ലഹരി, വരികൾ അഞ്ചാൻ, പാടിയത് ആശാ ഭോസ്ലേ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. പരിപാടി തുടരുന്നു. അടുത്ത ഗാനം വിരോദ് എന്ന സിനിമയിലേതാണ്. ഇത് 1992 റിലീസായ സിനിമയാണ്. ഇതിന്റെ സംഗീതം അനു മാലിക്, വരികൾ ദേവ് കോയ്ലി, പാടിയത് കുമാർ സാനു, ആശാ ഭോസ്ലെയും.

ഇനി ഡോക്ടർ അബ്ദുർ റബ് ചേന്ദമംഗലൂർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗം. ചില പേരുകൾ നമ്മൾ പഠിക്കുന്നതല്ല, അവ നാം അറിയാതെ നമ്മോടൊപ്പം വളരുന്നതാണ്. ചുണ്ടുകൾ എന്തിനാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ഒരു ബാല്യകാല സന്ധ്യയുടെ ശബ്ദമായി അവ നമ്മളിലേക്ക് കടന്നു വരും. ബാല്യവും കൗമാരവും പിന്നിടുമ്പോഴാണ് അവയുടെ അർത്ഥം നാം ശരിക്കും തിരിച്ചറിയുക. എൻ്റെ ബാല്യത്തിൽ പിതാവിനൊരു കാസറ്റ് ഷെൽഫ് ഉണ്ടായിരുന്നു. എഴുപതുകളുടെ മധ്യം ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഷെൽഫ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു സംഗീത ലോകമായിരുന്നു. സന്ധ്യയായാൽ പിതാവ് ടേപ്പ് റെക്കോർഡർ ഓണാക്കും. വീട്ടിലാകെ ഒരു പുതിയ പ്രതീതി, മുറികളിലേക്ക് ഒരു പുതിയ ഭാവവും ഊർജവുമായി സംഗീതം പഠനം. ധനീധർ എന്ന സിനിമയിലെ ഗാനമാണ് ഇത്. 1990 റിലീസായതാണ്. വരികൾ ഇന്ദീവർ, സംഗീതം ബാപ്പി ലഹരി, പാടിയത് അമിത് കുമാർ, ആശ ഭോസ്ലെ, റീമ ലഹാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡ്. പരിപാടി തുടരുന്നു. അടുത്തത് ഇന്ദ്രജീത് എന്ന സിനിമയിലെ ഗാനമാണ്. ഇത് 1999 റിലീസായതാണ്. സംഗീതം ആർ ഡി ബർമൻ, വരികൾ ഗുൽഷൻ ബാവറെ, പാടിയത് ആശാ ഭോസ്ലെ, അമിത് കുമാർ.

ആശാ ഭോസ്ലെ പാടിവെച്ച ഗാനങ്ങൾ ഇനിയും തലമുറകൾ ആസ്വദിക്കും. വരും തലമുറകൾക്ക് തീർച്ചയായിട്ടും അത് പ്രചോദനം തന്നെയാണ്. വൈവിധ്യമാണ് ആശാ ഭോസ്ലെയുടെ സ്വരത്തിന്റെ മുഖമുദ്ര. ആ വൈവിധ്യം നമുക്ക് അടുത്ത എപ്പിസോഡിലും തുടർന്ന് ആസ്വദിക്കാം. ഇന്നത്തെ പാട്ടിന്റെ പാലാഴി ഈ ഗാനത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം വൻഷ് എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, സംഗീതം ആനന്ദ് മിലന്ത്, വരികൾ സമീർ.

0: ഇതോടുകൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിലെ ആശാ ഭോസ്ലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വിടവാങ്ങുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
2: റേഡിയോ ബെൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.

0: സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു വർഷ ദൈർഘ്യമുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴിയും IFCI വിവിധ കേന്ദ്രങ്ങളിൽ നേരിട്ടും അപേക്ഷ നൽകാം. ബന്ധപ്പെട്ട രേഖകളും അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി ഈ മാസം 15 വരെ. LP UP സ്കൂളുകളിൽ അധ്യാപകരാകാനുള്ള ഡിപ്ലോമ പ്രോഗ്രാമായ DL-ADന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. യോഗ്യത 3 ചാൻസിനകം 50% മാർക്കോടെ പ്ലസ് ടു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്ക് 12ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയം 14 വരെ നീട്ടി. ഛത്തീസ്ഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയാൽ അലോട്ട്മെന്റിന്റെ ഫലം പരിശോധിക്കാം. ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾക്കും ആവശ്യമുള്ളവർക്കും 10:00 വരെ അവസരമുണ്ട്. വിവരങ്ങൾ പൂർണ്ണമായും നൽകിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പൂർത്തിയാക്കി കൺഫർമേഷൻ നടത്താം. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യങ്ങളിൽ സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG 1ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭ്യമാക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 20-ന്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം 20-ാം തീയതിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-274-9847. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിക്കോഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSAB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടി തോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSAB ഓഫീസ് സെക്ഷനിലോ അല്ലെങ്കിൽ 9496-01-01-01 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSAB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകും. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: jardinier. Jardinier.
1: Jardinier is spelled as J A R D I N I E R E.
2: This is a noun. It's an ornamental decorative receptacle such as large ceramic pot, urn or stand used to hold and display live plants or flowers. ചെടികൾ വളർത്താനോ അലങ്കാര ചെടികൾ വെക്കാനോ ഉപയോഗിക്കുന്ന അലങ്കാര പാത്രങ്ങളെയോ സ്റ്റാൻഡുകളെയോ ആണ് ഇങ്ങനെ വിളിക്കുന്നത്.
1: Thank you all.

0: ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവേ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനക്കയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
4: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ എംഎൽഎക്ക് കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ ഡോട്ട് ബി എച്ച് എസ് സി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
7: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
4: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90th വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90th വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ആകാശവാണി നമസ്കാരം. വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണക്രമവും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഉത്പാദനം മുതൽ ഉപയോഗം വരെ എല്ലാ തലങ്ങളിലും ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ഭക്ഷ്യ വിഷബാധ, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയെക്കുറിച്ചെല്ലാം ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ 7 നടക്കുന്ന ദിനാചരണത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യജന്യമായ ധാരാളം രോഗങ്ങളാണ് ആഗോളതലത്തിൽ ഭാരമായി ജനങ്ങളെ ബാധിക്കുന്നത്. ഇത്തരം ഭാരത്തിൽ നിന്നുള്ള പരിഹാരമാണ് പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ആഗോള വെല്ലുവിളിയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഭക്ഷ്യസുരക്ഷാ ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസം, സാമ്പത്തികമായ വികസനം, മാനുഷിക ശക്തി എന്നിവയെ എല്ലാം സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കൊണ്ട് അഥവാ ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഗതാഗതവും വാർത്താവിനിമയവും ദൂരങ്ങളെ ഇല്ലാതാക്കുന്നു. പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. പച്ചക്കറികളും ധാന്യങ്ങളും എണ്ണയും മറ്റ് സംസ്കരിച്ച എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും ഓരോ രാജ്യത്തിൽ നിന്നും പരസ്പരം പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നു. ഉത്പാദന സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഭവം വിതരണത്തിനായി വാഹനത്തിൽ എത്തുന്നതിനു മുൻപ് അനേകം ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. വിളവെടുപ്പ്, സംസ്കരണം, പാക്കേജിംഗ് തുടങ്ങി ധാരാളം പ്രക്രിയകളാണ് ഉള്ളത്. വാഹനത്തിൽ എത്തിച്ച ശേഷം ദിവസങ്ങളോളമുണ്ട് യാത്ര. കാലാവസ്ഥയിൽ ഉള്ള മാറ്റങ്ങൾ, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യമായ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റു പലയിടങ്ങളിലേക്കും രോഗങ്ങൾ പടർന്നേക്കാം. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്തുന്ന ഭക്ഷണം ഒന്നാലോചിച്ചാൽ എത്രയോ പേരുടെ കരസ്പർശം പതിഞ്ഞതാണ് വിത്തുനടിയിൽ മുതൽ പാചകം വരെ. അവരുടെ അധ്വാനവും കൂടി നാം സ്മരിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലം ആഗോളതലത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ ഭക്ഷണം പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ഒരു വെല്ലുവിളിയാണ്. ഓരോ രാജ്യത്തും ഭൂവിഭാഗത്തിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത, ജീവിതരീതി, സാമ്പത്തിക വ്യവസ്ഥ, ഉത്പാദനം മുതലായവ എല്ലാം കണക്കിലെടുത്താണ് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത്. എന്നാൽ ഇതേ ഭക്ഷണം മറ്റൊരു രാജ്യത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ വിഭവങ്ങളുടെ ലഭ്യതയും സംസ്കരണവും കാലാവസ്ഥയുമെല്ലാം സ്വാധീനിക്കപ്പെടുന്നു. ഭക്ഷണശീലം മാറുന്നതിനോടൊപ്പം തന്നെ വ്യാപാര മേഖലയിലും അനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പുതിയ ഭക്ഷണവും തയ്യാറാക്കുമ്പോൾ അതിന്റെ പ്രക്രിയകളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പുതിയ തരം ഭക്ഷ്യജന്യ രോഗമായി മാറിയേക്കാം. ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അതിൽ കൃഷിക്കാർ, സംസ്കരണശാല, പാക്കിംഗ് സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർ, തട്ടുകടയിലെ തൊഴിലാളികൾ, വീട്ടുകാർ തുടങ്ങി ഭക്ഷണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം അത് ഉപയോഗിക്കേണ്ട കാലാവധി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അനുവദനീയമായ നിറങ്ങൾ, ഹാനികരമല്ലാത്ത പ്രിസർവേറ്റീവുകൾ എന്നിവയെപ്പറ്റിയെല്ലാം ശരിയായ ബോധ്യമുണ്ടാകണം. പാക്ക് ചെയ്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സ്പയറി ഡേറ്റ് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ എക്സ്പയറി ഡേറ്റ്, ഉൽപ്പന്നത്തിന്റെ വില എന്നിവയെല്ലാം പാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പല ഉപഭോക്താക്കളും ബുദ്ധിമുട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇവ കാണത്തക്ക വിധത്തിലുള്ള വലിപ്പത്തിലും അനുയോജ്യമായ സ്ഥലത്തും പാക്കറ്റുകളിൽ ഉണ്ടാകേണ്ടതാണ്. മാംസാഹാരങ്ങൾ പുറത്തുനിന്നും കഴിക്കുമ്പോൾ അത് കൃത്യമായും ശ്രദ്ധിക്കുക. ഷവർമ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വളരെയേറെയാണ്. ഭക്ഷണം പൊതിയാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയ കവറുകൾ ആരോഗ്യത്തിന് തികച്ചും ഹാനികരമാണ്. തിരക്കുപിടിച്ച ജീവിത രീതിയിൽ പലരും പാക്കറ്റിൽ ലഭിക്കുന്ന RTE അഥവാ റെഡി ടു ഈറ്റ് ഭക്ഷണം കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇവയിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഹാനികരമാണ്. ബർഗർ, പിസ പോലുള്ള ഭക്ഷണങ്ങൾ, ന്യൂഡിൽസ് എന്നിവയെല്ലാം കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേടാകും എന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്നവ ധാരാളം ദിവസം കേടാവാതിരിക്കുകയും ചെയ്യുന്നു. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അതിന് കാരണം. ഇതെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ജങ്ക് ഫുഡുകൾ ധാരാളം മധുരവും അനുവദനീയമല്ലാത്ത നിറങ്ങളും ഉൾപ്പെട്ടെന്ന് വരാം. വളരെ രുചികരമായി തോന്നിപ്പിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും യഥേഷ്ടം കഴിക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇപ്പോൾ കുട്ടികളിലും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കാണാറുണ്ട്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനത്തെയുമെല്ലാം സാരമായി ബാധിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കണം. മുതിർന്നവരും ഇത്തരം ശീലങ്ങൾ പിന്തുടരേണ്ടതാണ്. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 3 തരം പച്ചക്കറികളും 2 തരം പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വർഷവും ലോകത്തെമ്പാടുമായി 4 ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ മൂലം ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുവരുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നു. വിഷപദാർത്ഥങ്ങളോ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന കീടാണുക്കളോ കലർന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇതുവഴിയുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണം. ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകാനുള്ള ഏറെ സാധ്യത. ടിൻ ഭക്ഷണങ്ങൾ അനേറോബിക് സാഹചര്യത്തിൽ ബോട്ടിലിൻ എന്ന വിഷാംശം ഉണ്ടാക്കുകയും അത് ഭക്ഷണത്തെ ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു. കാഴ്ചമങ്ങൽ, ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുക, മുഖത്തെയും കാലിലെയും മാംസപേശികൾക്ക് തകരാറ്, തലകറക്കം, ഛർദിൽ, സംസാരശേഷിക്കുറവ് എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതായ സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചായയ്ക്ക് നിറം കൂട്ടുന്നതിനുവേണ്ടി രാസവസ്തുക്കൾ ചേർത്ത് മായം കലർന്ന തേയിലപ്പൊടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായ വാർത്തകൾ മാധ്യമങ്ങളിൽ അടുത്തിടെ വന്നിട്ടുള്ളതാണ്. ഇന്ന് മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മസാലപ്പൊടികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 1/4 ടീസ്പൂൺ മഞ്ഞളിൽ 3 മില്ലിലിറ്റർ ആൽക്കഹോൾ ചേർത്ത് നല്ലപോലെ കുലുക്കുക. പിന്നീട് ഇതിൽ 10 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. പിങ്ക് നിറമാകുന്നുണ്ടെങ്കിൽ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മുളകുപൊടിയിൽ അല്പം എടുത്ത് കയ്യിലോ പാത്രത്തിലോ ഇട്ട് പതുക്കെ ഉരച്ചാൽ തരിയായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭക്ഷ്യപദാർത്ഥത്തിൽ മായം കലർന്നതായി സംശയമുണ്ടെങ്കിൽ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006, എഡിബിൾ ഓയിൽ പാക്കേജിംഗ് റെഗുലേഷൻ ഓർഡർ 1998 തുടങ്ങി അനേകം നിയമങ്ങൾ നിലവിലുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മിതമായ അളവിലും കൃത്യമായ സമയത്തും കഴിക്കുന്നതാണ് നല്ല ഭക്ഷണശീലം. എല്ലാ വിഭാഗത്തിലും പെടുന്ന ഭക്ഷണം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് സമീകൃത ആഹാരമാകുന്നത്. എന്റെ ആരോഗ്യം എന്റെ ചുമതല എന്ന ബോധത്തോടെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കാം. ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള ബോധവൽക്കരണവും ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: വളർച്ചയുടെ പടവുകൾ.
1: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
0: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
1: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
0: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
1: വളർച്ചയുടെ പടവുകൾ.

ആക്സസ് ഓഫ് ചേഞ്ച്. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.

0: നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ചു മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവെ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ.
1: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം. ഒരു മലയാളം പാട്ടടിക്കുമോളെ.

0: No, no, no, no. Wow, wow.
1: Ayo.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 50-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. സ്വിറ്റ്സർലൻഡിലെ റെയിൽ യാത്രാനുഭവങ്ങളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി, അവിടെ കാത്തുകിടന്നിരുന്ന ബസിൽ ഹോട്ടലിലേക്ക് യാത്ര ആരംഭിച്ചു. സൂറിച്ച് പട്ടണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ രാത്രികാല താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സൂറിച്ച് പട്ടണത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. പക്ഷേ സൂര്യൻ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു. പകൽ എരിഞ്ഞ് അടങ്ങിയിട്ടില്ല എന്ന് സാരം. നഗരമൊന്ന് നടന്നു കാണാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. നഗരമധ്യത്തിലുള്ള പള്ളിയിലെ മണിയാണ് കൗതുകമുണർത്തുന്ന ഏറ്റവും നല്ല കാഴ്ച. ഓരോ മണിക്കൂറിലും ഈ മണി ഒരു പ്രത്യേക ഈണത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ മണിയുടെ ശബ്ദം ഒട്ടും തന്നെ അലോസരമുണ്ടാക്കുന്നതുമില്ല. സംഗീതം പോലെ തോന്നിപ്പിക്കുന്ന ഈ മണിമുഴക്കത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. നഗരം പൊതുവെ ശബ്ദരഹിതമാണെന്നും നിശബ്ദതയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് സിസ് ജനതയെന്നും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പാർപ്പിടങ്ങളിലെല്ലാം മനോഹരമായ പൂന്തോട്ടം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ താല്പര്യമുള്ളവരാണെന്ന് മനസ്സിലായത് പൂന്തോട്ടത്തിലോ തെരുവിലോ അവരെ ആരെയും കാണാഞ്ഞതുകൊണ്ട് തന്നെയാണ്. നമുക്ക് വഴിയൊന്ന് തെറ്റിയാൽ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും ഒരു വഴിപോക്കനെയും തെരുവിൽ കാണാനായില്ല. അനാവശ്യമായി തെരുവിലൂടെ അലഞ്ഞു തിരിയുക സ്വിറ്റ്സർലൻഡുകാരുടെ സ്വഭാവമല്ലെന്നും മനസ്സിലായി. തടികൊണ്ട് നിർമ്മിക്കപ്പെട്ട 18-ാം നൂറ്റാണ്ടിലെ ധാരാളം കെട്ടിടങ്ങൾ നഗരത്തിലുണ്ട്. അവയെല്ലാം കൃത്യമായി രൂപവ്യത്യാസം വരുത്താതെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. തെരുവിലൂടെ നമുക്ക് കൈവീശി നടക്കാം. അതിന് തക്ക വീതിയിലുള്ള നടപ്പാതകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ ഭയപ്പെടുത്തുന്ന വേഗതയിലല്ല ഓടിക്കുന്നത്. അതുകൊണ്ട് നഗരത്തിലെവിടെയും നിർഭയം കാൽനടയാത്ര നടത്താനാകും. മിതഭാഷികളാണ് നഗരവാസികൾ പൊതുവെ. എന്നാൽ നാം ചോദിക്കുന്ന സംശയങ്ങൾക്ക് ക്ഷമയോടെ മറുപടി പറയുന്നവരുമാണ്. നമ്മുടെ നാട്ടിൽ അവിടെവിടെ ചെറു ചായക്കടകൾ കാണുമല്ലോ. ഇവിടെ അതിനു പകരം മദ്യക്കടകളാണ് കാണാൻ കഴിയുക. മദ്യപാനികൾ എന്നൊരു ചാപ്പകുത്തൽ ഇവിടില്ല. കാരണം ആഹാരക്രമത്തിൽ മദ്യപാനവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നത് തന്നെ. അതുപോലെ ക്രമം വിട്ട് മദ്യം കഴിച്ച് സ്ഥലകാലബോധം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും ആർക്കും ഉണ്ടാകുന്നില്ല. ഇത്രമാത്രം മദ്യക്കടകൾ ഉണ്ടായിട്ടും മദ്യപാനം ജീവിതത്തിലെ ശൈലിയായിട്ടും കുറ്റകൃത്യ നിരക്ക് 0% രഹസ്യം സിസ് ജനതയുടെ മാന്യത തന്നെയാണ്. നഗരത്തിൽ ഒരിടത്തും യൂണിഫോം ധരിച്ച ഒരു പോലീസുകാരനെയും എനിക്ക് കാണാനായില്ല. രാത്രി 8 മണിവരെ ഞങ്ങൾ സൂറിച്ച് നഗരത്തിൽ അലഞ്ഞു നടന്നു. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ നഗരത്തിലൂടെ വെറുതെ നടക്കുന്നത് പോലും മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരനുഭവമാണ്. നമുക്കിനി ഒരു ഗാനം കേൾക്കാം.

നഗരത്തിലെ സായാഹ്ന സഞ്ചാരം മനോഹരമായ ഒരനുഭവമായിരുന്നു. ഞങ്ങൾ പതിയെ നടന്ന് ഹോട്ടലിലെത്തി. ഇന്ത്യൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഞാൻ ധരിച്ചത് ഏതെങ്കിലും ഇന്ത്യക്കാരൻ പാചകക്കാരനായിരിക്കും ഇത് തയ്യാറാക്കിയതെന്നായിരുന്നു. എന്നാൽ റെസ്റ്റോറന്റ് മാനേജർ ഷെഫിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോഴാണ് അയാൾ സ്വിറ്റ്സർലൻഡ് പൗരനാണെന്ന് അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നത്. പാചകകലയിൽ നിപുണരാണ് സ്വിറ്റ്സർലൻഡുകാരെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. ലോകപ്രശസ്തമായ കാറ്ററിംഗ് കോളേജുകൾ സ്വിസ് നഗരങ്ങളിലാണുള്ളത്. ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് ലോകത്തിലെ പ്രശസ്തമായ നക്ഷത്ര ഹോട്ടലുകളിൽ വൻ പ്രതിഫലത്തോടെയാണത്രേ നിയമനം ലഭിക്കുന്നത്. ഇന്ത്യൻ ഭക്ഷണം ഇത്രമാത്രം രുചികരമായി തയ്യാറാക്കാൻ സ്വിസ് ഷെഫിന് കഴിഞ്ഞതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലല്ലോ. സാക്ഷാൽ നളപാചകം തന്നെയായിരുന്നു അത്. ഉറക്കം സുഖകരമായിരുന്നു. ഹോട്ടലിന് തൊട്ടരികെയാണ് പ്രധാന വീതി. നിരവധി വാഹനങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ വാഹനവും ഹോൺ മുഴക്കുന്നില്ല, അമിതമായ ശബ്ദവും ഉണ്ടാക്കുന്നില്ല. ശബ്ദശല്യമില്ലാതെ സുഖകരമായ തണുപ്പ് ആസ്വദിച്ച് ബ്ലാങ്കറ്റ് പുതച്ചുള്ള ഉറക്കം അതീവ ഹൃദ്യമായിരുന്നു. രാവിലെ 5 മണിക്ക് ഉണർന്നു. അന്ന് സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലൂസിയാർണ നഗരമാണ്. മധ്യ സ്വിറ്റ്സർലൻഡിലുള്ള ഒരു പുരാതന നഗരമാണിത്. രാവിലെ 7 മണിക്ക് തന്നെ പ്രാതൽ കഴിച്ചു. മുറി ഒഴിഞ്ഞ് ബാഗുകളുമായി ബസിൽ കയറി. ലൂസിയാർണയ്ക്കുള്ള യാത്ര അതീവ ഹൃദ്യമായിരുന്നു. സ്വിറ്റ്സർലൻഡിന്റെ സൗന്ദര്യമാകെ നൂർന്നുള്ള യാത്രയായിരുന്നു അത്. അങ്ങിങ്ങായി ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കാണാമായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി മനുഷ്യൻ എങ്ങനെ ആധുനിക ജീവിതമാകാമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഭൂ വിനിയോഗമാണ് യാത്രയിൽ ഉടനീളം സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾക്ക് കാണാനായത്. കന്നുകാലി വളർത്തൽ ശാസ്ത്രീയമായി കൃഷിയുമായി ബന്ധിപ്പിച്ച് എങ്ങനെ നടത്തുന്നുവെന്ന് നമുക്ക് കണ്ടറിയാനാകും അവിടെ. യന്ത്രസഹായത്താലാണ് കൃഷിസ്ഥലം ഒരുക്കൽ. വിശാലമാണ് പാടങ്ങൾ. വ്യത്യസ്ത വിളവുകൾ, ഇടയ്ക്കിടെ പൂന്തോപ്പുകൾ, കാലികൾ മേഞ്ഞു നടക്കുന്ന പുൽമേടുകൾ, തടികൊണ്ട് നിർമ്മിച്ച വിശാലമായ തൊഴുത്തുകൾ, വീടുകൾ, അകലെ കാണുന്ന മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയായിരുന്നു. തെളിനീർ നിറഞ്ഞ അരുവികളും നദികളും തടാകങ്ങളും ഒട്ടും മലിനപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്നു. മലമടക്കുകളിൽ മുന്തിരിയാണ് പ്രധാന കൃഷി. വൈൻ ഉൽപാദനത്തിനാവശ്യമായ മുന്തിരി ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. വ്യവസായം പോലെ തന്നെ ലാഭകരമായ ഒരു പ്രവൃത്തിയാണ് കൃഷി ഇവിടെ. എന്നാൽ പാടങ്ങളിലോ നിരത്തിലോ ഒന്നും തന്നെ കൃഷിക്കാരെ കാണാനായില്ല. ഒരുപക്ഷേ കൃഷിയുടെ സീസൺ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

രാവിലെ 10 മണിയോടെ ഞങ്ങൾ ലൂസിയാർനെ നഗരപ്രാന്തത്തിലെത്തി. നഗരത്തിലെ തിരക്ക് ആരംഭിച്ചിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ മധ്യഭാഗത്തുള്ള ഒരു പ്രധാന നഗരമാണിത്. മനോഹരമായൊരു തടാകം ലൂസിയാർനെ നഗരത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. വലിയ ജനസാന്ദ്രതയുള്ള നഗരമല്ലത്. മൊത്തം ജനസംഖ്യ 80,000 താഴെ മാത്രമാണ്. ലോകത്തിലെ തന്നെ മനോഹരമായി സൂക്ഷിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണിത്. പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന നഗരാന്തരീക്ഷം നഗരത്തിന്റെ ആഢ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ലൂസിയാർനെ തടാക തീരത്താണ് നഗരമെന്ന് പറഞ്ഞല്ലോ. തടാകത്തിൽ ധാരാളം ജലയാനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നുണ്ട്. ഈ തടാകത്തിൽ വന്നുചേരുന്ന നദി നഗരമധ്യത്തിലൂടെയാണ് ഒഴുകുന്നത്. കണ്ണീരുപോലെ തെളിഞ്ഞ വെള്ളം നിറഞ്ഞ നദി. നഗരത്തിന്റെ പ്രധാന ഭാഗം ഈ നദിയുടെ വടക്ക് തെക്ക് കരകളിലായി വ്യാപിച്ചു കിടക്കുന്നു. രണ്ട് കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തടികൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ് ചാപ്പൽ ബ്രിഡ്ജ്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പാലമാണിത്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മേൽക്കൂരയുള്ള നടപ്പാലമാണിത്. ലോകത്തിൽ ഇത്തരം പാലം ഇതൊന്നേയുള്ളൂ. പാലത്തിന്റെ കൂരയിലും പാർശ്വഭിത്തിയിലും ചിത്രകാരന്മാരുടെ കരവിരുതുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ചിത്രരൂപത്തിലും തടിയിൽ കൊത്തിവെച്ച രൂപത്തിലും ഈ പാലത്തിൽ കാണാനാകും. ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സർഗവൈഭവം വെളിപ്പെടുത്തുന്ന ഈ കലാരൂപങ്ങൾ സമയമെടുത്ത് കാണേണ്ടത് തന്നെയാണ്. ഒരു വർഷം ശരാശരി 15 ലക്ഷം സഞ്ചാരികൾ ഈ പാലം സന്ദർശിക്കാൻ ലൂസിയാർനെ നഗരത്തിൽ എത്തുന്നു എന്നാണ് കണക്ക്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കത്തീഡ്രലിലേക്കുള്ള നടപ്പാലമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. നടപ്പാലത്തിലൂടെ മറുകരെ എത്തുന്ന നമുക്ക് ഹൃദയഹാരിയായ ഒരു കാഴ്ചയാണ് ഈ കത്തീഡ്രൽ. അതിന്റെ തലയെടുപ്പും ശില്പവൈഭവവും കണ്ടറിയുക തന്നെ വേണം. കത്തീഡ്രലിന് മുമ്പിൽ വീതിയുള്ള ഒരു നടപ്പാതയുണ്ട്. അല്പം മുന്നോട്ട് പോയാൽ മടക്കയാത്രയ്ക്കുള്ള മറ്റൊരു പാലം കാണാനാകും. ഇത് പക്ഷേ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ പാലം വഴി മടങ്ങിയെത്തുന്നത് തിരക്കേറിയ ലൂസിയാർനെ നഗരഹൃദയത്തിലേക്കാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ഈ നഗരഭാഗത്ത് തിരക്കും അല്പം കൂടുതലാണ്. ഇവിടെ സന്ദർശകർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനായി സ്വിസ് ഗാർഡുകൾ നിരന്നു നിൽക്കുന്നു. ധാരാളം വൈൻ ഷോപ്പുകളും ബേക്കറികളും സുവനീർ ഷോപ്പുകളും ഈ ഭാഗത്ത് തുറന്നു പ്രവർത്തിക്കുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സ്വിറ്റ്സർലൻഡിന്റെ സമ്പന്നത വിളിച്ചോതുന്ന തെരുവുകളാണ് ലൂസിയാർനെ നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. സന്ദർശകരെ കൊണ്ട് ഷോപ്പുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. വില കൂടുതൽ തന്നെയാണ് ഓരോ സാധനത്തിനും. സ്വിസ് ഫ്രാങ്ക് നാണയങ്ങൾ ഉൾപ്പെടെ ഇവിടെ സ്വീകരിക്കും. വിലപേശൽ സമ്പ്രദായമേ ഇവിടെയില്ല. ചോക്ലേറ്റുകളും സുവനീറുകളുമാണ് കൂടുതൽ വിറ്റുപോകുന്നത്. സ്വിസ് നാണയങ്ങൾ മനോഹരങ്ങളാണ്. ചെറുനാണയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് സംശയിച്ചു പോകും. ലൂസിയാർനെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തെരുവ് വാച്ച് വിൽപ്പനയ്ക്ക് മാത്രമായി തുറന്നു വെച്ചിട്ടുള്ള കടകൾക്കുള്ളതാണ്. കട എന്ന് പറയുമ്പോൾ ലക്ഷൂറിയസ് ഷോപ്പുകളാണ് അവകളെല്ലാം. പല നിലകളിലായി ഷോറൂമുകൾ അവർ ഒരുക്കിയിരിക്കുന്നു. തലയെടുപ്പുള്ള ഈ ഷോറൂമുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് റോളക്സ് വാച്ചിന്റെ വിൽപ്പനശാലയ്ക്കാണ്. ലോകത്തിലെ മുന്തിയ ഇനം വാച്ചായ റോളക്സ് നിർമ്മിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണല്ലോ. ഒരു അനുഭവം തന്നെയാണ് ഈ ഷോറൂം സന്ദർശനം നമുക്ക് തരുന്നത്. 8 നിലകളാണ് ഈ ഷോറൂമിനുള്ളത്. ഓരോ നിലയിലേക്കും എസ്കലേറ്ററുകളും ലിഫ്റ്റുകളുമുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള വാച്ചുകൾ കണ്ണാടി കൂട്ടിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 8-ാമത്തെ നിലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാച്ചുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. വില കൂടിയ വജ്രവും രത്നങ്ങളും പതിപ്പിച്ച വാച്ചുകൾ വില കൊണ്ടും ശ്രദ്ധേയമാണ്. ഏറ്റവും മുന്തിയ ഇനം വാച്ചിന്റെ വില 140,000 സ്വിസ് ഫ്രാങ്ക് ആണ്. അതായത് 1,23,00,000 ഇന്ത്യൻ രൂപ. കസ്റ്റമർ ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നതാണ് ഈ വാച്ചുകൾ. മുന്തിയ ഇനം വാച്ചുകൾ മാത്രമാണ് ഈ നിലയിലെ കണ്ണാടി കൂട്ടിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. റോളക്സ് വാച്ചുകൾ പണ്ടുമുതലേ സമ്പന്നർ തങ്ങളുടെ ആഡംബര ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി കണക്കാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ്. ഏറ്റവും കുറഞ്ഞ വില തന്നെ ഇന്ത്യൻ രൂപ 100,000 വരും ഒരു വാച്ചിന്. ഇത് വാങ്ങി ഇന്ത്യയിൽ എത്തുമ്പോൾ നൽകേണ്ട കസ്റ്റംസ് ഡ്യൂട്ടി വേറെയും. സ്വിസ് മെയ്ഡ് വാച്ചുകൾ കൗതുകത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ലോകമെമ്പാടുമുള്ള സഹസ്രകോടീശ്വരന്മാർ കയ്യിൽ കെട്ടുന്നത് ഈ കമ്പനിയുടെ വാച്ചുകൾ തന്നെയാണ്. വാച്ച് നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണുന്നത് കൗതുകകരമാണ്. സമയമളക്കാൻ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന

0: യൂണിറ്റ് റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 വാട്സ്ആപ്പ് മെലഡി, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേശലം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ചെടി അതിൻ്റെ ഊർജവും വിഭവങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം മാറ്റി സൂക്ഷിക്കാറില്ല. ഇനിയും വന്നിട്ടില്ലാത്ത ഒരു നാളെയുടെ സാങ്കല്പിക ആവശ്യം ചെടിയുടെ ആകുലതയുമല്ല. മറിച്ച് തനിക്കുള്ളതെല്ലാം സുലഭമായി സൗജന്യമായി പ്രകൃതിക്ക് സമ്മാനിക്കാനാണ് അത് ഇഷ്ടപ്പെടുന്നത്. പൂക്കളായി പൂന്തേനായി കനികളായി ചെടി എല്ലാവരെയും വിരുന്നൊരുക്കി ക്ഷണിക്കുന്നു. ചെടിയുടെ ദാനം നഷ്ടമല്ല, മറിച്ച് അവ പുതിയ നാമ്പുകളായി ജീവന്റെ പരിണാമം തുടരുന്നു. അങ്ങനെ ചെടിയുടെ ജീവിതം സഫലമാകും. നമ്മുടെ പക്കലുള്ള വിഭവങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അപ്രകാരം ചെയ്യുന്നെങ്കിൽ അത് സ്വാർത്ഥതയുടെ കാരാഗ്രഹങ്ങളിരുന്ന് വന്ധ്യമാകും. നമുക്കുള്ളത് കൊടുക്കുവാനുള്ളതാണ്. അവ ത്യജിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നൽകുവാൻ കഴിയുകയുള്ളൂ. എന്തെങ്കിലും അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ കൂടി മനുഷ്യനുപേക്ഷിക്കുവാൻ എന്തു പ്രയാസമാണ്. ധനമായാലും ആഡംബര വസ്തുക്കളായാലും മറ്റേത് വസ്തുവായാലും എല്ലാം ശേഖരിച്ചു വയ്ക്കാനാണ് മനുഷ്യൻ്റെ പ്രവണത. അങ്ങനെ കൂടുതൽ കൂടുതൽ ശേഖരിക്കും തോറും മനുഷ്യജീവിതം കൂടുതൽ കൂടുതൽ സുരക്ഷിതമാകും എന്നാണ് വിശ്വാസം. എന്നാൽ നാം ശേഖരിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നില്ല എന്നതാണ് സത്യം. കൊടുക്കുമ്പോഴാണ് ജീവിതം സമ്പന്നമാകുന്നത്. ഉപേക്ഷിക്കാനുള്ള ശേഷി നാം സംഭരിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മശക്തി നേടുകയും സ്വതന്ത്രരാവുകയും ചെയ്യുന്നു. ശേഖരിച്ചു കൂട്ടുന്നവൻ അവൻ്റെ ശേഖരത്തിൻ്റെ അടിമയാണ്. ത്യജിക്കുന്നത് നഷ്ടമല്ല നേട്ടമാണ്. താൽക്കാലികമായി ഉപേക്ഷിക്കുന്നവ ശാശ്വതമായി മടങ്ങിവരും. പ്രത്യക്ഷത്തിൽ നഷ്ടമാകുന്നത് സ്ഥായിയായി തിരികെ ലഭിക്കും. വേരുകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഒരു വേള നിറമുള്ള പൂക്കളെയും സ്വാദുള്ള കനികളെയും ഉപേക്ഷിക്കുന്നു. പക്ഷേ മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വേരുകൾ കൈവശമാകുമ്പോൾ അവന് ലഭിക്കുന്നത് വേരുകൾ മാത്രമല്ല വേരുകൾക്കൊപ്പം വിളവും കൂടിയുണ്ടാവും. മോഹിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ വർണ്ണവും മേളവും ഒരു വേള ഉപേക്ഷിച്ച് മണ്ണിൽ മറഞ്ഞിരിക്കുന്ന വേരുകൾക്കായി പരതിയാൽ ലഭിക്കുന്നത്

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ. റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പല രീതിയിൽ പല ദിവസങ്ങളായിട്ട്, മിക്കവാറും എല്ലാ ദിവസവും ഒരു തട്ടിപ്പിനെ കുറിച്ചെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. കാരണം പുതിയ പുതിയ തട്ടിപ്പുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പുതിയ പുതിയ തട്ടിപ്പുകൾ ഒരുപാട് പുതിയ തരത്തിൽ, അതായത് നമ്മൾ തട്ടിപ്പാണ് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാനിത് പറയേണ്ട കാര്യം തന്നെയുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു തട്ടിപ്പിലൊക്കെ ചെന്ന് വീഴുന്നതിനുള്ള സാധ്യത കൂടി ഒന്ന് കുറഞ്ഞു കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. സാധാരണ തട്ടിപ്പിന് എങ്ങനെയാണ് ആൾക്കാർ ആ ഒരു പറ്റിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നു, നിങ്ങളുടെ വാഹനത്തിന് ഇത്ര ഫൈനുണ്ട് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് അവർ ഒരു ലിങ്ക് അയക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആപ്പ് ആയിരിക്കും അയക്കുന്നത്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊരു APK ഫയലായിരിക്കും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ നിയന്ത്രണം അവരുടെ കസ്റ്റഡിയിലാകുന്നു. പിന്നീട് അവർ അതിനകത്ത് തന്നെ നമുക്ക് പിന്നെ പണി തരുന്നു. അത്രേ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പണിയാണ് ഉത്തർപ്രദേശിലെ ഇറ്റാവ സ്വദേശിയായിട്ടുള്ള അൻഷുൽ യാദവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹം ഒരു MCA ബിരുദധാരിയാണ്, വളരെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായിട്ടുള്ള ഒരു വ്യക്തി. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു കഴിവുകൾ നല്ല കാര്യത്തിന് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ വളരെ എത്രത്തോളം നല്ലതായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ആ തരത്തിലുള്ള ഒരു പറ്റിപ്പുകൾ കൂടിയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ വ്യാജമായിട്ടുള്ള ലിങ്കുകളൊക്കെ അയച്ച് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം പരിവാഹൻ സൈറ്റ്, നമ്മൾ മോട്ടോർ വാഹന നിയമപ്രകാരം അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സൈറ്റിനകത്ത് ചെന്ന് നോക്കുന്നത്. അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ തന്നെ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സൈറ്റാണ് ഈ പരിവാഹൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പരിവാഹൻ സൈറ്റിന് സമാനമായിട്ടുള്ള ഒരു വ്യാജ പോർട്ടൽ നിർമ്മിച്ചിട്ട് രാജ്യവ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് പറ്റിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം കൂടി ഒന്ന് ഓർത്ത് നോക്കണം, വെറും 24 വയസ്സാണ്. വെറും 24 വയസ്സുകാരനായിട്ടുള്ള ഉത്തർപ്രദേശിലെ ഇറ്റാവ സ്വദേശിയായിട്ടുള്ള അൻഷുൽ യാദവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതറിയുന്നത്. ഡൽഹി പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചപ്പോഴാണ് ഇതറിയുന്നത്. അതായത് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഈ ഡൽഹി പോലീസ് നടത്തുന്ന സമയത്തിലാണ് ഈ ഒരു വ്യക്തിയെ, അൻഷുൽ യാദവ് എന്ന് പറഞ്ഞ ഈ ഒരു 24-കാരനെ അദ്ദേഹം വലയിലാകുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൈറ്റിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ ഇത് യഥാർത്ഥ സൈറ്റാണോ എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം പരിവാഹൻ .online എന്ന പേരിലാണ് യഥാർത്ഥത്തിലുള്ള സർക്കാർ വെബ്സൈറ്റുകളെ വെല്ലുന്ന രീതിയിൽ അതേപോലെ തന്നെ വ്യാജ പോർട്ടൽ ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിവാഹൻ .online എന്ന് പറഞ്ഞിരിക്കുന്ന, ഇപ്പം നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന സമയത്താണ് പരിവാഹൻ സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു എന്തെങ്കിലും ഫീസ് അടയ്ക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പെർമിറ്റ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിയമപരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരിവാഹൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരിവാഹൻ കിട്ടുന്നു. നോക്കുന്നു പരിവാഹൻ .online, നോക്കുമ്പോൾ അതേ സൈറ്റ്, ഗവൺമെന്റിന്റെ അതേ സൈറ്റ്, പക്ഷേ വ്യാജ സൈറ്റാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹം പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ആ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു സൈറ്റ് വഴി ആൾക്കാർ കയറിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കൊടുത്തു. അതുപോലെ RTO സംബന്ധമായിട്ടുള്ള, അതായത് RC ബുക്ക് പുതുക്കുന്നത്, അതിൻ്റെ സേവനങ്ങൾ, നികുതി ടാക്സ് അടയ്ക്കുന്നത് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കയറുന്നു, ലൈസൻസ് പുതുക്കാൻ അവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ കൊടുക്കുന്നു, ടാക്സ് അടച്ചു നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റോ കിട്ടും. നമ്മൾ ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാം പെർഫെക്റ്റായി ഓക്കെ ആയി റെഡി ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. നമ്മുടെ ലൈസൻസ് ഒക്കെ പുതുക്കിയല്ലോ, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും നമുക്ക് കിട്ടും, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ റെഡി ആയിരിക്കും. പക്ഷേ പിന്നീട് ഒരു അപകടം നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും കേസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർ പറയും നിങ്ങളുടെ ലൈസൻസ് എക്സ്പയർ ആയിട്ട് ഇത്രയും നാളായല്ലോ. ആ ഒരു സമയത്താണ് നമുക്ക് പണി കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ഈ ഒരു വാഹനത്തിന്റെ നമ്പർ, അദ്ദേഹത്തിന് ഒരു പണി കിട്ടിയത് ഇവിടെയാണ് കേട്ടോ, അദ്ദേഹം ഈ വാഹനത്തിന്റെ നമ്പർ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യും. ഇപ്പൊ അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ നമ്പർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ റാൻഡം വൈസ് ആയിട്ട് നമുക്ക് നമ്പർ കിട്ടും. ഇനി അതല്ല, ഫാൻസി നമ്പർ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഒരു പരിവാഹൻ സൈറ്റിൽ ഒരാൾ കയറിയിട്ട് ഓൺലൈനായിട്ട് ഈ ഒരു നമ്പർ ബുക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അങ്ങനെയാണ് അപ്പം ഇദ്ദേഹം തട്ടിപ്പിന് ഇരയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വരാനുള്ള കാരണം. കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് ബുക്ക് ചെയ്തു, ബുക്ക് ചെയ്ത സമയത്ത് ഇത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ 1099 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വിചാരിച്ചു ശരിയാണ്, 1000 രൂപയും 99 രൂപ ടാക്സും ആയിരിക്കും, അപ്പൊ 1099 രൂപ അദ്ദേഹം ഓൺലൈനായിട്ട് അടച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതിനകത്ത് വരുന്നുണ്ട് നിങ്ങളിത് ഇത്ര രൂപ കൂടി അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പിന്നീട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കും, ആദ്യം തന്നെ ചോദിക്കും, നമ്മൾ അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ആരും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ പ്രത്യേകിച്ചും നിങ്ങൾ ഇന്ന ഫീസ് അടയ്ക്കണമെന്ന് പറയില്ല. കാരണം അടയ്ക്കേണ്ടുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് സംശയം തോന്നി, ആഹാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ പറ്റിപ്പായിരിക്കും. അങ്ങനെ അദ്ദേഹം നാഷണൽ സൈബർ ക്രൈംസ് റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അദ്ദേഹം പരാതി നൽകി 1930 അതിൽ വിളിക്കുന്നു, അതിൽ വിളിച്ച് പരാതി പറയുന്നു, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി അവിടെ പരാതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്തു, ഡൽഹി പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു വ്യക്തി, യു പി സ്വദേശിയായിട്ടുള്ള ഈ 24 വയസ്സുകാരൻ, ഈ അദ്ദേഹം MSc ബിരുദധാരിയായിട്ടുള്ള ഈ വ്യക്തി പറ്റിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഒന്നാലോചിച്ചൊക്കെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം നല്ല രീതിയിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് വിനിയോഗിച്ചിരുന്നതെങ്കിൽ എത്ര നല്ലതായിരുന്നു, അദ്ദേഹം ഇന്ന് ഈ ഒരു പ്രശ്നത്തിലുണ്ടാകില്ല. ഏറ്റവും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തെറ്റായ ചിന്തയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്നവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. ഒരിക്കലും ഹറിബറിയായിട്ട് അവസാന നിമിഷം കൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറി ചെയ്യണമെങ്കിൽ നമ്മൾ അവസാന നിമിഷമാകുമ്പോൾ ഓ ഇന്നുകൂടെ ഉള്ളൂ, അപ്പം ഞാൻ ഇന്ന് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന ഒരു ധാരണ വരാതെ അതിന് മുൻപേ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം പറ്റിക്കലിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു, ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. നല്ല ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ അല്ലേ, പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കണ്ണ് കാണാൻ വയ്യാത്ത മഴയായിരുന്നു, ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയായിരുന്നു. തുള്ളിക്കൊരു കുടം പേമാരി അല്ലെങ്കിൽ ഒരു കുടം പെയ്യുന്ന മഴയായിരുന്നു, ഇടമുറിയാത്ത മഴയായിരുന്നു. ഇങ്ങനെയൊക്കെ പല പല പേരുകളിലാണ് ഇതിനെ പറയുന്നത്. അങ്ങനെയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പലരും പറയുന്ന വാഹനം ഓടിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ പറഞ്ഞതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ്. നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, കുറേ അധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. സാധാരണഗതിയിൽ ഞാനൊരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുറച്ച് കേട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ചിലർ പറയുന്നൊരു കാര്യമാണ്, ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും കണ്ണ് കാണാൻ വയ്യാത്ത മഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം എന്താ, കണ്ണ് കാണാൻ വയ്യാത്ത മഴയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കരുത്. അതെങ്ങനെയാണ് കണ്ണ് കാണാൻ വയ്യാത്ത സമയത്ത് മഴ, അത്രയ്ക്ക് മഴയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥ, ചൂടാണെങ്കിലും ശരി മഴയാണെങ്കിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് എന്തൊക്കെയാണ്, ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഈ ശക്തമായിട്ടുള്ള മഴയിൽ നമ്മൾ സാധാരണ പൊതുവെ വെളിച്ചം കുറവായിരിക്കും, നിരത്തിൽ റോഡുകളിൽ വെളിച്ചം കുറവായിരിക്കും അല്ലേ, കാഴ്ച മങ്ങും. അപ്പോൾ ഈ ഒരു കനത്ത മഴയിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്നത് മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കനത്ത മഴയുള്ള സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ട് നമ്മൾ വാഹനം ഓടിക്കുക. എന്താണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിൻ്റെ ഹൈ ബീം അല്ലെങ്കിൽ ബ്രൈറ്റിൽ ഉപയോഗിക്കരുത്. കാരണം ഒന്നാമത് പ്രകാശം കുറവാണ്, റോഡിൽ പ്രകാശം കുറവാണ്. അപ്പോൾ ഈ മഴത്തുള്ളി അല്ലെങ്കിൽ മഴയിൽ ഇതിങ്ങനെ തിളങ്ങിയിട്ട് ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർമാർക്ക് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു റോഡിലുള്ള പിന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് ഇടണമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് ഓടിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാവരും ഹെഡ്ലൈറ്റ് ഇടും എന്ന ധാരണ വേണ്ട. ഹെഡ്ലൈറ്റ് ഇല്ലാതെയും വാഹനങ്ങൾ വരാം. എല്ലാവരും നമ്മുടെ റേഡിയോ ബെൻസീർ കേൾക്കുന്നവരല്ലോ അല്ലേ. പക്ഷെ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വരുന്ന വാഹനങ്ങളെ ചിലപ്പോൾ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ വേഗത കുറച്ച്, പൊതുവേ ഉള്ളതിനേക്കാൾ വേഗത കുറഞ്ഞായിരിക്കണം നമ്മൾ വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളതാണ്. അത് മഴയിൽ സാവധാനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, ഇതിനകത്ത് വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത് ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കരുത്. കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ ചിലപ്പോൾ ഒരു കുഴിയായിരിക്കാം. ആ കുഴിയിൽ നമ്മൾ വീണു കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകാം, വാഹനം തെറിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടയറിനും റോഡിനുമിടയിൽ ഒരു ജലത്തിൻ്റെ ഒരു പാളി, അക്വാപ്ലൈനിങ് എന്നാണ് അതിന് പറയുന്നത്. ആ പാളി രൂപപ്പെടുകയും നമുക്ക് നമ്മുടെ പിന്നെ സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ തെന്നിമാറുന്ന, നമ്മൾ സ്കിഡ് ചെയ്യുന്ന എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉണ്ടാകും. അത് മാത്രമല്ല, ചില സമയത്ത് വെള്ളക്കെട്ടില്ലെങ്കിലും റോഡിലെ ചെളി അല്ലെങ്കിൽ എണ്ണമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടയർ തെന്നിമാറുന്നതിനുള്ള ഒരു കാരണം കൂടിയാകും. വളവുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നമ്മൾ ഈ മഴക്കാലത്ത് ഒരുപാട് കാണുന്നതാണ് വലിയ വളവുകളിലൊക്കെ വാഹനങ്ങൾ മറിഞ്ഞു കിടക്കുന്നത്, നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ എന്തായാലും തെന്നിമാറാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് വെള്ളക്കെട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഓടിക്കുന്നത് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചായിരിക്കണം. വലിയ വെള്ളക്കെട്ടാണെങ്കിൽ വാഹനം ഇറക്കാതിരിക്കുക, ചെറിയ വെള്ളക്കെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കുന്നതാണെങ്കിൽ പോകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്, വേഗത്തിൽ പോകണം അല്ലെങ്കിൽ നിന്നു പോകില്ലേ. തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, വാഹനം ഫസ്റ്റ് ഗിയറിൽ മാത്രം സഞ്ചരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്ക് എഞ്ചിൻ്റെ പിടുത്തം കൂടുതലായിരിക്കും, നമുക്ക് സ്ലോയിൽ പോകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഹാഫ് ക്ലച്ചിൽ ആക്സിലേറ്റർ നിർത്താതെ, കാരണം നമ്മുടെ സൈലൻസറിലൂടെ വെള്ളം അകത്തേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹാഫ് ക്ലച്ചിൽ നമ്മൾ റേസ് ചെയ്ത് പിടിച്ചായിരിക്കണം നമ്മൾ വാഹനം, എന്നാൽ സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ കടത്തു പോകുക എന്നുള്ളത്. ഇനി അഥവാ വെള്ളക്കെട്ടി വെച്ച് നിന്ന് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമാകും. അതിനേക്കാൾ നല്ലത് ആ ഒരു അവസ്ഥയിൽ തന്നെ അവിടുന്ന് തള്ളി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കാനുള്ള, പ്രത്യേകം ഓർക്കാനുള്ളത്, മഴയുള്ള സമയത്ത് വാഹനങ്ങളുടെ തൊട്ടു പിന്നിൽ
സഞ്ചരിക്കാതെ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക. ഈ സുരക്ഷിതമായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഈ ഒരു വാഹനത്തിന്റെ പിന്നിൽ സുരക്ഷിതമായ അകലം നമ്മൾ ഓടിക്കുന്ന സമയത്ത് എത്രയാണ് എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ പറയുന്നത് 3 സെക്കൻഡ് എന്നാണ്. ദൂരം സെക്കൻഡിലാണോ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ 2 സെക്കൻഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3 സെക്കൻഡ്. 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വേഗത്തിൽ പോകുമ്പോഴും 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരമായിരിക്കും നമ്മൾ അകലം പാലിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 സെക്കൻഡിന്റെ റൂളാണ് പാലിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ആ ഒരു നമ്മൾ 2 സെക്കൻഡ് അകലം പാലിക്കുന്നു. അകലം പാലിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്ര ദൂരമാണോ സഞ്ചരിക്കുന്നത് ഏകദേശം അത്രയും. അതായത് 60 കിലോമീറ്റർ, ഒരു ഉദാഹരണം കൂടെ ഒന്ന് പറയാം, ഒരു വ്യക്തത കിട്ടും. 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ 1 സെക്കൻഡിൽ ഏകദേശം 17 മീറ്റർ ആണ് നമ്മുടെ വാഹനം സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് എത്രയാണ്? ഏകദേശം 34 മീറ്റർ ആണ് അതിന്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 100 കിലോമീറ്റർ പോകുമ്പോഴാണെങ്കിലോ 1 സെക്കൻഡ് കൊണ്ട് ഏകദേശം 31 മീറ്റർ ആണ് നമ്മൾ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അകലം പാലിക്കുന്നതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ചിലപ്പോൾ ഈ ചെളിവെള്ളമൊക്കെ തെറിച്ചിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നമ്മുടെ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ വീണിട്ട് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു സംഗതി കൂടെയുണ്ട്. അത് മാത്രമല്ല, ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വാഹനം ചിലപ്പോൾ അതേപോലെ നിൽക്കണമെന്നില്ല, ടയറിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അങ്ങനെ ടയറിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഓരോ വാഹനത്തിൻ്റെയും മേക്ക് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ള സമയത്തൊക്കെ ഇത് വലിയ പ്രശ്നമായി മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത്, അത് വെട്ടിമാറ്റുന്നത്, ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ റോഡിലെ സീബ്ര ലൈൻ, അതൊക്കെ ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കാനുള്ള ഒരു സംഗതിയാണ്. ഇതെല്ലാം തെന്നിമാറാൻ, സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ടയറുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല വാഹനങ്ങളുടെയും ടയർ നമ്മൾ കാണുന്നുണ്ട് മൊട്ട ടയറുകളാണെന്ന് നമ്മൾ പറയുന്ന അല്ലെ, ത്രെഡ് ഒന്നും ഇല്ലാത്ത ടയറുകളായിരിക്കും. ഇത് നമുക്ക് പണി തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ടയർ പ്രഷർ കൃത്യമാക്കി വെക്കണം. സാധാരണഗതിയിൽ ചിലപ്പോൾ പലരും ഒക്കെ കുറച്ച് 2 പോയിന്റ് കൂടുതലടിക്കും. 34 ആണ് കമ്പനി പറയുന്നതെങ്കിൽ 36, അതല്ല 32 ആണ് പറയുന്നതെങ്കിൽ 34 കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മഴ സമയത്ത് ആ ഒരു പണി വേണ്ട, അത് നമുക്ക് പണിതരും, ഇങ്ങോട്ട് പണിതരും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഇതെല്ലാം കൃത്യമായിട്ട് ലൈറ്റുകളെല്ലാം അതുപോലെ തന്നെ വൈപ്പറും ഒക്കെ വർക്ക് ചെയ്യുന്നതാണെന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പുവരുത്തിയേക്കണം. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പണി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ചിലപ്പോൾ കത്തുന്നില്ല, അതല്ല എങ്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല, അല്ലെങ്കിൽ വൈപ്പർ നല്ല മഴ വൈപ്പർ വർക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളും പുഴകളും ഇതിനകത്തൂടെ യാത്ര പാടില്ല എന്ന് തന്നെ. അതുപോലെ തന്നെ ചില കനാലുകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല അതിനകത്ത് എവിടെയാണ് കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് അതിൻ്റെ അതിര് എന്നുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് ഗൂഗിൾ മാപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കരുത്. കാരണം ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചു പോയി അപകടത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക. മഴക്കാലമാണ്, സുരക്ഷിതമായിട്ട് എല്ലാവരും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിറാം ടൈം പാസ്റ്റിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് കയ്യിൽ എത്ര രൂപ കരുതിയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 500, 5000, 10000. ഞാൻ പറയുന്നത് വലിയ ഇന്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല പോകുന്നത്, നമ്മുടെ നാട്ടിൽ തന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു ഒരു ടൂറ് പോകുന്ന സമയത്തോ അല്ല ഞാൻ പറഞ്ഞത്. രാവിലെ പോയി വൈകിട്ട് വരികയാണ്, നമ്മുടെ പോക്കറ്റിൽ എത്ര ഉണ്ടാകും? പലപ്പോഴും 100 രൂപ പോലും ക്യാഷായി നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഇടപാടുകളാണ്, അതായത് ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിലും ജി പേ എന്നൊക്കെ പറയുന്ന ഇതുപോലെ, അതുപോലെ തന്നെ ഭീം, പിന്നെ ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ആപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആപ്പുകളും അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും അവരുടെ കൈവശം പണമായി സൂക്ഷിക്കുന്നത് വളരെ ചുരുങ്ങിയ തുക. പലപ്പോഴും കയ്യിൽ പൈസ പോലും ഉണ്ടാകില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഇത് വർക്ക് ചെയ്യില്ല, നെറ്റ്വർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റുകളെ ഈ ഒരു ഇഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത്, നമ്മളൊരു കടയിൽ ചെന്ന് തൊട്ടടുത്തൊരു ഒരു തട്ടുകടയിൽ ചെന്നിട്ട് ഒരു 10 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പർച്ചേസുകൾ നടത്തി ആ സമയത്ത് ഓരോ പ്രാവശ്യവും നമുക്ക് ഇതിനകത്ത് പിൻ നമ്പർ നമ്മളിങ്ങനെ 6 ഡിജിറ്റുള്ള അല്ലെങ്കിൽ 6 പിൻ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു എങ്കിൽ അതൊരു സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണ്, ശരിയാണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് നമുക്ക് മെനക്കേടാണ്. പക്ഷേ സേഫ്റ്റിയും വേണം കേട്ടോ. ഇതിനേക്കാൾ നല്ല സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദേ അതിനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്നു. അതായത് 5000 രൂപ വരെയുള്ള പണമിടപാട് നടത്തുന്നതിനുള്ള സൗകര്യം ഈ പറഞ്ഞിരിക്കുന്ന പിൻ നമ്പറിന് പകരം വിരലടയാളം നൽകിക്കൊണ്ട് ഈ 5000 രൂപ വരെയുള്ള പണമിടപാട് നടപ്പിലാക്കുന്നതിനുള്ള അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇതൊക്കെയുള്ള അടക്കമുള്ള ആപ്പുകളിലൊക്കെ ലഭ്യമായി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇത് ബയോമെട്രിക് രീതിയിലുള്ള അതിവേഗ പണമിടപാട് നടത്താൻ കഴിയുന്ന ഈ ഒരു സംവിധാനം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം തന്നെ അവതരിപ്പിച്ചതാണ്. എങ്കിലും ഇത് ലഭ്യമായി തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിത് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും ഇത് ആദ്യം വന്നിരിക്കുന്നത് ഭീം എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്വന്തം ആപ്പാണ്, പലരും ഒക്കെ അത് ഉപയോഗിക്കുന്നില്ല. ജി പേ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആപ്പ് ഉപയോഗിക്കുന്നതാണ് കുറെ കൂടെ നല്ലതെന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലല്ലോ ഞാൻ പറയാനുള്ളത്, അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു UPI ലൈറ്റ് ഒഴികെയുള്ള സാധാരണ ഇടപാടുകൾക്ക് പിൻ നമ്പർ നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. ഈ പുതിയ രീതി അനുസരിച്ചാണെങ്കിൽ ഫോണിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഇതിനകത്ത് ഇടപാട് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും ഇതിനകത്ത് ഉണ്ടോ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് നടത്തുന്നതിനുള്ള സംവിധാനം ഫോണുകളിലുണ്ടോ? ഇപ്പോൾ ഇറങ്ങുന്ന, അതായത് രാജ്യത്ത് ഉള്ള പുതിയ സ്മാർട്ട് ഫോണുകളിൽ 70% ബയോമെട്രിക് സ്കാനിങ് സൗകര്യമുള്ള, അതായത് ഫിംഗർ പ്രിന്റ് കൊണ്ട് നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമുള്ള ഫോണുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിംഗർ പ്രിന്റ് സൗകര്യമുള്ള ഫോൺ ആയതുകൊണ്ട് ഈ ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്തും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാ ഫോണുകളിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില ഫോണുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും എന്നുള്ളതാണ്. അവർ അതിനുള്ള സൗകര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഗൂഗിൾ പേയിലെ കാര്യങ്ങളോട് ഒന്ന് പറയാണ്. ഗൂഗിൾ പേ തുറന്നിട്ട് അതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. ആ പ്രൊഫൈൽ ഐക്കനകത്ത് ഒരു ചിത്രം ഉണ്ടാകും, അതിനകത്ത് നമ്മൾ ഒന്ന് തൊടുക, ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരും പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളത് വരും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാങ്ക് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് മാനേജ് ബയോമെട്രിക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഞാൻ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. നമ്മൾ അതിനകത്ത് ഈ ഒരു ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഗൂഗിൾ പേ തുറന്നിട്ട് അതിന്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്യുക. അതിനകത്ത് പേയ്മെന്റ് മെത്തേഡ് കാണും. ആ പേയ്മെന്റ് മെത്തേഡിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷന്റെ താഴെയായിട്ട്, ഏറ്റവും താഴെയായിട്ട് മാനേജ് ബയോമെട്രിക്സ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ഫിംഗർ പ്രിന്റ് ഓർ ഫേസ് ID എന്നത് എനേബിൾ ചെയ്യുക. എനേബിളും ഡിസേബിളും മിക്കവാറും ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ഫിംഗർ പ്രിന്റ് ഓർ ഫേസ് ID എന്നത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അപ്പോൾ ആ ഒരു
സമയത്ത് അവർ പിൻ നമ്പറൊക്കെ ചോദിക്കും, കാരണം നമ്മളാണെന്ന് ഉറപ്പുവരുത്തണമല്ലോ. എന്തായാലും നമ്മൾ പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫോണിൽ നിലവിൽ ഫിംഗർ പ്രിന്റ് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയി അത് മാറ്റണം. അതവിടെ പോയിട്ട് നമുക്ക് വിരൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പല ആംഗിളിൽ നിന്ന് നമ്മളത് വെച്ചുകൊണ്ട് അത് ഓപ്ഷൻ ഉണ്ട് അവിടെയുണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാൻ. എന്തായാലും കുറേ കൂടെ നല്ല ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇനി ഒരു ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നിട്ടോ ചെറിയ പേയ്മെൻറ്റൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ പിൻ നമ്പറിന് പകരം ഈ ഒരു ഫിംഗർ പ്രിന്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിന്റ് എന്ന് പറയുമ്പോൾ അത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻ നമ്പറിനേക്കാൾ സേഫ് ആണ്, മറന്നു പോകാനുള്ള സാധ്യതയും ഇല്ല. കാരണം എന്താണ്, നമ്മുടെ ഫിംഗർ പ്രിന്റ് നമ്മുടെ കൈവശം തന്നെ ഉണ്ട്, അത് ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. അത് ഫിംഗർ പ്രിന്റ് കോപ്പി അടിക്കുക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്ന ഒരു സംഗതിയല്ല. അതേസമയം നമ്മുടെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കണ്ടു നിൽക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതിയിടുകയോ ഈ അടുത്ത സമയത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിൻ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മറന്നു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കവിടെ എന്താ പറയുക പറ്റിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും പുതിയ പുതിയ അപ്ഡേഷനുകൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് സേഫായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: கல்வி மொழிகளே விவசமாய்.
1: ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളൊരു വീട് വെക്കാൻ പോവുകയാണെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുക. ഈ മഴയത്താരാ വീട് വെക്കുന്നത് അല്ലേ? എന്തായാലും മഴ കഴിഞ്ഞിട്ട് വെക്കുമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ഒരു മഴ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ വീട് വെക്കുകയാണ് അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വയറിംഗ് പ്ലംബിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം. ഒരു ചെറിയൊരു ഓർമ്മയാണ്. ഇതൊന്ന് മനസ്സിൽ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ പിന്നീട് നമുക്കത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് നിങ്ങളുടെ വീടുകളിൽ ഇപ്പൊ തന്നെ ഇപ്പൊ നിലവിൽ വീട് ഉള്ളവര് ഒന്ന് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളിലും എത്ര പ്ലഗ് പോയിന്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാമോ? നമ്മളിങ്ങനെ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാമോ? നമ്മൾ ആ കയറി ചെല്ലുന്ന സിറ്റ് ഔട്ടിൽ നമുക്ക് ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഡ്രോയിങ് റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് പ്ലഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഡൈനിങ്ങിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെയാണ് ടെലിവിഷൻ വെച്ചിരിക്കുന്നത്, അവിടെയാണ് പിന്നെ നമ്മുടെ റെഫ്രിജറേറ്റർ ഇരിക്കുന്നത്. അപ്പൊ അതിനുണ്ട് ഒന്ന് രണ്ട്. ടി വി ഇരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് മൂന്ന്. പിന്നെ ഇപ്പുറത്തൊരെണ്ണമുണ്ട്. നമുക്ക് എണ്ണിയിട്ട് എണ്ണം കിട്ടുന്നില്ല, കാരണം മുറികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് രണ്ടും മൂന്നും പ്ലഗ് പോയിന്റ് ഇരിക്കട്ടെ, എല്ലടം ഇരിക്കട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചെയ്യുന്ന സമയത്തല്ലേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നീട് നമുക്ക് ഓരോ പ്ലഗ് പോയിന്റ് അധികം വേണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പ്ലഗ് പോയിന്റുകൾ വെക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇത് നമുക്ക് ഒരു അധിക ചെലവ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അതായത് നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും പ്ലഗ്ഗുകളെ ലോഡായിട്ടാണ് KCB കണക്കാക്കുന്നത്. പലരും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ അറിയാമെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാ ബോർഡിലും പ്ലഗ് സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു സംശയം അവിടെ ചോദിക്കും, KCB അങ്ങനെ കണക്കാക്കും, എല്ലാം ലോഡാണെങ്കിൽ അത് എത്ര ലോഡാണ്, എത്ര വാട്ട്സാണ് അതിനകത്ത് ഇതിനകത്ത് അവർ കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒന്നും കണക്ട് ചെയ്യാതെ ഇരിക്കുന്നതാണെങ്കിൽ പോലും 100 watts പവർ എടുക്കുന്നു എന്ന അനുമാനത്തിലാണ് ഓരോ പ്ലഗിന്റെയും ലോഡ് കണക്കാക്കുന്നത്. 100 watts എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. 100 watts എന്നാണ് അവരെടുക്കുന്നത്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, ഞാനിവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനേ ഉപയോഗിക്കുന്നുള്ളൂ, മൊബൈൽ ചാർജ് ചെയ്യാൻ വളരെ കുറഞ്ഞ കറണ്ട് മാത്രം മതിയല്ലോ, പക്ഷേ ഈ 100 watts എടുക്കുന്നത് അപ്പൊ ശരിയാണോ? നമ്മൾ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് 100 watts ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഇത് പവർ പ്ലഗ് ആണെങ്കിൽ പലരും പലയിടത്തൊക്കെ ആവശ്യമില്ലാതെ കിച്ചണിലൊക്കെ ആവശ്യമില്ലാതെ പവർ പ്ലഗുകൾ വയ്ക്കും. വേണം, നമുക്ക് അത്യാവശ്യത്തിന് വേണം, പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാതെ പവർ പ്ലഗുകൾ വെച്ചാലും ഉപയോഗിക്കാത്ത പവർ പ്ലഗുകളാണെങ്കിൽ 500 watts ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറും ഇപ്പോൾ എല്ലാ റൂമുകളിലും നമ്മൾ എയർ കണ്ടീഷൻ വെക്കുന്നില്ല എങ്കിൽ പോലും ഇത് വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അതിന്റെ വയറിംഗ് നടത്തുന്ന സമയത്ത് എല്ലാ റൂമുകളിലും നമ്മൾ എയർ കണ്ടീഷന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ പിന്നെ പവർ പ്ലഗുകൾ വെക്കാറുണ്ട്. അപ്പൊ അത് ഓരോന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും 500 watts പവറായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എത്ര ബാത്റൂം ഉണ്ടോ, ബാത്റൂമുകളിലെല്ലാം ഗീസർ വെക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളിത് വെക്കാറുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ട് പവർ പ്ലഗാണ് പലരും വെക്കുന്നത്. പക്ഷേ റെഫ്രിജറേറ്റർ പുതിയ തലമുറയിലുള്ള പിന്നെ റെഫ്രിജറേറ്റർ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊന്നും പവർ പ്ലഗിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ അതിന് വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ചെലവാക്കുന്നുള്ളൂ അല്ലെങ്കിൽ എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മൾ പവർ പ്ലഗുകൾ വെക്കുന്നുണ്ട്. അപ്പൊ അതിനും നമുക്ക് കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കണക്റ്റഡ് ലോഡ് കണക്കാക്കുന്നത് വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത്, ഇനി ഇപ്പോ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന വീടുകളിൽ, പുതിയ തലമുറ വീടുകളിലെല്ലാം തന്നെ അതിന്റെ മുൻവശത്തോ അതിന്റെ പോർച്ചിലോ അതല്ലെങ്കിൽ സിറ്റ് ഔട്ടിനോട് ചേർന്നോ ഒരു പവർ പ്ലഗ് കൂടെ വെക്കും. കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറോ സ്കൂട്ടറോ ഒക്കെ ചാർജ് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഇല്ല എങ്കിൽ പോലും ഫ്യൂച്ചറിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെല്ലാം കൂടെ വരുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം, ഇതിന്റെ കണക്റ്റഡ് ലോഡ് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് വരുന്ന സമയത്ത് 5000 watts കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ ഫേസ് എന്നുള്ളത് 3 phase ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ സാധാരണ രീതിയിൽ 3000 watts മുകളിൽ കണക്റ്റഡ് ലോഡ് വരികയോ അതല്ലെങ്കിൽ ഏതെങ്കിലും 3 phase ഉപകരണം ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 phase ഈ പറഞ്ഞിരിക്കുന്ന 3 phase വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും 5000 watts കവിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കമ്പൾസറി 3 phase മാറേണ്ടി വരും. 3 phase മാറുമ്പോൾ അത്തരത്തിലുള്ള വയറിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിൻ്റെ ഉപകരണങ്ങളെല്ലാം 3 phase മാറ്റണം. അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടുന്നുണ്ട്, മന്ത്ലി റെന്റ് കൂടുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് കൂടുന്നുണ്ട്. അതേസമയം നമ്മൾ പവർ പ്ലഗുകൾ അല്ലെങ്കിൽ പ്ലഗുകൾ ഒഴിവാക്കാം എന്ന് കരുതി അല്ലെങ്കിൽ പവർ പ്ലഗുകളൊക്കെ വേണ്ടാന്ന് വെക്കുന്നതും അതും മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അയൺ ബോക്സ്, അതുപോലെ തന്നെ ഗ്രൈൻഡർ, മിക്സി, ഇനി വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് കൂടുതൽ കറണ്ട് എടുക്കുന്ന വാഷിംഗ് മെഷീൻ, സാധാരണ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കറണ്ട് കുറച്ചേ എടുക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ഇപ്പം ഹീറ്റിംഗ് സൗകര്യം കൂടെ ഒക്കെ ഉള്ള ചൂട് വെള്ളത്തിലൊക്കെ കഴുകുന്ന വാഷിംഗ് മെഷീനുകളുണ്ട്. ഇതിനൊക്കെ നമുക്ക് കുറഞ്ഞ അളവ് അല്ല വൈദ്യുതി എടുക്കുന്നത്, കൂടിയ അളവിലേക്ക് എടുക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹീറ്റർ, ഗീസർ, പമ്പ്, ഇതെല്ലാം പവർ പ്ലഗ് നമുക്ക് വേണം, നിർബന്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരിടത്ത് നിന്ന് തന്നെ ഇതെല്ലാം കൂടെ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചിലർ ചെയ്യുന്നത് ഈ മൾട്ടി പ്ലഗ് അല്ലെങ്കിൽ ത്രീ പിൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു മൾട്ടി പ്ലഗ് അല്ലെങ്കിൽ മൾട്ടി പിൻ ഉപയോഗിക്കുന്നത് അത് വളരെയധികം അപകടകരമായിട്ടൊരു സംഗതി കൂടിയാണ്. കാരണം ഒരു പ്ലഗിൽ നിന്നും നമ്മൾ അധികം കറണ്ട് എടുക്കുന്ന സമയത്ത് ഇതും നമുക്ക് വളരെയധികം അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ELCB എന്ന് പറയാം, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് വീടിന്റെ സുരക്ഷയ്ക്ക് നിർബന്ധമായിട്ടും അത് വെക്കേണ്ടത് ആവശ്യമാണ്. അതായത് വൈദ്യുതി ചോർച്ച മൂലമുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ ഇത് സാധിക്കും എന്നുള്ളത് മാത്രമല്ല, പുതിയ ഇലക്ട്രോണിക് മീറ്റർ ആണെങ്കിലുള്ള ഒരു പ്രശ്നം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അത് ചെറിയ കറണ്ട് ലീക്ക് പോലും നമ്മുടെ റീഡിംഗിൽ പ്രതിഫലിക്കും. അപ്പോൾ അതായത് 30 mA ചോർച്ച പോലും കണ്ടുപിടിക്കാനായിട്ട് ELCB കൊണ്ട് സാധിക്കുന്നതാണ്. 30 mA കറണ്ടിൽ കൂടുതൽ ചോർച്ച വരികയാണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പാവും. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടിയൊക്കെ കാണിച്ചിട്ട് വല്ല കറണ്ട് അടിക്കുകയോ ഷോക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ട്രിപ്പാകും. അങ്ങനെ ട്രിപ്പാകുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്, അപകടം ഒഴിവാകും, കറണ്ട് അടിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ശ്രദ്ധിക്കാനുള്ളൊരു സംഗതി തന്നെയാണ്. ആവശ്യത്തിന് നമ്മൾ പ്ലഗുകളൊക്കെ കണക്ട് ചെയ്യണം, പക്ഷെ അനാവശ്യത്തിന് വേണ്ട കണക്റ്റഡ് ലോഡ് വെറുതെ കൂട്ടിയിട്ടിട്ട് നമ്മളെ ഡെപ്പോസിറ്റും എമൗണ്ടും ഇതെല്ലാം കൂടെ മാറ്റണ്ട എന്നുള്ളതും കൂടെ ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തേക്ക് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ആധാർ കാർഡ്, ആധാർ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഒരു വ്യക്തമായിട്ട് പലവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു കാർഡായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു റൂം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ ടിക്കറ്റ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ, അതല്ല എങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കുമുള്ളൊരു ഒരു രേഖയായിട്ട്, പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ആധാർ കാർഡ് മാറിക്കഴിഞ്ഞു. ആധാർ കാർഡ് ഇല്ലാത്തവർ, മിക്കവാറും ഉള്ളതെല്ലാം ഈ ആധാർ കാർഡ് ഉൾപ്പെടെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്, ആധാറുമായിട്ട് പല കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് പല തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി കൂടിയാണ്. എന്തായാലും ഇതിന് നമ്മൾ ഈ ഒരു ആധാർ കാർഡ് നമ്മൾ കൈവശം കൊണ്ട് നടക്കുന്നതിന് പകരം ഡിജിറ്റലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എം ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ് നമ്മുടെ എല്ലാവരുടെയും, മിക്കവാറും എല്ലാവരുടെയും നമ്മുടെ മൊബൈലിലുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട് കേട്ടോ. അതനുസരിച്ച് അത് അന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ടൈം പാസിലൂടെ തന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു പലരും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പലരും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ എം ആധാർ ഇനിയിപ്പോൾ അത് നിർത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് പറയുകയാണ്. അത് എം ആധാർ വരുന്ന സമയത്ത് ഞാനൊന്ന് പറഞ്ഞു, അപ്പോൾ അത് നിർത്താൻ പോകുന്ന സമയത്തും പറയണമല്ലോ, അത് പറയേണ്ടുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നല്ലൊരു സംവിധാനമായിരുന്നല്ലോ ആധാർ കൊണ്ട് നടക്കുന്നതിന് പകരമായിട്ട് ഡിജിറ്റലി നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ ഈ പറഞ്ഞിരിക്കുന്ന എം ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ്. അപ്പൊ അതിന് പകരം നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ദേ അതിനേക്കാൾ ഭംഗിയായിട്ട്, അതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായിട്ട് പുതിയ ആധാർ ആപ്പ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാനിതങ്ങ് ഡൗൺലോഡ് ചെയ്തതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും, ഇതെല്ലാം വർക്ക് ചെയ്യുന്നോ, ശരിയാണോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൂടെ അതൊന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിംഗർ പ്രിന്റ്, വിരലടയാളം, ഐറിസ്, നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യുന്നത്, മുഖം, ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ആപ്പ് വഴി തന്നെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുന്ന പുതിയ സംവിധാനങ്ങളുള്ള ഒരു ആധാറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് എം ആധാർ അല്ല, വെറും ആധാർ എന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട്, നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആധാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാർ അവിടെ കാണും, ആധാർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരുപാട് ഒരുപാട് പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഉടമകൾക്ക് ഔദ്യോഗികമായിട്ട് ആധാർ കൊണ്ട് നടക്കുന്നതിനുള്ള എം ആധാർ സംവിധാനം സർക്കാർ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും ആധാർ കാർഡ് ഫോണുകളിൽ ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഒരു പ്രത്യേകത ആയിട്ട് മനസ്സിലാക്കുന്നത്. അതായത് വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്നതിനും, അതുപോലെ തന്നെ ഡിജിറ്റൽ വെരിഫിക്കേഷൻ ശക്തമാക്കുന്നതിന്, ആ ഒരു സിസ്റ്റം സജീവമാക്കുന്നതിനും വേണ്ടിയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDAI, ആ UIDAIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താ

ആധാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും എം ആധാർ സംവിധാനം ഉടൻ തന്നെ അവസാനിപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ പുതിയത് വരുന്ന സമയത്ത് പഴയത് നിലനിർത്തേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഫലപ്രദവും സുരക്ഷിതവുമായാണ് പുതിയ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് UIDAI പറഞ്ഞിരിക്കുന്നത്. നമുക്ക് QR കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആധാർ കാർഡ് വിവരങ്ങൾ പങ്കുവെക്കാം എന്നുള്ളതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന QR കോഡ് സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് നമുക്ക് അതായത് ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ മറ്റ് സർവീസ് സെന്ററുകൾ ഇവിടെ എല്ലാം ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പുതിയ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ആർക്കും മിസ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് കൊണ്ട് നടക്കുന്നു, അതിനകത്ത് നമ്പറുണ്ട്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കണക്ഷൻ വരെ എടുക്കുന്നതൊക്കെ നേരത്തെ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് സാധ്യമായിരുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഓതന്റിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ വലിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും SMS വഴിയുള്ള OTP മുഖേന മാത്രമേ നമുക്ക് നേരത്തെ ആധാർ വെരിഫിക്കേഷന് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണെങ്കിൽ OTPക്ക് പുറമെയായിട്ട് നമുക്ക് ഫേസ് ഓതന്റിക്കേഷനും QR വെരിഫിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വിരലടയാളം, ഐറിസ്, അതായത് കണ്ണ്, മുഖം ഇവയുടെയൊക്കെ വിവരങ്ങൾ ആപ്പ് വഴി തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ മാറേണ്ടത്, പുതിയ ആപ്പിലേക്ക് മാറുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്നും അതിനകത്ത് ആധാർ എന്ന് പറഞ്ഞിരിക്കുന്ന AADHAAR ആധാർ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് അതിനുശേഷം അത് ടാപ്പ് ചെയ്ത് അതിൽ ടച്ച് ചെയ്തിട്ട് അത് തുറക്കുക. അത് തുറന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. നമുക്ക് ഇംഗ്ലീഷ് വേണേൽ ഇംഗ്ലീഷ്, മലയാളം വേണേൽ മലയാളം, ഇനി മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈലിൽ ആ മൊബൈൽ നമ്പർ ചോദിക്കും, ആ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, OTP വരുന്നു, നമ്മുടെ ആ മൊബൈലിലേക്കേ വരുള്ളൂ കേട്ടോ. ആ OTP വഴി നമ്മൾ ലോഗിൻ ചെയ്യുന്നു, അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് അതിനകത്ത് ഫേസ് ഓതന്റിക്കേഷൻ നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പിൻ നിർമ്മിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബയോമെട്രിക് അൺലോക്ക് സംവിധാനം ഇത് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ആധാർ, പുതിയ ആധാർ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ ഒരുപാട് പ്രയോജനങ്ങൾ ഭാവിയിൽ വരുന്ന സമയത്ത് ഈ ആധാർ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിനൽ ആധാർ കയ്യിൽ കൊണ്ടു നടക്കുന്ന അതേപോലെ അല്ലെങ്കിൽ അതേക്കാൾ സൗകര്യപ്രദമായിട്ട് നമ്മുടെ മൊബൈൽ ഇപ്പം നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൈവശം ഉണ്ടാകുമല്ലോ, ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുകയാണ്, ഉടനെ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ മഴയെ കുറിച്ച് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ചും വാഹനവുമായിട്ട് പറയുന്ന സമയത്ത്, ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പറയാൻ മറന്നുപോയതുകൊണ്ടാണ്, മറന്നുപോയതല്ല, അവിടെ ഒരു സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് പറയാൻ വന്ന. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട ഒരു സമയം കൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. കാരണം മഴയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഹസാർഡ് വാർണിംഗ് ലാമ്പ്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുമല്ലോ, ഇത് ഇട്ട് പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് നമ്മൾ ഉപയോഗിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് മഴയത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം, മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമപ്രകാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരവും ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് നമ്മൾ ഹസാർഡ് ചിലര് ക്രോസ് റോഡുകളൊക്കെ വരുന്ന സമയത്ത് നേരെ പോകാൻ വേണ്ടിയിട്ടും ഈ ഇൻഡിക്കേറ്റർ ഇട്ട് പോകാറുണ്ട്. ഡബിൾ ഇൻഡിക്കേറ്റർ എന്നാണ് അവരതിന് പറയുന്ന പേര്. അത് നേരെ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകാനായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റിലോട്ട് പോകാൻ വേണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ, ഇനി നേരെ പോകാൻ വേണ്ടി ഈ ഒരു ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്ററും കൂടി ഇട്ടുകൊണ്ട് പോകുക. ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം ഇപ്പം നമ്മൾ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് പോകുക, നേരെയാണ് പോകുന്ന റോഡിലൂടെ, നമ്മൾ ഈ രണ്ട് ലൈറ്റും കൂടി ഇട്ടുകൊണ്ടാണോ പോകുന്നത്? അല്ല, നേരെ പോകുന്നതിന്. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ക്രോസ് റോഡ് വരുന്ന സമയത്ത് ഈ വ്യക്തി നേരെയാണ് പോകുന്നത് എന്ന് മറ്റുള്ളവരെങ്ങനെ അറിയും? നേരെയാണ് പോകുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, അപ്പോൾ അവർ നേരെ പോവുകയാണ്. ലെഫ്റ്റിലേക്ക് പോകാനാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും, റൈറ്റിലേക്ക് പോകാനാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. പക്ഷേ ഇപ്പോഴും ഇത് അറിയാതെ വ്യക്തികൾ, ഇനി അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം, എമർജൻസി ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇടും, തെറ്റാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എക്സെപ്റ്റ് ഒരു കണ്ടീഷൻ കേട്ടോ, ഒരു സാഹചര്യത്തിൽ മാത്രമേ, അതായത് നമ്മുടെ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഈ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മഴയുള്ള സമയത്ത് ഈ ഇൻഡിക്കേറ്ററുകൾ ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഒരു ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇട്ടു, അതായത് നാല് ഇൻഡിക്കേറ്ററും കൂടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വാഹനം വലത്തോട്ട് തിരിയാൻ പോവുകയാണ്, നമ്മൾ ഓർക്കാതെ എന്ത് ചെയ്യും? വലത്തെ ഇൻഡിക്കേറ്റർ ഇടും. പക്ഷേ ഈ നാല് ഇൻഡിക്കേറ്ററും കത്തുന്നത് കൊണ്ട് ഈ വാഹനം തിരിയുകയാണോ എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും? ഇത് അപകടമുണ്ടാകും. പ്രത്യേകിച്ച് മഴയത്താണ് പെട്ടെന്ന് തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇല്ലാതെ, സിഗ്നൽ ഇല്ലാതെ, അതിന് പുറകിൽ വരുന്ന വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനങ്ങൾക്കോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇത് വലിയ അപകടത്തിന് കാരണമാകും. ഇനി അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റർ എപ്പോഴാണ് ഇടേണ്ടി വരുന്നത്? ഇപ്പൊ നമ്മൾ ഹൈവേ പോലുള്ള റോഡുകളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇടുന്നത്. അപ്പൊ പിറകിൽ വരുന്ന ഒരു വ്യക്തി, അവരെന്ത് വിചാരിക്കും? ഈ വാഹനം കേടായിട്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇത് ഇടുന്ന സമയത്ത് പിന്നെ തെറ്റിദ്ധരിച്ചിട്ട് അവർ ബ്രേക്ക് ചവിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. ഇനി അത് മാത്രമല്ല, മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കാമെന്നുള്ളതും കൂടെയുണ്ട്. കനത്ത മഴയുള്ള ഈ സമയത്താണെങ്കിൽ ലൈറ്റുകൾ തുടർച്ചയായിട്ട് മിന്നുമ്പോൾ പുറകിൽ വരുന്ന ഡ്രൈവറുടെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം അടിച്ചു കയറും. അപ്പോൾ അത് അവരുടെ കാഴ്ചയെയും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മഴയുള്ള സമയത്ത് നമുക്കത് കൂടുതലായിട്ട് കൃത്യതയോടുകൂടി മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാഹനം പോകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമേ ഉള്ളൂ, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹെഡ്ലാമ്പ് നമ്മൾ ഓൺ ചെയ്യുക. ഇനി മഴയോ അതുപോലെ തന്നെയാണ് മൂടൽമഞ്ഞോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഹെഡ്ലാമ്പ് ഓൺ ചെയ്യാം. ഇനി അതുപോലെ തന്നെയാണ് ഈ ഹെഡ്ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ നമ്മൾ ലോ ബീമിലായിരിക്കണം, അതായത് ഡിമ്മിലായിരിക്കണം ഇടുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും വാഹനങ്ങളിൽ ഫോഗ് ലാമ്പുകളുണ്ട്. ഈ വാഹനത്തിൻ്റെ ഫോഗ് ലാമ്പുകൾ ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗത്തായിരിക്കും അത് ഓൺ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് കേട്ടോ, മറ്റുള്ളവർക്ക് നമ്മുടെ വാഹനത്തെ പെട്ടെന്ന് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് കുറച്ചുകൂടെ പതിഞ്ഞ താഴ്ന്നിരിക്കുന്ന ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ റോഡ് കൃത്യമായിട്ട് കാണുന്നതിന് സാധിക്കും, പ്രത്യേകിച്ച് മൂടൽമഞ്ഞുള്ള സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഫോഗ് ലാമ്പ് എന്ന പേരും കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പുറകിലുള്ള ടെയിൽ ലൈറ്റ്, അതായത് ഹെഡ്ലൈറ്റിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ അതിന്റെ സ്വിച്ചിന്റെ കൂടെ തന്നെയായിരിക്കും നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ബാക്കിൽ രണ്ട് റെഡ് ലൈറ്റ് നമുക്ക് കത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ടെയിൽ ലൈറ്റ് കത്തുന്നത് കൊണ്ട് പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനമുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പോകുന്നു അതിന്റെ വരി പിടിച്ചു പോകാൻ സാധിക്കും, അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കരുത്. അപ്പൊ പിന്നെ കനത്ത മഴയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മഴയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത മഴയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതം ഒന്ന് മാത്രം, സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഈ വാഹനം റോഡരികിലേക്ക് മാറ്റി നിർത്തിയിടുക എന്നുള്ളൊരു സാഹചര്യം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ മാറ്റിയിടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്തിടണം. പക്ഷെ അങ്ങനെ മാറ്റിയിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും മരങ്ങളുടെയോ, ഇപ്പം നമ്മൾ നോക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള മരമാണ് ഒരിക്കലും പാടില്ല. കാരണം ഇത്രയും വലിയ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തും കാറ്റുണ്ടാകുന്ന സമയത്തും ആ മരം അല്ലെങ്കിൽ അതിൻ്റെ ചില്ലകൾ അതിൻ്റെ കടപുഴകി വീഴാനോ ഒടിഞ്ഞു വീഴാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള മരങ്ങളുടെ അതുപോലെ തന്നെ ലൈൻ കമ്പികളുടെ താഴെയൊക്കെ നമ്മൾ നിർത്തുന്നത് ഒഴിവാക്കിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വേണം വാഹനം മാറ്റി നിർത്താനുള്ളത്. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമുക്ക് ഹസാർഡ് വാണിംഗ് ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് ഒരു ധാരണ എന്നൊരു മെസ്സേജ് നമുക്ക് പുറകിൽ വരുന്നവർക്കോ മറ്റുള്ളവർക്കോ നമുക്കത് നൽകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സുരക്ഷിതമാകണം, സുരക്ഷിതമാകേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം പാസിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന ആഴ്ചകളിലും നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ വിശേഷങ്ങളുമായിട്ട് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് തിരികെ വരുന്നതുവരെ ഇന്നത്തേക്ക് ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ ടൈം പാസിൽ നിന്നും വിടവാങ്ങുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.
1: റേഡിയോ ബെൻസിഗർ 107.8.